0: എന്താണ് വിശേഷം? മണ്ണുകൾ വേറെ വേറെ ഉണ്ടോ? അതെ അതെ, റെയിൽപാളങ്ങളെപ്പറ്റിയാണ് ആലോചിക്കേണ്ടത്. ഞാനിന്ന് അവയെപ്പറ്റി മാത്രമേ വിചാരിക്കൂ, രാധ തീർച്ചപ്പെടുത്തി.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി ഇപ്പോൾ സ്മൃതിമധുരം, ഒരേ ആശയം തുളുമ്പുന്ന ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സ്പർശനത്തിൻ്റെ അർത്ഥതലങ്ങളിൽ ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിരൽ സാന്ത്വനം വിലയിച്ച് ചേർന്നിരിക്കുന്നു. പ്രണയ സാന്ത്വനമോ ആഹ്ലാദ സൂചകമോ എന്തോ ഏതോ ആകട്ടെ, സ്പർശനത്തിൽ സ്നേഹത്തിൻ്റെ കരുതൽ തേനായി പുരണ്ടിരിക്കുന്നു. സ്പർശനത്തിൻ്റെ സ്നേഹതലങ്ങൾ വിഷയമാക്കി ഗാനങ്ങൾ കേൾക്കാം. ഇന്നത്തെ സ്മൃതിമധുരത്തിൽ എം ജി ശിവകുമാറും ചിത്രയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഭരദ്വാജിൻ്റെ സംഗീതം, ചിത്രം ശ്രദ്ധ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
5: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
7: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
8: അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, P.J. ജയചന്ദ്രൻ പാടിയത്, ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ തോളുകളുടെ ചലനങ്ങൾ, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
3: തോളുകളുടെ ചലനങ്ങൾ, ഇതിന് സ്കന്ധ ബാഹുമൂല ശക്തി വികാസക എന്ന് പറയുന്നു. താടാസന സ്ഥിതിയിൽ കൈകൾ ശരീരത്തിന് വശങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുക. കൈത്തലങ്ങൾ ആദിമുദ്രയിൽ എന്ന പോലെ മുഷ്ടി ചുരുട്ടി തുടമസിലുകളുടെ വശങ്ങളിലേക്ക് ചേർക്കുക. ശ്വാസമെടുത്തുകൊണ്ട് തോളുകൾ സാവകാശം മുകളിലേക്ക് ഉയർത്തുക. കൈകൾ മുകളിലേക്ക് നീങ്ങുന്നത് കാണുക. ഇത് ചെയ്യുമ്പോൾ കഴുത്തും തലയും ചലിപ്പിക്കരുത്. തോളുകൾ മുന്നോട്ട് വരാതെ നിങ്ങൾക്ക് കഴിയാവുന്നത്ര മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് തോളുകൾ താഴേക്ക് വിടുക. വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരിച്ചു താഴേക്കും കൊണ്ടുവരിക. 3 പ്രാവശ്യം തുടരുക. ഇതുപോലെ തന്നെ കരമൂലത്തെ മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കാവുന്നതാണ്. മുന്നിലേക്ക് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടും പിന്നിലേക്ക് ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ടും ചെയ്യാം. ഇവിടെ കഴുത്തും തലയും കൈമുഷ്ടികളും അനങ്ങാതെ വേണം പരിശീലിക്കുവാൻ. ശേഷം തോളുകളെ വൃത്താകൃതിയിൽ ചലിപ്പിക്കാവുന്നതാണ്. ഇതിനായി കൈവിരലുകൾ ചേർത്ത് വിരലുകൾ തോളുകൾക്ക് മുകളിലായി വയ്ക്കുക. കൈമുട്ടുകളെ ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം കൈമുട്ടുകൾ ശരീരത്തിന് വശങ്ങളിലായി വൃത്താകൃതിയിൽ ചലിപ്പിക്കുക. ഇത് ഘടികാരദിശയിലും തിരിച്ചും ആവർത്തിക്കുക. കൈകൾ മുകളിലേക്ക് പോകുന്ന അർദ്ധവൃത്താകൃതി ശ്വാസമെടുക്കുകയും താഴേക്ക് വരുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. തുടക്കത്തിൽ കൈമുട്ടുകൾ ചെറിയ വൃത്താകൃതിയിൽ കറക്കി പിന്നീട് വൃത്തം വലുതാക്കുകയും ചെയ്യണം. അതായത് കൈമുട്ടുകൾ ശരീരത്തിന് പുറകിലേക്ക് പോകുമ്പോൾ തമ്മിൽ അടുപ്പിക്കുകയും ശരീരത്തിനോട് ചേർത്ത് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. മുന്നിലേക്ക് ചെവികളോട് ചേർത്ത് കൊണ്ടുവന്ന് കൈമുട്ടുകൾ അടുപ്പിക്കുക. ഈ പരിശീലനവും 3 പ്രാവശ്യം ആവർത്തിക്കാവുന്നതാണ്. കരമൂലത്തിന്റെ താരതമ്യേന എളുപ്പമായിട്ടുള്ള 3 പരിശീലനങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്. കരമൂല ശക്തി വികാസക എന്ന ഗണത്തിൽപ്പെടുന്ന ഈ പരിശീലനങ്ങൾ തോളുകളുടെ വഴക്കത്തിനും അവിടുത്തെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും സന്ധിവാദം മൂലമുള്ള വേദനകൾക്കും ഒക്കെ പരിശീലിക്കാവുന്നതാണ്. എങ്കിലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ തുടക്കക്കാർ ഒരു യോഗ അധ്യാപകന്റെ അടുത്ത് പരിശീലിച്ചതിനു ശേഷം മാത്രം സ്വന്തമായി ചെയ്യുക.

0: ഉറവുകളുടെ ചലനങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച് കെ എസ് ചിത്ര പാടിയ ഗാനം, ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, ചിത്രം സുഖമായിരിക്കട്ടെ

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി അക്ഷരച്ചപ്പ് പരിപാടിയിൽ കേൾക്കാം. ആകാശവാണി.
3: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
4: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
3: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
4: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
3: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
4: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
3: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
4: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: വന്നു ചേർന്നാൽ നിന്നെ ഞാനെൻ ഒന്ന് രണ്ട് മൂന്ന്.
1: ഇവിടെ പാട്ടും പാടിയിരുന്നാ മതിയോ? നമുക്ക് പരിപാടി തുടങ്ങണ്ടേ?
2: പിന്നെ ഞാൻ അതിനു മുമ്പ് ഈ കളങ്ങളൊക്കെ ഒന്ന് ശരിയാണോ എന്ന് നോക്കുകയായിരുന്നു.
1: എന്നിട്ടല്ലേ ശരിയായില്ലേ?
0: അതൊക്കെ നേരത്തെ നോക്കി റെഡിയാക്കി പാട്ടുകളുടെ ലിസ്റ്റും തയ്യാറാക്കി വെച്ചു. എങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരേ ഉത്തരമാണെങ്കിലും ഒന്നുകൂടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണ്ടേ?
1: ഇതേതോ സിനിമയിലെ ഡയലോഗ് അല്ലേ? സിനിമാ ഡയലോഗ് ഒക്കെ പിന്നെ, നമുക്ക് പരിപാടി തുടങ്ങിയാലോ?
0: പിന്നെന്താ തുടങ്ങാലോ?
1: എവിടെ നോക്കട്ടെ? ആഹാ, ഇതാണല്ലേ ഇന്നത്തെ അക്ഷരക്കളം.
0: അതെ, പുതിയ ഒത്തിരി വാക്കുകളുണ്ട്.
1: അങ്ങനെയെങ്കിൽ നമുക്ക് താമസിക്കണ്ട, തുടങ്ങാം.
0: തുടങ്ങാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
1: അക്ഷരക്കളത്തിന്റെ
0: പുതിയൊരു അധ്യായത്തിലേക്ക്
1: ഏവർക്കും സ്വാഗതം. ആദ്യത്തെ വാക്ക് ഇടത്തു നിന്നും വലത്തോട്ടാണ് കേട്ടോ എഴുതേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ഒന്നുകൂടി പറയാമല്ലേ?
0: പറയാം. ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 3 അക്ഷരങ്ങളുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 6, 7, 8.
1: ആദ്യത്തെ വാക്കിന്റെ സൂചനകൾ പറയാം.
0: ആ വാക്ക് കേൾക്കുമ്പോ തന്നെ കൊതിയാണ് വരുന്നത് കേട്ടോ.
1: കൊതിയോ? എന്ത് കൊതി? അത്രയ്ക്ക് കൊതി വരുന്ന വാക്ക് ഏതാ?
0: ഈ നെല്ല് വിളവെടുത്തു കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടല്ലോ.
1: ആ
0: ഗ്രാമത്തിന്റെ മണം.
1: അതെ, ഒരിക്കലെങ്കിലും ആ മണം അനുഭവിച്ചിട്ടുള്ളവർ അത് മറക്കേയില്ല.
0: എങ്കിൽ വേഗം സൂചനകൾ പറഞ്ഞാലോ.
1: പിന്നെന്താ പറയാമല്ലോ. ഈ വാക്കിന്റെ അർത്ഥം പുതിയ വിളവെടുപ്പിൽ നിന്ന് കിട്ടുന്ന നെല്ല് എന്നാണ്. പുതിയതായി കൊയ്തെടുക്കുന്ന നെല്ല് വിളവെടുപ്പ് കാലത്തെ ആദ്യത്തെ നെല്ല് എന്നെല്ലാം ഇതിനെ പറയും.
0: ഒരിക്കൽ കൂടി ഞാൻ പറയാം സൂചന. ഈ വാക്കിന്റെ അർത്ഥം പുതിയ

0: വിളവെടുപ്പിൽ നിന്ന് കിട്ടുന്ന നെല്ല് എന്നാണ്. പുതിയതായി കൊയ്തെടുത്ത നെല്ല്, വിളവെടുപ്പ് കാലത്തെ ആദ്യത്തെ നെല്ല് എന്നെല്ലാം ഇതിനെ പറയും. കൊയ്തു കൊണ്ടുവരുന്ന കതിര് മെതിച്ച് നെല്ലാക്കുന്നത് കണ്ടിട്ടുണ്ടോ?
1: ആ, പണ്ടെങ്ങാണ്ടൊക്കെ കണ്ടിട്ടുള്ളതാ. അതെന്താ ഇപ്പോ ഇവിടെ ചോദിച്ചത്?
0: അതുപോലെ ഈ പാട്ടൊന്ന് മെതിച്ചാൽ ഈ വാക്ക് കിട്ടും.
1: ആസ്വദിച്ച് കേട്ടാൽ അതിനുള്ളിൽ നിന്ന് ഈ വാക്ക് നമ്മെ തേടി വരും അല്ലേ?
0: തീർച്ചയായും.

0: അങ്ങനെ ആദ്യത്തെ വാക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ്. 16, 17, 18 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഒരു കുസൃതി പെൺകുട്ടിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. സാധാരണ വീട്ടിലേക്ക് ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് വീടുറങ്ങുന്നത് എന്ന് പറയും. വാക്കിന്റെ സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം കുസൃതിയുള്ള പെൺകുട്ടി എന്നാണ്. സൂചന ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം കുസൃതിയുള്ള പെൺകുട്ടി എന്നാണ്.
0: കുസൃതിയുള്ള പെൺകുട്ടിയെ കണ്ടെത്താൻ ഈ പാട്ട് കേട്ടു നോക്കുകയേ വേണ്ടു.
1: വാക്കും കിട്ടും, കളത്തിലും പൂരിപ്പിക്കാം.

0: മൂന്നാമത്തെ വാക്ക് വലത്ത് നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്. വലത്ത് നിന്നും ഇടത്തോട്ട് 4 3 2 1 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 4 3 2 1. പൂരിപ്പിക്കേണ്ടത് വലത്ത് നിന്നും ഇടത്തോട്ട്. ഇപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇതാണെന്ന് തോന്നുന്നു.
0: കർക്കിടക മഴയും കാറ്റും, ഓ എന്തോ ഒരു കിടുകിടുപ്പാണല്ലേ.
1: എന്നാൽ കിടുകിടുപ്പ് മാറ്റി നമുക്ക് സൂചനകൾ പറയണ്ടേ?
0: ഈ വാക്കിന്റെ അർത്ഥം കുളിർമയുള്ള, ചൂടില്ലാത്ത, ശീതളമായ എന്നൊക്കെയാണ്. ഇത്തരത്തിലുള്ള കാലാവസ്ഥ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് താനും. അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഊട്ടിയിലും കൊടൈക്കനാലും മൂന്നാറും കുളുവും മണാലിലൊക്കെ പോകുന്നത്.
1: ഒരിക്കൽ കൂടി ഞാൻ സൂചന പറയാം. കുളിർമയുള്ള, ചൂടില്ലാത്ത, ശീതളമായ എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇത്തരത്തിലുള്ള കാലാവസ്ഥ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്.
0: ഈ കുളിർമയുള്ള വാക്ക് ചൂടോടുകൂടി തന്നെ കേട്ടെടുക്കണം. അപ്പോൾ പാട്ട് കേട്ടുള്ളൂ, പാട്ടിനകത്ത് ഈ വാക്ക് അങ്ങനെ കുളിർമയോടെ കിടപ്പുണ്ട്.

0: വലത്ത് നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും പൂരിപ്പിക്കേണ്ടത്. വലത്ത് നിന്നും ഇടത്തോട്ട് 13, 12, 11 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: വലത്ത് നിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് നമ്മൾ മിക്കപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നായ വളർത്തുന്നതിനാ?
1: ഇതിനു വേണ്ടിയിട്ടാണ്.
0: എന്നാലും സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം സംരക്ഷണം, കാത്തു സൂക്ഷിക്കൽ, പാറാവ് എന്നൊക്കെയാണ്. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ അപകടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഒരിക്കൽ കൂടി ഞാൻ സൂചനകൾ പറയാം. സംരക്ഷണം, കാത്തു സൂക്ഷിക്കൽ, പാറാവ് എന്നൊക്കെയാണ്. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ അപകടങ്ങളിൽ നിന്നോ നഷ്ടങ്ങളിൽ നിന്നോ സംരക്ഷിക്കുന്നതിനെയൊക്കെയാണ്

0: ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: തമിഴ് ഭാഷയിൽ പോലീസിന് പറയുന്ന പേര് ഇതാണ് കേട്ടോ. സൂചനകൾ വെച്ചുകൊണ്ട് പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതാൻ മറക്കില്ലല്ലോ.

0: നാല് പദങ്ങൾ നാം കടന്നെത്തിയിരിക്കുന്നു. വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും എഴുതേണ്ടത്. 24, 23, 22, 21 എന്നീ കളങ്ങളിലാണ് എഴുതേണ്ടത്.
1: നാലക്ഷരമുള്ള വാക്കാണ്, വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 24, 23, 22, 21.
0: ചില ആൾക്കാരെ കാണുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിങ്ങനെ വല്ലാതെ വല്ലാതെ വല്ലാതെയാകും.
1: അതെന്തിനാ?
0: ചില കാര്യങ്ങളൊക്കെ പറയാനാന്നേ.
1: ആണോ?
0: ആ, സൂചനകൾ പറയുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലാകും ഇതെന്താ സംഭവം എന്ന്. മിടിക്കുക, സ്പന്ദിക്കുക, ചലിക്കുക, വിറയ്ക്കുക, പിടയ്ക്കുക എന്നൊക്കെയാണ്. ഉള്ളിൽ പ്രണയം ഇങ്ങനെ മുട്ടിട്ട് വരുമ്പോൾ ചില മനുഷ്യരെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആകും.
1: ഒരിക്കൽ കൂടി പറയാം, ഈ വാക്കിന്റെ അർത്ഥം മിടിക്കുക, സ്പന്ദിക്കുക, ചലിക്കുക, വിറയ്ക്കുക, പിടയ്ക്കുക എന്നൊക്കെയാണ്. ഇപ്പോൾ പിടയ്ക്കുന്നുണ്ടോ?
0: കൂടെ കൂടെ ഇങ്ങനെ പിടയ്ക്കാറും വിറയ്ക്കാറും മിടിക്കാറും സ്പന്ദിക്കാറൊക്കെ ഉണ്ട്.
1: മനസ്സിൽ പ്രണയം ഉണ്ട് ഇപ്പോൾ.
0: തീർച്ചയായിട്ടും പ്രണയമില്ലാത്ത ആരാ ഉള്ളത്? പിടയ്ക്കാതെ വിറയ്ക്കാതെ മിടിക്കാതെ ഈ വാക്ക് കണ്ടുപിടിച്ച് അങ്ങോട്ട് എഴുതിയാട്ടെ.

0: ഇനി പൂരിപ്പിക്കേണ്ട വാക്കുകൾ മുകളിൽ നിന്നും താഴോട്ടാണ്. മുകളിൽ നിന്നും താഴോട്ട് 6, 11, 16, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴേക്കാണ് പൂരിപ്പിക്കേണ്ടത്. 6, 11, 16, 21 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
0: സൂചനകൾ പറയാം.
1: നേരത്തെ നമ്മൾ സൂചന പറഞ്ഞില്ലേ, അങ്ങനെ പ്രണയം മുട്ടിട്ട് കഴിയുമ്പോൾ, സ്വന്തമാക്കി കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് രണ്ടാമത്തെ വാക്കും പറയുന്നത്.
0: സൂചനകൾ പറയാം.
1: പറഞ്ഞോളൂ.
0: ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ പ്രാപിക്കുക എന്നിങ്ങനെയൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. സന്തോഷത്തോടെ ഒരു വ്യക്തിയെ ആശ്ലേഷിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.
1: വാക്ക് ഏതാണെന്ന് അധികം സൂചനകളില്ലാതെ തന്നെ ശ്രോതാക്കൾക്ക് പിടികിട്ടിക്കാണും. എന്നാലും പറയാം, ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ പ്രാപിക്കുക എന്നിങ്ങനെയൊക്കെയാണ്. സന്തോഷത്തോടെ ഒരു വ്യക്തിയെ ആശ്ലേഷിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പാട്ട് കേൾക്കുക, പാട്ടിനുള്ളിൽ ഈ വാക്ക് അങ്ങനെ കണ്ടുപിടിച്ചങ്ങ് എഴുതിയേക്കും.

0: അടുത്ത വാക്കും മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 4, 9 എന്നീ രണ്ട് കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 4, 9 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അവസരം, തർക്കം എന്നൊക്കെയാണ്. കൂടാതെ ഒരു സന്ദർഭത്തിനനുസരിച്ച് എടുക്കേണ്ട നില, നയം, കൗശലം എന്നിങ്ങനെയൊക്കെ സന്ദർഭത്തിനനുസൃതമായി ഉപയോഗിക്കുന്നു.
1: സൂചനകൾ വീണ്ടും പറയാം. ഈ വാക്കിന്റെ അർത്ഥം അവസരം, തർക്കം എന്നൊക്കെയാണ്. ഒരു സന്ദർഭത്തിനനുസരിച്ച് എടുക്കേണ്ട നില, നയം, കൗശലം എന്നിങ്ങനെയൊക്കെ സന്ദർഭത്തിനനുസൃതമായി ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള പാട്ട് കൂടി കേട്ടുകൊള്ളൂ.

0: ഈ വാക്ക് മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 15, 20, 25 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: അതുമല്ല, ചില കാഴ്ചകൾ കണ്ട് അല്ലെങ്കിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ.
1: ഏത്?
0: നിക്കേ, പറഞ്ഞുതരാം. പൂർണ്ണ തൃപ്തി, നിറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്നിങ്ങനെയൊക്കെയാണ്.
1: ഒന്നും കൂടെ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പൂർണ്ണ തൃപ്തി, നിറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്നിങ്ങനെയൊക്കെയാണ്.
0: കളങ്ങളെല്ലാം പൂരിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ ഇത് തന്നെയാണ് അല്ലേ?
1: ആണ്.
0: അങ്ങനെ 8 വാക്കുകൾ നമ്മൾ കടന്നു വന്നു.
1: ഈ പാട്ടും കൂടി കേട്ടോളൂ കൂട്ടത്തിൽ.
0: എങ്കിലേ ഇതാകുകയുള്ളൂ.

0: ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള രണ്ട് വാക്കുകളാണ്. അതിൽ ആദ്യത്തെ വാക്ക് പറയാം. താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്കിന്റെ അർത്ഥം പറയാം. മഞ്ഞ്, മഞ്ഞുതുള്ളി എന്നൊക്കെയാണ്. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് രാത്രിയിലോ അതിരാവിലെയോ സസ്യങ്ങളിലും മറ്റും രൂപം കൊള്ളുന്ന ചെറിയ വെള്ളത്തുള്ളികളെയും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു.
1: ഒരിക്കൽ കൂടി പറയാം. മഞ്ഞ്, മഞ്ഞുതുള്ളി എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് രാത്രിയിലോ അതിരാവിലെയോ സസ്യങ്ങളിലും മറ്റും രൂപം കൊള്ളുന്ന ചെറിയ വെള്ളത്തുള്ളികളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
0: നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നമുക്കിത് മിക്കവാറും ചെടികളിലൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നത് കാണാം. പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളും.

0: ഇന്നത്തെ അക്ഷരച്ചപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് നാം പോവുകയാണ്. താഴെ നിന്നും മുകളിലേക്ക് തന്നെയാണ് എഴുതേണ്ടത്. താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ 3 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. രാത്രി, പാതിരാവ്, അർദ്ധരാത്രി എന്നൊക്കെയാണ്.
1: വീണ്ടും പറയാം സൂചനകൾ. ഈ വാക്കിന്റെ അർത്ഥം രാത്രി, പാതിരാവ്, അർദ്ധരാത്രി എന്നൊക്കെയാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകളെല്ലാം പറഞ്ഞു. സൂചനകൾ മാത്രം പോരല്ലോ,
1: പാട്ടുകൂടി വേണം.
0: പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ ഇനി പറയാം, കേട്ടുകൊള്ളൂ. ഇടത്തുനിന്നും വലത്തോട്ട് 7, 8, 9, 10 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലീല ലോല.
2: ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഊർന്നു.
1: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉടൽ.
2: വലത്തുനിന്നും ഇടത്തോട്ട് 4, 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിഭജിക.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തുലാഭാരം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23 കളങ്ങളിൽ

0: എഴുതേണ്ടിയിരുന്ന വാക്ക് നിഴൽ.
1: മുകളിൽ നിന്നും താഴേക്ക് 1, 6 ഈ രണ്ട് കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കടം.
0: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിസ്തുലൻ.
1: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഉഷസ്.
0: കഴിഞ്ഞ ചെപ്പിൽ നിന്നും നമ്മൾ വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി, നിഷ, കാസർഗോഡ് പീലിക്കോടുള്ള നിഷയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: നിഷ, ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
2: നമസ്കാരം, എന്റെ പേര് നിഷ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിലിപ്പോൾ ഹസ്ബൻഡും രണ്ട് മക്കളുമാണുള്ളത്. ഹസ്ബൻഡ് ഉദിനി ഹൈസ്കൂളിലെ ടീച്ചറാണ്. മകൻ ബിടെക്കിന് പഠിക്കുന്നു. മകൾ പ്ലസ് വൺ സയൻസ്. പിന്നെ ഞാനിപ്പോൾ കാസർഗോഡ് ഗേൾസ് സ്കൂളിൽ VHSC വിഭാഗത്തിൽ ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് വരികയാണ്. ഞാൻ ചെറുപ്പം മുതലേ റേഡിയോയുടെ നല്ല ശ്രോതാവാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയും അക്ഷരചത്തിലെ വിജയിയായി ലഭിച്ചു തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആകാശവാണിയുടെ മിക്ക പരിപാടികളും ഞാൻ കേൾക്കാറുള്ള ആളാണ്. രാവിലെ തന്നെ റേഡിയോ ഓൺ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടു ജോലി തുടങ്ങാറുള്ളത്. പ്രഭാതവേദി ഉൾപ്പെടെ എല്ലാ പരിപാടികളും തന്നെ ഇഷ്ടമാണ്. അതിൽ ചലച്ചിത്രഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് ഏറെ ഇഷ്ടം. അപ്പൊ ഞാൻ ബുധനാഴ്ച വീട്ടിലുണ്ടെന്ന് തന്നെ അക്ഷരചത്ത് മുടങ്ങാതെ കേൾക്കാറുണ്ട്. അപ്പോ ഇന്ന് ഞാൻ ഇവിടെ ഒരു ഗാനം ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്മവ്യൂഹം എന്ന സിനിമയിലെ
3: കുയിലിന്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു
2: എന്ന ഗാനം ഇന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: ശ്രീലാൽ. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

0: സേവനങ്ങളെ കുറിച്ചുള്ള പരാതികൾ ഇനി ഫയലുകളിൽ ഉറങ്ങില്ല. പ്രോ ആക്റ്റീവ് ഗവേണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ അഥവാ പ്രഗതി എന്ന നൂതന സംവിധാനത്തിലൂടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ഉന്നത തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭരണ സംവിധാനത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുകയാണ് പ്രഗതി.
1: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കൂ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, പാടിയത് യേശുദാസ്. ചിത്രം ഒരു മുത്തം മണിമുത്തം.

ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964431, 9495565321, 9495569321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
2: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ, മറ്റേത് മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളിൽ അവരുടെ കരള് അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല, ഇവരെ സ്ത്രീകൾ മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിൻ്റെ

0: ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കോഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
1: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം?
0: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയാൻ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല. ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കോളിക് സിയറ്റം, നോൺ ആൽക്കോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവേ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്നവർ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയർ എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷേ കാലം മാറി, ഇപ്പം അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക. ഇതാണ് ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിന്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
1: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനു ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം? ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം. എന്തിനു ഭക്ഷണം നിയന്ത്രിക്കണം? കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം. എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്? കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പം ജീവിതശൈലിയിൽ എന്തിനു മാറ്റം വരുത്തണം? ഭക്ഷണക്രമത്തിൽ എന്തിനു മാറ്റം വരുത്തണം? ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന്

0: ഷുഗർ, പ്രഷർ, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, വണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ടും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണമെന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
1: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
0: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗികൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം? ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 കിലോ വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 കിലോ വെയിറ്റ് കുറയ്ക്കുന്നവർ, 70 കിലോ ഉള്ള ആൾക്ക് 10% 7 കിലോയാണ്. 7 കിലോ കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ നമുക്ക് കഴിക്കാം.
2: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
1: മാഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
3: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല, മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പോൾ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമ്മൾക്കറിയാം. വയറ്റിൽ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഏർലി സ്റ്റേജുകളിൽ, ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷേ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമലാണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിൻ്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിന്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റസുഖങ്ങൾ ഉണ്ടെങ്കിൽ, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം. പക്ഷേ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
1: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
3: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങൾ അനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങൾ അനുസരിച്ച് 3-ൽ 1 ഫാറ്റി ലിവർ ഉണ്ട്.

0: നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങൾ അനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് രണ്ടുപേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം ഭക്ഷണക്രമത്തിൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറേ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫാണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല, ഏതളവിലുള്ള മദ്യവും എന്ത് തരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
1: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
0: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് മുഖത്തല്ല ജി ഗോപകുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ലെവിൻ കെ വിജയൻ മൃദംഗം, കെ സി കേശവപിള്ള രചിച്ച ഭജിക്ക നീ രാമനെ നിത്യം എന്ന് തുടങ്ങുന്ന കൃതി, രാഗം മോഹനം, ആദിതാളം.

ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565631, 9496595321. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964431. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടി 9496569631. ഈ പരിപാടി ഇപ്പോൾ മുതൽ

0: ഒരു മണിക്കൂർ. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പല മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. ചില മരുന്നുകൾ ദിവസേന ഉപയോഗിക്കുന്നതാവാം, മറ്റു ചിലവ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി കരുതി വെച്ചിട്ടുള്ളതുമാകാം. പക്ഷേ ഈ മരുന്നുകളെല്ലാം ശരിയായ വിധമാണോ സൂക്ഷിച്ചിരിക്കുന്നത്? ഓരോ തരം മരുന്നും ഓരോ രീതിയിലാണോ സൂക്ഷിക്കേണ്ടത്? മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ഇത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. സ്വാഗതം ചെയ്യാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9496569321. അപ്പോൾ സാർ, സാധാരണയായിട്ട് വീടുകളിൽ മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ ആളുകൾ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ പൊതുവായിട്ട് ലോകത്താകമാനം അതീവമായ തെറ്റുകൾ കാണുന്നുണ്ട്. അതായത് ഒരു 40% ആൾക്കാരും സ്റ്റോർ ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് പറയുന്നത് ഗ്ലോബലി. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ കണ്ടീഷൻ കുറേ കൂടെ വഴ്സാകാനാണ് ചാൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്. ആൾക്കാർ കൂടുതലായിട്ട് ഈ മരുന്നിനെ നമ്മളോളം തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ധാരാളം പേര് യാത്രയിൽ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ തന്നെ നമ്മൾ പല പരിപാടികളായിട്ട് സ്കൂട്ടറിൻ്റെയൊക്കെ അകത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കാറിൽ അത് ലോക്ക് ചെയ്തിട്ട് കഴിക്കാനൊക്കെ പോയിട്ട് ഭയങ്കര വെയിലത്ത്, അതിഭീകരമായ വെയിലത്ത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ആദ്യം തന്നെ കുഴപ്പം പിടിച്ച ഒരു സ്റ്റോറേജാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ ഐഡിയലി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കേണ്ട മരുന്നുകളാണെങ്കിൽ എ സി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ എല്ലാവർക്കും അതുണ്ടാവില്ല. എന്നാലും നമുക്ക് ഒരു വുഡൻ കബോർഡിൽ വയ്ക്കേണ്ടുന്നതിന് പകരം നമ്മൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ മുകളിൽ എളുപ്പത്തിൽ കാണത്തക്ക രീതിയിൽ കൊണ്ടുവയ്ക്കുക, കിച്ചൺ ക്യാബിനറ്റിൽ പല ഏരിയയിൽ കൊണ്ടുവയ്ക്കുക, ബാത്റൂമിൽ വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം, അതുപോലെ വയ്ക്കുന്നത് രീതി മാത്രമല്ല, സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല മരുന്നുകളുമായിട്ട് മിക്സപ്പ് ആകാം, എക്സ്പയറി മരുന്നുകളാകാം. അപ്പം അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് ആക്സസ് ഉണ്ടാകത്തക്ക രീതിയിലുള്ള വൈപ്പാകാം, അതുപോലെ നമ്മളെ പെറ്റ് ആനിമൽസ്. അപ്പോൾ അതെല്ലാം സാധാരണഗതിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില തകരാറുകളാണ്.
1: നമുക്ക് ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോളൂ.
3: ഡോക്ടർ, ഞാനൊരു രോഗിയാണേ.
2: ഓ,
3: 68
2: ഓക്കെ.
3: ആ, അപ്പൊ തട്ടുകടയാ എനിക്ക് പണി.
2: ഓക്കെ ഓക്കെ ഓക്കെ.
3: ആ, അപ്പൊ പിന്നെ ഈ കാലിലാണെങ്കിൽ ഒരു അവിടെ വെച്ച് എന്തോണ്ടോ ഒന്ന് കടിച്ച് പിന്നെ ഒരു 5 ഞാൻ ചികിത്സിച്ചു. അപ്പൊ അതിൻ്റെതെല്ലാം ഒരുപാട് ഓയിൽമെന്റുകളും പിന്നെ എല്ലാം തന്നിട്ടുണ്ട് ഗുളിയെ. ഇപ്പൊ ഞാൻ പിന്നെ മണർകാട്ടേക്ക് അടീവിലാ കാണിക്കുന്നത്. ആ, അപ്പൊ ഷാജി ഡോക്ടറെ കാണിക്കുന്നത്. അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പൊ ഇൻസുലിയൻ ഉണ്ട്, എനിക്ക് ഇൻസുലിയൻ എടുത്ത് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വെച്ചാ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല ഡോക്ടറെ. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് പല പ്രാവശ്യം അങ്ങനെ എടുത്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുത്തി വെക്കരുതെന്ന്.
2: ഇൻസുലിൻ തട്ടുകടയിലേക്ക് കൊണ്ടുപോയിട്ടാണോ ചെയ്യുന്നത്?
3: അല്ല, തട്ടുകടയിൽ കൊണ്ടുപോകത്തില്ല, വീട്ടിൽ ഇൻസുലിൻ ചെയ്യും. ചെയ്തേ എന്തെങ്കിലും മേശപ്പുറത്ത് വെച്ചേ മറ്റേ മറന്നുപോകും.
2: അല്ല, മറന്നു പോകുന്ന പറഞ്ഞാല് എന്ത് തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യമാണോ ഉദ്ദേശിക്കുന്നത്?
3: തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്?
2: അല്ല, അത് കുഴപ്പമില്ല കേട്ടോ, കാരണം അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇൻസുലിൻ നമുക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ട്, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്ന്. നമ്മള് ഒരു തവണ അത് പൊട്ടിച്ചു കഴിഞ്ഞാല് 10-30 യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അത് ഓർഡിനറി സാധാരണ അല്ല. കേൾക്കൂ, അല്ല, അതെ അതെ, അത് പോട്ടെ, ഇനി അങ്ങനെ അബദ്ധം പറ്റണ്ട. അത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ്. ഒരു പരിധി വരെ അങ്ങനെ

0: വച്ച് ചെയ്യുന്നതാ നല്ലത്. കാരണം അത് എപ്പോഴും ചെറിയ ടെമ്പറേച്ചറിൽ റെഫ്രിജറേറ്ററിൽ വച്ച് വീണ്ടും വെളിയിലെടുത്ത് വീണ്ടും തിരിച്ച്, അത് ശരിക്ക് പറഞ്ഞാൽ നല്ലതല്ല. മാത്രമല്ല റെഫ്രിജറേറ്ററിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുത്തുമ്പോൾ നമുക്ക് അല്പ പെയിൻ കൂടുന്നതായിട്ട് സ്റ്റഡിയുണ്ട്. അതുകൊണ്ട് ഒരു തവണ അത് നമ്മൾ എടുത്തു തുടങ്ങിയാൽ, ആ ഒരു പർട്ടിക്കുലർ സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അങ്ങനെ എടുത്ത് കളയണ്ട കേട്ടോ.
1: അത് ഞാൻ വേറെ പലരോട് അയ്യോ കുറച്ച് വെച്ചാൽ ഒരു മണിക്കൂർ പോലും
0: വെച്ചേക്കാം. ഇനി അങ്ങനെ അബദ്ധം പറ്റണ്ട കേട്ടോ, കാശും ലാഭിക്കാമല്ലോ.
1: പിന്നെ പിന്നെ ഈ പിന്നെ ഉപയോഗിച്ച ഒരുപാട് ഓയിൽമെന്റ് ഉണ്ടൊക്കെ, അതൊക്കെ ഇനി ഉപയോഗിക്കാമോ അതോ കളയണോ?
0: അല്ല, അത് ഒരുപാട് കാലം കഴിഞ്ഞതാണെങ്കിൽ ഒന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉപയോഗിച്ചുകൂടാ. പിന്നെ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ചതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് കൂടെ അത് ഭംഗിയായിട്ട് അടച്ച് അത് പ്രോപ്പറായിട്ട് വലിയ ടെമ്പറേച്ചറിൽ എക്സ്പോഷർ വരാത്ത രീതിയിൽ വച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അതിനിപ്പോൾ നമുക്ക് ഇന്ന കാലയളവെന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി പഴക്കം ഉണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
1: പിന്നെ ഈ കാർഡിഫിൽ നിന്ന് തരുന്ന ഗുളിക കഴിഞ്ഞിട്ടേ അപ്പൊ വേറെ അത് കൊണ്ട് കാണിക്കുമ്പോ അവര് വേറെ പിന്നെ കമ്പനിയുടെയാന്ന് പറഞ്ഞാ തരുന്നത്.
0: അത് ഡോക്ടറുടെ അറിവോട് കൂടിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. മരുന്നുകൾക്കെല്ലാം ഒരേ കൺട്രോൾ തന്നെയാണ്. അതുകൊണ്ട് വേറൊരു കമ്പനിയുടെ ആയെന്ന് പറയും, സെയിം മോളിക്യൂൾ ആ സെയിം സ്ട്രെങ്ത് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
2: ശരി, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എല്ലാ മെഡിസിനും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ തരം മരുന്നുകളാണ് പർട്ടിക്കുലർലി ഫ്രിഡ്ജിൽ വെക്കേണ്ടത്, ഏതെല്ലാമാണ് സാധാരണ നിലയിൽ അല്ലെങ്കിൽ സാധാരണ താപനിലയിൽ വെക്കേണ്ടതെന്ന് പറയാം.
0: നമ്മുടെ മരുന്നിന്റെ ലേബലാണ് ഏറ്റവും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നത്. മരുന്നിന്റെ ലേബലില് 2 to 8 degrees Celsius വരെ കീപ്പ് ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ സ്റ്റോർ ഇൻ എ കോൾഡ് പ്ലേസ്, ആ രീതിയിൽ പറയുന്ന മരുന്നുകളെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഉപയോഗിക്കണം വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വീണ്ടും അതിൽ തന്നെ വയ്ക്കണം എന്നില്ല. വയ്ക്കാത്തതാണ് ഒരു തരത്തിൽ നല്ലത്, കാരണം അതിന് അത്രയും സ്റ്റേബിളാണ് ഡ്രഗ്. അപ്പം അല്ലാതെ ഉള്ള ഇപ്പം സ്റ്റോറിന് കൂൾ പ്ലേസ് അല്ലെങ്കിൽ ഓർഡിനറി റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് ഒരു ഐഡിയലി 25 degrees വരെ മാക്സിമം. അത് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ കഴിയുന്നിടത്തോളം ഈ കബോർഡിൽ ടെമ്പറേച്ചർ അല്പം പൊങ്ങി നിൽക്കുന്ന സീസണിൽ, സമ്മറിലാണെങ്കിൽ ഉടൻ കബോർഡിൽ അത് സൂക്ഷിക്കുന്നതാണ് നല്ലത് ഐഡിയലായിട്ട്. അപ്പം അതാണ് സ്റ്റോറിൻ്റെ നോർമൽ റൂം ടെമ്പറേച്ചർ. പിന്നെ ചില കേസിൽ ഇപ്പോൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ഫ്രിഡ്ജിൽ നമ്മൾ ഡോറിലാണ് സൂക്ഷിക്കുന്നത്. ഒരിക്കലും ഫ്രിഡ്ജിൻ്റെ വാതിലിൽ ഡോറിൽ സൂക്ഷിക്കാൻ പാടില്ല അങ്ങനത്തെ പ്രിപ്പറേഷൻ. കാര്യം എപ്പോഴും നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് നോർമൽ റൂം ടെമ്പറേച്ചറുമായിട്ട് എപ്പോഴും എക്സ്പോസ്ഡ് ആകും. അപ്പോൾ അതുകൊണ്ട് മിഡിലായിട്ട് വരുന്ന, ഏകദേശം മിഡിലിൽ വരുന്ന ഷെൽഫിൽ തന്നെ വയ്ക്കുന്നതാണ് നല്ലത്.
2: അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
3: ഹലോ
2: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആ സംസാരിച്ചോളൂ.
0: യെസ് പറയൂ.
3: പിന്നെ ഈ കൊളസ്ട്രോളിന്റെ ഗുളികയും ഷുഗറിന്റെ ഗുളികയും കഴിക്കുന്നുണ്ട്. അത് ഈ ടിന്നിനകത്തിട്ട് അലമാരി വെച്ചിരിക്കുക, അതിന് കുഴപ്പമുണ്ടെന്ന് അറിയാനായിരുന്നു.
0: ഇല്ല, ടിന്നിനകത്ത് വെക്കുന്നോണ്ട് കുഴപ്പമില്ല. അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മള് ടിന്നോടുകൂടി ഈ കൂടുതൽ ടെമ്പറേച്ചർ കൂടിയ ഭാഗങ്ങൾ ചാൻസ് ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ അല്ലെങ്കിൽ അതുപോലെ ചൂട് കുറവുള്ള സ്ഥലത്ത് തന്നെ വയ്ക്കുക. പല വീടുകളിലും ചിലപ്പോൾ നമ്മൾ അതുപോലെ ഒരിക്കലും അത് ലൈറ്റുമായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് പല വീടുകളിലും വൈകിട്ടും രാവിലെയൊക്കെ ആ രീതിയിൽ വയ്ക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് അത് സൂക്ഷിക്കുക. ടിന്നിൽ അടച്ചു വെക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ.
2: നന്ദി. സാർ പറഞ്ഞ പോലെ ജനലിന്റെ സൈഡില് ടേബിളിലൊക്കെ മരുന്നുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ വെയിലടിക്കാം, ആ വെയിലടിക്കുമ്പോൾ അതിന്റെ കോമ്പോസിഷൻ വ്യത്യാസം.
0: അതെ അതെ അതെ. ഇപ്പൊ മരുന്നിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത് ഏറ്റവും

0: പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈറ്റാണ്. അപ്പം നമുക്ക് മരുന്നിന് പല ലൈറ്റുകളും താങ്ങാൻ പറ്റത്തില്ല, പല വേവ് ലെങ്തിലുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആംബർ കളേഡ് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രൗൺ ഷെയ്ഡുള്ള ഗ്ലാസ്, പണ്ട് ഗ്ലാസ്സായിരുന്നു, അങ്ങനത്തെ കുപ്പികൾ അല്ലെങ്കിൽ ലൈറ്റ് പ്രൂഫ്, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ആക്റ്റിനിക് ലൈറ്റ് എന്ന് പറയും, അതിന് ഒരു പ്രോബ്ലം ഒരു മരുന്നിൻ്റെ കോമ്പോസിഷനിലെ, കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനാണ് മെയിൻലി, വരുന്ന ചേഞ്ചസാണ്. അപ്പോൾ അങ്ങനെ വരത്താത്ത വേവ്സ് അലൗഡാണ്. അപ്പോൾ അത് സാധാരണഗതിയിലുള്ള സൺലൈറ്റിൽ ഡയറക്റ്റായിട്ട് ഇത് കോമ്പോസിഷനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റ് പ്രൊട്ടക്ഷൻ മെയിനായിട്ട് പറയുക. വളരെയധികം മരുന്നുകൾ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ജനലിൻ്റെ അരികിനുമൊക്കെ ഇപ്പോൾ മഴ സീസണും അതും ഇതുമൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ മോയ്സ്ചർ, അതുമായിട്ടൊരു എന്തെങ്കിലും ചെറിയ ഒരു ഈ പാക്കിങ്ങിലെ ഒരു വ്യത്യാസമോ, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം മോയ്സ്ചർ കീപ്പ് ചെയ്യത്തക്ക രീതിയിൽ, മോയ്സ്ചർ വരത്തക്ക രീതിയിലൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ ഒരു വലിയ പ്രശ്നമാണ്. അത് കെമിക്കൽ ഡീകോമ്പോസിഷൻ, ഹൈഡ്രോളിസിസ് പോലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഫംഗൽ ഗ്രോത്ത് പോലുള്ള മറ്റനേക സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഫംഗസ് എന്നൊക്കെ പറയുന്നത് പല, എസ്പെഷ്യലി ഇഞ്ചക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ലൈഫ് പോലും പോകത്തക്ക രീതിയിലുള്ളതാണ്. അപ്പം മോയ്സ്ചർ ഒരു വലിയ ഫാക്ടറാണ്. ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ ഡീകോമ്പോസിഷൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ മെയിൻലി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനാണ് ഐഡിയൽ സ്റ്റോറേജ് കണ്ടീഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്.
1: അപ്പോൾ ഈ സ്റ്റോർ ഇൻ കൂൾ പ്ലേസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും?
0: അല്ല, സ്റ്റോർ ഇൻ കോൾഡ് പ്ലേസ് എന്ന് പറയുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. നമ്മൾ കൂൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി വരെ മാക്സിമം, അതിൽ താഴെ സൂക്ഷിച്ചാൽ മതി. പലരും അത് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്, സത്യത്തിൽ അതിൻ്റെ ലേബൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല.
1: നമുക്ക് വേറൊരു ശ്രോതാവ് കൂടെ ചേരുകയാണ്. ഹലോ, ഹലോ,
2: ഹലോ,
1: പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: താങ്ക് യു. എന്റെ പേര് മെയ്സൺ എന്നാണ്. മെയ്സൺ,
1: സംസാരിച്ചോളൂ.
2: ഒരു ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ടൊരു കണക്ഷൻ വരുന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ വീടുകളിലൊക്കെ നമ്മൾ ഈ മെഡിസിൻസും ഗുളികകളും മരുന്നുകളും വെക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുള്ള ഇൻഫൻസ് ഉള്ള വീടുകളുണ്ടല്ലോ, അപ്പം പെട്ടെന്ന് ഇൻ കേസ് അവരതൊരു ഒരു കുറച്ച് അളവിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാഥമിക ഒരു കാര്യം എന്താണെന്നൊന്ന് പറയാവോ?
0: ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു അത് നമ്മള് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കുട്ടികളെ സംബന്ധിച്ച്. അവര് വളരെ സെൻസിറ്റീവ് ആണ്. പൊട്ടൻ്റെ മരുന്നാണെങ്കിൽ വളരെ ചെറിയ ഡോസ് പോലും ഒരുപക്ഷെ ജീവഹാനി വരെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കഫ് സിറപ്പ് പോലുള്ള സാധനങ്ങൾ അവർ എക്സസ് ആയിട്ട് എടുത്ത് കുടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട കേസുകൾ പോലും ഉണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒത്തിരി കേസ്. അപ്പം അതുകൊണ്ട് ആദ്യം പ്രാഥമികമായിട്ട് നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ആക്സസിബിളായിട്ട് ഒരു മരുന്നും വയ്ക്കാതിരിക്കുക, കുട്ടികൾക്ക് നമ്മുടെ വളർത്ത് നായ പോലുള്ള സാധനങ്ങൾക്ക്. അപ്പം അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു, അതെ അതെ അതെ അതെ, അത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക, ഉയരത്തിൽ വയ്ക്കുക. ഒരിക്കലും അവർക്ക് ആക്സസിബിളായിട്ട് ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല, ലോക്ക് ചെയ്ത് തന്നെ വയ്ക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സ്വയം ചികിത്സയ്ക്കോ സമയം കളയരുത്. ഇമ്മീഡിയറ്റ്ലി അവരെ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുക. ഒരുപക്ഷെ മരുന്നകത്തോട്ട് അധികം പോയിട്ടില്ലായിരിക്കാം, പക്ഷെ അവർ പരിശോധന നടത്തി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വാഷിംഗ് സ്റ്റെപ്പും മറ്റതും ഒക്കെ ചെയ്തിട്ട്. അല്ലാതെ നമ്മൾ ഒരു ഒരു കാരണവശാലും എനിക്ക് വേറൊന്നും ഉപദേശിക്കാനില്ല, ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ സംശയം ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക. അത് അത് അവിടെ അങ്ങ് ക്ലിയർ ആകും എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ. അതെ അതെ, ഹോസ്പിറ്റലിൽ എത്തിക്കാം. അതെ അതെ ജേസി, ഓക്കെ, താങ്ക് യു ഫോർ
1: കോളിംഗ്. സർ, അപ്പോൾ ചില ആൾക്കാർ മരുന്നുകളെല്ലാം ഒരുപാട് ഡെയിലി യൂസ് ചെയ്യുന്ന മരുന്നുകളൊക്കെ ഒരുമിച്ച് ബൾക്കായിട്ട് വാങ്ങിയിട്ട് ഒറിജിനൽ സ്ട്രിപ്പിൽ നിന്നോ ബോട്ടിൽ നിന്നോ ഒക്കെ മാറ്റി വെവ്വേറെ ബോക്സുകളിലൊക്കെ, ഇപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോ കളർ ബോട്ടിലൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കുന്നത്, അത് ശരിയായിട്ടുള്ളൊരു രീതിയാണ്?
0: ശരിക്കും പറഞ്ഞാൽ മരുന്നിൻ്റെ ലേബലാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. മറി ആസ് ഫാർ ആസ് പോസിബിൾ അതിൻ്റെ ഒറിജിനൽ കണ്ടെയ്നറിൽ നിന്ന് മാറ്റാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം വയസ്സായ ആൾക്കാർ മഞ്ഞ പച്ച ഗുളിക നീലഗുളിക എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനെയൊക്കെ വെച്ചാണ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒറിജിനൽ കണ്ടെയ്നറാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത്. ഒറിജിനൽ ലേബലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പം അതുകൊണ്ട് കഴിയുന്നിടത്തോളം അങ്ങനെ തന്നെ വയ്ക്കുക. പിന്നെ ഓരോ മരുന്നുകൾ ഓരോ ഡോസിൽ ഓരോ മാത്ര അനുസരിച്ച് കൊടുക്കുക.

0: ക്കത്തക്ക രീതിയിലുള്ള ചില അറേഞ്ച്മെൻസിനായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. തീരെ നിവൃത്തിയില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ മനസ്സ് ശരിക്ക് വർക്ക് ചെയ്യാത്തൊരു സ്റ്റേജിലൊക്കെ അത്തരം കാര്യങ്ങൾ നമുക്ക് രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, രാത്രി ഒന്ന് എന്നുള്ള രീതിയിൽ ഇതിനെ അടുക്കി വയ്ക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കഴിയുന്നിടത്തോളം ഒറിജിനൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒറിജിനൽ സ്ട്രിപ്പ് ആ സാധനം തന്നെ അതിൽ സൂക്ഷിച്ച് ചെയ്യുക.
1: അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, സ്വാഗതം. ആരാണ്?
2: നമസ്കാരം, ഞാൻ ഒറ്റശേഖരമംഗലത്തിൽ നിന്ന് വിളിക്കുന്നു. ഒറ്റശേഖരമംഗല,
1: മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
2: അതെ.
1: ആ ആ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
2: ഇൻസുലിൻ എടുത്തോണ്ടിരുന്നു നേരത്തെ.
0: ഓ,
2: ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്നില്ല. പിന്നെ രണ്ട് ഗുളിക, ഷുഗറിന്റെ ഗുളിക കഴിക്കുന്നു.
0: ഓ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ആ, ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എന്താ വേണ്ടത്? എന്താ എന്താ അറിയണ്ടേ? ഓ, അതൊക്കെ കഴിക്കാം. കാരണം ഇതൊക്കെ ലൈഫ് ലോങ് നമ്മള് മൊത്തം ജീവിതകാലം ഒരുവിധം യൂസ് ചെയ്യേണ്ട സാധനങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പത്തോ, അത് ഒരു പക്ഷേ അടുത്തവണ ഡോക്ടറെ കാണുന്നവരെയോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഒക്കെ ആയിട്ട്, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ട് അതിന്റെ ഡോസുകളോ മരുന്നുകളോ മാറ്റുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 10 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ആയിട്ട് നിജപ്പെടുത്താം. അല്ലെങ്കിൽ അത് അല്പം ലോങ് സ്ഥിരം കഴിക്കുന്നതാണ്, എല്ലാം ഒരുവിധം കൺട്രോൾഡായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് അല്പകാലത്തേക്ക് കൂടുതൽ വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതിനെ സംബന്ധിച്ച് പ്രിസ്ക്രിപ്ഷൻ കാണുമല്ലോ, കുറിപ്പടിയില്ലേ. അപ്പം അതനുസരിച്ച് അത് അല്പം കാലം കൂടുതൽ ആ അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓ, ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല കേട്ടോ.
2: ആ,
0: ഡോക്ടർ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡോക്ടർ ഏതെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക. അല്ല, സ്ഥിരം കഴിക്കുന്നത് കൺട്രോൾഡ് ആണെങ്കിൽ അങ്ങനെ ആകാം കേട്ടോ. ആ, ഓക്കെ
1: സാർ. പിന്നെ ഈ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരുമൊക്കെ പേര കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു കൗതുകത്തിനൊക്കെ കുട്ടികൾ ഗുളിക പൊട്ടിച്ച് അപ്പൂപ്പന്മാരുടെ വായിലൊക്കെ ഇട്ട് കൊടുക്കുന്ന വാത്സല്യത്തിന്റെ, അതൊരു ശരിയായ രീതിയാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് തറയിൽ പോകാം, പിന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ ബെഡിലൊക്കെ വീണ് പോകാം, പിന്നെ എടുത്തിട്ട് അത് കൺസ്യൂം ചെയ്യുന്ന ഒരു രീതി കാണാം.
0: ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാര്യം ഇപ്പൊ നമ്മള് വളരെ കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പം ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് അതിൽ കൗതുകത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ അത് അവരുടെ ഒരു പ്രിവിലേജ് ആയിരിക്കാം, ചിലപ്പോൾ കൂടുതൽ വിവരമുള്ള കുട്ടികളുമായിരിക്കാം ഇന്നത്തെ കാലത്ത്. പക്ഷെ നമ്മളതിനെക്കുറിച്ച് 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ മരുന്നുകളുടെ കാര്യത്തിൽ ആ ഒരു വാത്സല്യം വേണ്ട എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഒരു കാരണവശാലും അത് ചെയ്യാതിരിക്കുക.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ.
3: ഈശ്വരൻ നമ്പൂതിരി, തലശ്ശേരി.
0: പറയണം.
3: ഹലോ സാർ, ഞാൻ ഈശ്വരൻ നമ്പൂതിരി, തലശ്ശേരി.
0: ചോദിക്കൂ.
3: എന്റെ സംശയം ആദ്യത്തെ ശ്രോതാവ് മാഡം സംശയം ചോദിച്ചത് തന്നെയാണ്, ഇൻസുലിനെ കുറിച്ച് തന്നെയാണ്. ഇൻസുലിൻ ഞാൻ ഇൻസുലിൻ 10 വർഷമായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പം ഇത് ചില ഒരു ധാരണ ഉള്ളത് മൂലം മരുന്ന് കിട്ടിയാൽ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നു, എന്നിട്ട് ഓപ്പൺ ആക്കുന്നു, അത് കൊടുക്കുന്നു. ഒരു അരമണിക്കൂർ നേരം പുറത്ത് വെച്ച് തണുപ്പ് കുറെ മാറിയ ശേഷം ഇൻസുലിൻ എടുക്കും. മുന്ന് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുന്നു. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞത് വെക്കേണ്ട ആവശ്യമേ ഇല്ല,
0: അത്
3: ഇരുന്നവരെ പുറത്ത് തന്നെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്.
0: തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ഇൻസുലിനുകളും നമുക്ക് ഓർഡിനറി റൂം ടെമ്പറേച്ചറിൽ ഒരു മാസം വരെ ഒരു തകരാറും അതിനുണ്ടാകത്തില്ല. ഓർഡിനറി ടെമ്പറേച്ചറിൽ, അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ കുറേ നേരം തണുപ്പ് അത് ഓർഡിനറി ടെമ്പറേച്ചറിൽ വയ്ക്കുന്നു, പിന്നെ വീണ്ടും തണുപ്പിൽ കയറ്റുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോട്ടീൻ പാർട്ടിന് ചില തകരാറുകൾ ഉണ്ടായി അതിൻ്റെ എഫിക്കസി കുറയാനും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ പുതിയ പഠനങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യകതയില്ല. ഇനി വച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് വിഷമിക്കേണ്ട കാര്യവുമില്ല. എന്നാലും അതെ അതെ അതെ, അത് പിന്നെ തീരുന്നത് വരെ ഒരു മാസം വരെ കേട്ടോ, അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ. അതെ അതെ, അതിനകത്ത് തീരുമല്ലോ. അതെ അതെ, എല്ലാം ഇപ്പം അങ്ങനെയാണ് ഇറങ്ങുന്നത്. അത് സ്റ്റേബിൾ

0: കേട്ടോ.
1: അപ്പൊ അത് വിശ്വാസം കൂടി വരെ പുറത്തു വെക്കാതെ തന്നെ മറ്റൊരു സംശയം കൂടിയുണ്ട്. അതായത് ഒരു എന്റെ വൈഫിന് നീർക്കത്തിനായിട്ട് ഒരു മരുന്ന് റെനോസെൽ 4000 ഉള്ളത് ഇഞ്ചക്ഷൻ ഉണ്ട്. അത് 400 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ആണ്. അത് 2 ആഴ്ച കൂടുമ്പോ അതൊരു മാസം 2 പ്രാവശ്യം വെക്കും. അത് അവിടെ തണുപ്പുള്ളത് അവര് ജെല്ലൊക്കെ പൊരിഞ്ഞിട്ടാ തരുക. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ അതിന്റെ സ്ഥിതി അതും തണുപ്പ് കുറയെ മാറുന്നവരെ കാത്തു നിൽക്കണോ അടുത്ത് എങ്ങനെയാണ്
0: ഇഞ്ചക്ഷൻ അല്ലേ ഇഞ്ചക്ഷൻ അല്ലേ അതെ അതെ അതെ അതെ അതെ ആ അത് ടെമ്പറേച്ചറ് മാറുന്നവരെ അതിന്റെ കേസിൽ അങ്ങനെ ഒത്തിരി വേറെ സ്റ്റഡീസ് കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ മാറുന്നവരെ അത് നോക്കിയിരിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുന്നത്. ആ കേസിൽ തണുപ്പ് തീരുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് അതിന്റെ പെയിൻ കൂടുതലായിരിക്കും അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ്. പക്ഷെ അത് 2 ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ എടുക്കുന്നത്? എങ്ങനെയാ എടുക്കുന്നത്? ആ 2 ആഴ്ചയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തിരിച്ച് കാരണം അത് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. അത് ഇൻസുലിന്റെ കേസാണ്.
1: അല്ല അങ്ങനെയല്ല, അത് ഇഞ്ചക്ഷൻ മരുന്ന് കയറ്റി സൂചി അടക്കമുള്ള ഒരു മരുന്ന് കിട്ടുക.
0: അതെ അതെ അതെ അതെ.
1: ഇവിടെ തണുപ്പ് പോയിട്ട് എടുക്കുന്നു കാലാവസ്ഥ കഴിഞ്ഞു.
0: ആ ഒരു ഒരു പർട്ടിക്കുലർ അതെ അതെ മനസ്സിലായി മനസ്സിലായി. ആ അത് കുഴപ്പമില്ല, തണുപ്പ് തീർന്നിട്ട് എടുത്ത് അത് പ്രിക്കിംഗ് പെയിൻ കുറയ്ക്കാനായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുക,
1: അത്
0: കളയുക. ഞാൻ ഉദ്ദേശിച്ചത് മൾട്ടി വയൽ ആണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. 2 ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അത് തണുപ്പാക്കിയിട്ട് എടുത്താൽ, തണുപ്പ് മാറിയിട്ട് എടുത്താൽ മതി കേട്ടോ. അതെ അതെ അതെ അതെ തീർച്ചയായിട്ടും.
2: സാർ, ചില ഗുളികകൾ നമ്മൾ പകുതിയായിട്ട് മുറിച്ചുപയോഗിക്കുന്നു, ബാക്കി പകുതി സൂക്ഷിക്കുന്നു. അപ്പം നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അത് എക്സ്പോസ്ഡ് ആയല്ലോ. ആ പകുതി എങ്ങനെയാണ് നമ്മൾക്ക് സൂക്ഷിക്കാവുന്നത്, ബാക്കി പകുതി നമുക്ക് ഉപയോഗിക്കാമോ എന്നുള്ളതൊന്ന് പറയാം.
0: അത് പൊതുവേ ഒരു ചെറിയ പ്രോബ്ലമാണ്. ശരിക്കും ഐഡിയലി സ്പീക്കിംഗ് നമുക്ക് ഹാഫ് ആണെങ്കിൽ ഹാഫിൻ്റെ ഡോസ് ഉള്ള ഗുളിക, ഇപ്പം 2.5 mg, 5 mg, 10 mg അങ്ങനെയൊക്കെ ടാബ്ലറ്റ്സ് വരുന്നുണ്ട്. ഐഡിയലി അത് തന്നെയാണ് നല്ലത്. പിന്നെ ചിലതിലാണെങ്കിൽ പൊട്ടിക്കത്തക്ക രീതിയിൽ ഒരു മാർക്ക് ഉണ്ടാകും. അപ്പം അത് വെച്ചിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ വേരിയേഷൻ വരത്തില്ല. അപ്പം സാധാരണ പൊട്ടിച്ചു കഴിക്കാൻ പറയുന്ന മരുന്നുകൾ ഒരുവിധം സ്റ്റേബിളായിട്ടുള്ള മരുന്നുകളാണ്. പക്ഷേ എനിക്കറിയാം പല കോട്ടഡ് മരുന്നുകൾ, കോട്ടിംഗ് ഉള്ള മരുന്നുകൾ പോലും ചിലരെങ്കിലും പൊട്ടിച്ച് കഴിക്കാൻ പറയുന്നുണ്ട്. അത് അത്ര നല്ല കാര്യമല്ല, എസ്പെഷ്യലി കോട്ടഡ് ടാബ്ലറ്റ്. ഈ കോട്ട് ചെയ്യുന്നത് ഭംഗിക്ക് വേണ്ടിയാകണമെന്നില്ല. അത് പലപ്പോഴും നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വായിലൂടെ പോകുമ്പോഴുള്ള ഇഷ്യൂസൊക്കെ തടയാൻ വേണ്ടി കൂടെയാണ്. അതിൻ്റെ എഫക്റ്റുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. അതെവിടെ റിലീസ് ചെയ്യണമെന്നുള്ള ഒരു പാർട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നിടത്തോളം പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളത് എസ്പെഷ്യലി അതിലൊരു മാർക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ ചെയ്യാം. അങ്ങനെയുള്ള ഗുളികകൾ അല്പം ഒരു ദിവസം ഇപ്പം വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് അതിൽ റിയാക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അല്ലാതുള്ള ഗുളികകൾ അതുപോലെ കോട്ട ടാബ്ലറ്റ് പകുതിയിൽ ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല ശരിക്കും പറഞ്ഞാല്.
2: അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ.
3: ഞാൻ ശ്വാസം മുട്ടലുള്ള ഒരു രോഗിയാ.
2: പേര് പറയാമോ?
3: പേര് പറയാ, ഓമന തങ്കപ്പൻ.
0: പറയണം മാഡം.
3: അപ്പൊ ശ്വാസം മുട്ടലുണ്ട്, അതിന് മരുന്ന് കഴിക്കുമ്പോ എനിക്ക് കൈയും കാലും ഒക്കെ വലിച്ചു പോയിച്ചു. അങ്ങനെ ഉള്ള രോഗമൊക്കെ, അതിനെന്താണ് ചെയ്യേണ്ടതെന്നറിയാനാണ് വിളിച്ചത്.
0: അതിപ്പോ മാഡം പരിശോധിക്കുന്ന ഡോക്ടറെ തന്നെ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഈ കൊച്ചു വലിക്കുക എന്ന് പറഞ്ഞാൽ പല റീസൺസ് ആകാം. അപ്പൊ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജനറൽ കണ്ടീഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അതല്ല, ചില കേസിൽ മരുന്നിൻ്റെ പ്രശ്നവും ആകാം. അപ്പോൾ അത് ഡോക്ടറെ ഒന്ന് കാണിക്കുക, കാണിച്ചിട്ട് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഈ സിറപ്പുകൾ, ഐ ഡ്രോപ്സ്, ഓയിൻമെൻറ്റ് എന്നിവ തുറന്നതിന് ശേഷം എത്ര നാൾ വരെ ഉപയോഗിക്കാം? ചിലപ്പോൾ നമ്മളത് തുറന്ന് 2 ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങളൊക്കെ മാറും, പിന്നെ നമ്മളത് അടച്ചിട്ട് ഭാവിയിൽ ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വയ്ക്കും, പ്രത്യേകിച്ചും കുട്ടികളുടെ കഫ് സിറപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നീട് അത് ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പാടില്ലേ എന്നുള്ളത് ശ്രോതാക്കൾക്ക് സംശയം.
0: അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒട്ടനവധി ആൻറ്റിബയോട്ടിക്സ് ഡ്രൈ പൗഡറായിട്ടാണ് വരുന്നത്. അത് ഒരു പരിധിവരെ പലതും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്.

0: അങ്ങനെയുള്ളത്. പക്ഷെ അത് പുറത്ത് അത് കൂടുതൽ കാലാവധിയിൽ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ രീതിയിൽ അത് ഡ്രൈ പൗഡറായിട്ട് വരുന്നത്. അത് സൊല്യൂഷനാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സസ്പെൻഷനാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നോർമലി ഒരാഴ്ച മുതൽ 10 ദിവസം വരെയൊക്കെ അതിൻ്റെ ശരിയായ പൊട്ടൻഷ്യയിൽ അത് നിലനിൽക്കത്തുള്ളൂ. വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിനെ എടുത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച മാക്സിമം 10 ദിവസം വരെ അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഏതെങ്കിലും പലരും ഈ പറയുന്ന പോലെ 1-2 ദിവസം അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തവണ കഴിക്കുമ്പോൾ തന്നെ അസുഖം കുറയുകയോ മാറുകയോ ചെയ്യുന്നുണ്ട്, ബാക്കി ഉപയോഗിക്കത്തില്ല. അതൊരിക്കലും ശരിയല്ല. ആ പറഞ്ഞ ഡോസിൽ അത്രയും ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുക. ഒരു കാരണവശാലും അത് സൂക്ഷിച്ചു വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരസുഖം വരുമ്പോൾ സിമിലറായിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കായാലും അതെടുത്ത് കൊടുക്കാം.
1: സാർ പറഞ്ഞത് ആന്റിബയോട്ടിക്സിൻ്റെ കാര്യമാണ്. പക്ഷേ സാധാരണ കഫ് സിറപ്പൊക്കെ ഉണ്ടല്ലോ,
0: കഫ് സിറപ്പുകളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മൾ അതിൻ്റെ ഒരു കാലാവധി ായിട്ട് ബന്ധമില്ല. പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാലാവധി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ യൂസ് കഴിഞ്ഞിട്ട് കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടെന്നൊരു കേസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് റീയൂസ് ചെയ്യാതിരിക്കുക, അതിനെയും നശിപ്പിക്കൽ തന്നെയാണ് വേണ്ടത്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: ഞാൻ ഹാർട്ടിന്റെ ഒരു നിക്കുറാനെന്ന ഗുളി ആ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജ് 2 ദിവസമായി ചീറ്റായി പോയതുണ്ട്. പിന്നെ തെർമോകോൾ കൊണ്ടുവന്ന് അതിൽ ആ ഗുളി എടുത്ത് വെച്ചു. കണ്ണിന്റെ മരുന്ന് കൊണ്ട് വെച്ച് വയ്ക്കാം. അതും കൂടെ ഫ്രിഡ്ജിൽ വെക്കണം, സൂക്ഷിക്കണം. അത് ആ ഫ്രിഡ്ജിൽ ഈ ഇതിലെ തെർമോകോളിൽ വെച്ച് കുഴപ്പമുണ്ടോന്ന്.
0: മാഡം, ഐഡിയലി ഇപ്പം തെർമോകോൾ എന്ന് പറയുന്നത് മാഡം ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മറ്റേ തണുത്ത ഐസ് പാക്ക് പോലുള്ള കൊണ്ട് അത് രണ്ട് ദിവസമാണ് അതിൽ വെച്ചത് അല്ലേ? അത് കുഴപ്പമില്ല. പ്രാക്ടിക്കലി അതെ, പ്രാക്ടിക്കലി അത് അതനുസരിച്ചാണ് വച്ചിരിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷെ അത് 2-3 ദിവസത്തിനപ്പുറത്തൊന്നും ഒരു കാരണവശാലും അതിൽ ആ ടെമ്പറേച്ചർ നിൽക്കത്തില്ല. ഐഡിയലി 1 ദിവസമൊക്കെയാണ്, 2 ദിവസം വരെയൊക്കെ പോയെങ്കിൽ കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം അങ്ങനെയുള്ള കേസിൽ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് കേടായി കഴിഞ്ഞാൽ അടുത്ത ആരുടെയെങ്കിലും ഫ്രിഡ്ജിൽ പറ്റുമെങ്കിൽ.
2: അതെ,
0: പ്രശ്നമില്ല. മോളത് തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, പ്രശ്നമില്ല കേട്ടോ. കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ വെച്ച് വയ്ക്കരുത്. 3 ദിവസത്തിൽ കൂടുതലൊന്നും ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല കേട്ടോ. ആ ശരി ശരി,
1: വിളിച്ചതിന് നന്ദി. അപ്പം സാർ നേരത്തെ സംസാരിച്ചപ്പോൾ ഈ കാലാവധി അല്ലെങ്കിൽ വൺസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുറന്ന് മരുന്നുകൾ പിന്നീട് നശിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്? ചിലരത് വാഷ് ബേസിനിലൊക്കെ അങ്ങനെ ഒഴിച്ചു കളയും, ചിലർ മണ്ണിൽ അത് മിക്സ് ചെയ്യും. എങ്ങനെയാണ്? ചിലർ വലിച്ചെറിയും. എങ്ങനെയാണത് പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് പറയാം.
0: ആ മാഡം, നേരത്തെ ചോദിച്ച ഒരു മറുപടി കൂടെ ഞാൻ പറയാം, വിട്ടുപോയതാണ്. അതായത് നമ്മുടെ ഐഡ്രോപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഐഡ്രോപ്സിൻ്റെ എല്ലാ ഐഡ്രോപ്സിൻ്റെയും ലേബലിൽ തന്നെ അത് തുറന്നു കഴിഞ്ഞാൽ 1 മാസത്തിനകത്ത് ഉപയോഗിക്കുക. പിന്നെ ഇറിറ്റേഷൻ വരികയോ കൂടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നിർദ്ദേശങ്ങൾ ഐഡ്രോപ്സിൻ്റെ കേസിലുണ്ട്. ഐഡ്രോപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെറൈലാണ്. നമ്മുടെ കണ്ണിൻ്റെ വളരെ സുതാര്യമായ ഒരു സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ എന്ത് ചെറിയ തകരാറുകൾ പോലും അന്ധത ഒക്കെ ഉണ്ടാക്കാവുന്ന ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും പൊട്ടിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനപ്പുറത്ത് അത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഡ്രോപ്പർ ടിപ്പിൽ ടച്ച് ചെയ്യാതിരിക്കുക, കാരണം അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതെങ്ങനെ നമുക്ക് നശിപ്പിക്കാമെന്നുള്ളതാണ്. നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ ഉണ്ടോ?
1: സാർ സംസാരിച്ചു.
0: ആ അതിൽ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, വാഷ് ബേസിനിൽ ഒഴിച്ചാൽ എല്ലാം കണ്ടാമിനേഷൻ ചാൻസ് വളരെയധികം ഉണ്ട്. ചില പക്ഷേ നമുക്ക് ഇപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചിലയിടത്തെങ്കിലും നമ്മുടെ ഈ ഇപ്പം ബിന്നുകൾ പ്രൗഡ് എന്നൊക്കെ പറഞ്ഞ്

0: പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്, ബിന്നുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചില മെഡിക്കൽ സ്റ്റോറുകാർ ഒക്കെ അത് കളക്റ്റ്, അടുപ്പമുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൻഡായിട്ട് ഇൻസനറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും പ്രാക്ടിക്കലി പറ്റാറില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇപ്പോൾ പലതും പൊട്ടിച്ച് ഇതുപോലെ ഒഴിക്കുക എന്ന് പറയുന്നത്, ഞാനത് ശരിയെന്ന് പറയുന്നില്ല, അങ്ങനെ ചെയ്യാവുന്ന, അല്ലെങ്കിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ ചിലതൊക്കെ കത്തിക്കുക. ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയർ ഫിയറിനെ തകരാറുണ്ടാക്കാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി അതൊക്കെ ഒഴുക്കു വെള്ളത്തിലൊന്നും ഒരു കാരണവശാലും അത് പൊട്ടിച്ച് ഇടാനോ ഒഴുക്കാനോ ഒന്നും പാടില്ല. അതുപോലെ നമ്മൾ കുഴിച്ചിടുന്നെങ്കിൽ തന്നെ വളരെ ഡീപ്പായിട്ട് കുഴിച്ചിടാൻ ശ്രദ്ധിച്ചാൽ നല്ലത്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: പേര് വിശ്വനാഥൻ, എരുമേലിന്ന് വിളിക്കുന്നു.
0: ഓ,
2: കോട്ടയം ജില്ലയിലെ എരുമേലി.
0: പറയണം.
2: ആ, നമസ്കാരം ഡോക്ടറെ.
0: നമസ്കാരം.
2: എനിക്ക് സ്ട്രോക്ക് വന്നയാളാണ്. 3 വർഷമായി, ഒരു സൈഡ് തളർന്ന പോലായി. ഞാനിപ്പോ ചോദിച്ചാൽ ഉദ്ദേശിക്കുന്ന കുറെ ഗുളികകൾ എനിക്കുണ്ട് സ്ട്രോക്കിന്റെ, പിന്നെ അതുകൂടാതെ ഷുഗറിന്റെ ഗുളികകളുണ്ട്. പിന്നെ ഇപ്പം പനിയായിട്ട് 2 ദിവസമായി, ഇപ്പൊ അതിന്റെ ഗുളികയുണ്ട്. പിന്നെ വയറ്റിലെരിയുന്ന ഒരു ഗുളിക തന്നിട്ടുള്ളതുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ?
0: ആ, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കു പറഞ്ഞാല് നമ്മൾക്ക് ഇപ്പം അതിലെ ആഹാരത്തിന് ശേഷമാണോ ആഹാരത്തിന് മുമ്പാണോ, ഇപ്പൊ വയറെരിച്ചലിന് കഴിക്കുന്നത് നോർമലി ആഹാരത്തിന് വളരെ മുമ്പാണ് കഴിക്കേണ്ടത്, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പാണ് നോർമലി കഴിക്കേണ്ടത്. അതുപോലെ ചില ഷുഗറിനെങ്കിലും ചില കേസിൽ നമുക്ക് ആഹാരത്തിന് 1.5 മണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ ഒക്കെ കഴിക്കാൻ ഉണ്ട്, കഴിയുന്നിടത്തോളം. പിന്നെ ചില ഗുളികകൾ ഒരുമിച്ച് കഴിച്ചാൽ പ്രശ്നമില്ല, പക്ഷെ എന്നാലും കഴിയുന്നിടത്തോളം ഒരു ചെറിയ 10 മിനിറ്റെങ്കിലും ഗ്യാപ്പിൽ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഒത്തിരി ഗുളികകളുള്ളപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. ഐഡിയലി നമുക്കിപ്പോൾ ആഹാര ശേഷം എന്ന് പറയുമ്പോൾ ആഹാരം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂറോ 20 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ അടുത്ത് അങ്ങനെ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതാ നല്ലത്. അല്ല, തീരെ നിവൃത്തിയില്ലെങ്കിൽ ചില മരുന്നുകൾ, കാരണം അത് തമ്മിലൊരു പ്രശ്നങ്ങൾ വരാം ചിലതെങ്കിലും. ഇപ്പൊ ഡോക്ടേഴ്സ് സാധാരണ എഴുതുമ്പോ അത് നോക്കിയിട്ടാണ് എഴുതുന്നത്, എന്നാലും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് കേട്ടോ. ഇല്ല, ഫ്രിഡ്ജില് വയ്ക്കണമെന്ന് പറയുന്നത് റെഫ്രിജറേറ്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ സ്റ്റോറിനെ കോൾഡ് പ്ലേസ് എന്ന് കാണുക, അല്ലെങ്കിൽ 2 to 15 degrees, 2 to 8 degrees Celsius എന്ന് കാണുക. ചില കേസിൽ സ്റ്റോർ ബിലോ 15 degrees എന്നൊക്കെ പറയുന്ന കേസിൽ മാത്രം നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി. അല്ലാതെ ഓർഡിനറി നമ്മൾ വുഡൻ കബോർഡിൽ തടി അലമാര ഉള്ള സെറ്റപ്പിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതെ അതെ അതെ, ഇല്ല, നോക്കിയിട്ട് കഴിച്ചാൽ മതി എങ്ങനെയാ കഴിക്കേണ്ടത്.
2: ഓക്കെ,
1: നന്ദി.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ. ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടി 9496596321. പരിപാടി തുടരുന്നു.
1: സാർ, ഒരു മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഉടനടി അത് വിഷമയമാകുകയാണോ ചെയ്യുന്നത്, അല്ല അതിൻ്റെ ഗുണം കുറയുകയാണോ, എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്?
0: വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് എക്സ്പയറി ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട് ഓഫ് പോയിന്റ് ആണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ദിവസം ആ മാസം, സാധാരണഗതിയിൽ മാസവും വർഷവുമാണ് കാണിക്കുന്നത്. എന്നാൽ ചില വളരെ എക്സ്പയറി പീരീഡ് കുറഞ്ഞ മരുന്നുകളിലാണ് നോർമലി ഡേറ്റ് ഡേറ്റ് എഴുതുന്നത് തെറ്റല്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന മാസമാണ് നോർമലി വരുന്നത്. ആ വർഷത്തിൽ ആ മാസം അവസാനത്തെ ദിവസം അർദ്ധരാത്രി 12 മണി വരെ എന്ന് നമ്മൾ മനസ്സിൽ കാണുക. അതുവരെ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. നിയമപരമായിട്ട് ഇപ്പോൾ നമുക്ക് ആക്ച്വലി അപ്പോൾ അർദ്ധരാത്രി 11:59 ഉപയോഗിക്കുന്ന ഒരു മരുന്ന് 12:01 കഴിഞ്ഞാൽ നോർമലി ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമുക്കൊരു കട്ട് ഓഫ് പോയിൻ്റ് കൊടുക്കുന്നതാണ് അത്. അതിൻ്റെ സ്റ്റെബിലിറ്റി സ്റ്റഡീസ് പോലെ ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ശരിക്ക് വരുന്ന പീരീഡിൽ നിന്ന് കുറച്ച് കുറച്ചാണിത്

0: ഫിക്സ് ചെയ്യുന്നത്, ഒരു 1/3 കുറച്ചാണ്. അതുകൊണ്ടിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കട്ട് ഓഫ് പോയിൻ്റ് നമ്മൾ നിയമപരമായിട്ട് അത് കൊടുക്കുന്ന ആൾ, അതായത് ഫാർമസിസ്റ്റ്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പിക്ചർ കൊടുത്ത് ചെയ്യുക. കൂടുതൽ എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകൾ, ചിലത് വളരെ സെൻസിറ്റീവാണ്, ഈവൻ ഒരു ദിവസം പോലും അതതിൻ്റെ അങ്ങനെയൊക്കെ ഉള്ളതിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ അത് നിയമപരമായിട്ട് എക്സ്പയറി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് പാലിച്ച് തന്നെ പോവുക. എക്സ്പയറി കഴിഞ്ഞാൽ കഴിക്കണ്ട, അതായത് അത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൽ വരുന്നത്, എക്സ്പയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് അതിൻ്റെ എഫക്റ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. പിന്നെ എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയോ റെസിസ്റ്റൻസ് കൂടുകയൊക്കെ ചെയ്തിട്ടുള്ള ഇഷ്യൂസാണ് മെയിൻലി വരാവുന്നത്.
1: അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
2: ചെങ്ങന്നൂര്
1: സംസാരിച്ചോളൂ.
2: ഓ
0: പറയുക.
2: ചെങ്ങന്നൂര് ചെറിയ നാട്ട്
0: രാധാകൃഷ്ണ. പറയൂ.
2: എനിക്ക് 60 വയസ്സുണ്ട്. ഞാനൊരു 10-17 വർഷത്തിന് മുമ്പ് ഒരു വിഷയമൊന്നുമില്ല, അതിനുശേഷം ഷുഗറും ബി പി ഒക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ അതിന്റെ വിഷയം, അപ്പൊ എനിക്ക് ഒരു അതിനുശേഷമാണ് ശ്വാസം മുട്ടല് വന്നത്, അലർജിയുടെ വിഷയമുണ്ട്. അപ്പൊ അന്നേരം ഞാൻ ഇൻസ്റ്റന്റ് ഉപയോഗിക്കുമായിരുന്നു. ആദ്യമല്ലേ ഈ എന്റെ ക്യാപ്സൂള് പൊട്ടിച്ച മെഷീൻ വെച്ചിരിക്കുന്ന അതായിരുന്നു.
0: അപ്പൊ
2: പിന്നെ ഡോക്ടർ പറഞ്ഞു അത് വേണ്ട, നമുക്ക് സാൽവറ്റമോൾ മതി എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ എനിക്ക് ഒരു പ്രാവശ്യം 2 മതി. പക്ഷെ അതല്ല വിഷയം, അത് പിന്നെ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കാൻ ഒപ്പുവോ? അത് എവിടെ വെക്കണം?
0: ഇൻഹേലേഴ്സ് നോർമലി റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വയ്ക്കേണ്ടത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അത് കുട്ടികളിൽ നിന്നൊക്കെ മാറ്റി വെക്കുക. നമ്മൾ അത്
2: എത്ര നാൾ നിൽക്കും? അങ്ങനെ റൂം ടെമ്പറേച്ചർ എത്ര നാൾ നിൽക്കും?
0: അതാണ് ഇൻഹേലർണ്ടായിട്ടില്ല. ഇൻഹേലർ നമ്മള് യൂസ് നമ്മള് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലേ?
2: അത് 1-2
0: അത് അത് കുഴപ്പമില്ല. ആ ഇൻഹേലർ നിങ്ങൾ അത് തീരുന്നവരെ ഉപയോഗിക്കാം, കാരണം അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലോഷർ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റുകൾ ലോങ് ടൈം, വളരെ ലോങ് ടൈം ഒക്കെ ഇപ്പോൾ ഒരു വർഷം ഇച്ചിരി ഉപയോഗിച്ചിട്ട് പിന്നെ അടുത്ത വർഷമൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൽ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് നമുക്കത് തീരുന്നവരെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അതിൽ ഒരു കാര്യമുണ്ട്, അതിൽ അതിൻ്റെയും കവറിലൊരു എക്സ്പയറി കാണും, അത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും പോകാതിരിക്കുക കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാറെ, നർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഗണത്തിൽപ്പെടുന്ന മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ഒരുപാടൊന്നും ഇത് കൊടുക്കത്തില്ലല്ലോ, ഫാർമസിയിൽ നിന്ന് കൊടുക്കില്ല. അപ്പം 5 ആണല്ലോ കൊടുക്കുന്നത്.
0: അതെ അതെ അതെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഈ ആൻറ്റി ക്യാൻസറസ് മരുന്നുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മിക്ക വീടുകളിലും ഇപ്പോൾ അതൊക്കെ യൂഷ്വലായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ആൻറ്റി ക്യാൻസറസ് മരുന്നുകളും നാർക്കോട്ടിക് മരുന്നുകളും നമ്മൾ ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആൻറ്റി ക്യാൻസറസ് ആയിട്ട് ഉപയോഗിക്കുന്ന പല മരുന്നുകളും വേദന സംഹാരികളും നാർക്കോട്ടിക് കൂടെയാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ, ഈ ആൻറ്റി ക്യാൻസറസ് ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ് കൃത്യമായിട്ട് പൂട്ടി വയ്ക്കുക, അതാണ് ഏറ്റവും. കാരണം പല വീടുകളിലും മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പിള്ളേർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും അത് ആക്സസിബിളായിട്ട് അത് വയ്ക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇപ്പം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം, അല്ലെങ്കിൽ വേദന വരുമ്പം മാത്രം, ആ രീതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിയുന്നിടത്തോളം അത് സാധാരണ മരുന്നുകൾ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും വയ്ക്കാതിരിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഡോസ് അനുസരിച്ച് ആ പേഷ്യൻറ്റിന് മാത്രം യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അത് ഉണ്ടാക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം.
1: ഒരു ശ്രോതാവ് കൂടി ചേരുകയാണ്. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: നെടുമങ്ങാട്ട് ജാനകിയാണ്.
1: സംസാരിച്ചോ.
0: പറയ.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
3: ഞാൻ ഒരു 2022 തൊട്ട് ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഷുഗർ കൂടിയും കുറഞ്ഞൊക്കെ വേരിയേഷൻ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്.

0: കുഴപ്പമില്ല.
1: ആ
0: എനിക്ക് സംശയം, ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴേ നിമിഷം വരെയും എന്റെ മരുന്ന് ശ്രദ്ധിക്കാനായിരിക്കുന്നത്.
1: ശരിക്കും ഞാൻ കേട്ടില്ല.
2: അന്ന് മുതൽ ഇന്ന് വരെ മരുന്ന് ഫ്രിഡ്ജിൽ തന്നെയാണ്
1: സൂക്ഷിക്കുന്നത്? അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് വറി ചെയ്യണ്ട. ഇനി അത് കഴിയുന്നിടത്തോളം അത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് വെക്കുന്നതിൽ തെറ്റില്ല, അതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നു. പക്ഷെ അത് അങ്ങനെ വെച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് അതിന്റെ എഫക്റ്റ് കുറയത്തൊന്നുമില്ല. അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ തെറ്റൊന്നുമില്ല ഒരിക്കലും കേട്ടോ. ആ പൊട്ടിക്കാത്ത മരുന്ന് അത് അവിടെ തന്നെ വെക്കണം. അതൊരു ഒരു കാരണവശാലും പുറത്ത് വെക്കരുത്. നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ മാത്രം ഇത് സൂക്ഷിച്ചാൽ മതി കേട്ടോ.
0: ജനൌഷധി അപ്പൊ ചിലവര് പറയുന്ന അതിൽ കണ്ടന്റ് കുറവാണ്, അവിടുന്ന് വാങ്ങിച്ച് കഴിക്കരുതെന്ന് പറയുന്നുണ്ട്.
1: അതെ, അത് നമ്മുടെ ജനറിക് മരുന്നുകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് മെയിൻലി ജനൌഷധി. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയമാണ്. മരുന്നുകളുടെ കൺട്രോളുകളെല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് കുറവാണ്, അതില് കണ്ടന്റ് കുറവാണ് എന്നുള്ള ഒരു കാര്യം അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഒട്ടനവധി ആൾക്കാർ ജനറിക് മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഒരു കാര്യം പറയാം, നമ്മുടെ ആശുപത്രിയിൽ കൂടെയൊക്കെ ഉള്ള സംവിധാനത്തിൽ ഈവൻ പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ജനറിക് മരുന്നുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 60% വരെ ജനറിക് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് സത്യത്തിൽ നമ്മൾ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഭീതിയൊന്നും ഒരു കാരണവശാലും വേണ്ട. അതിൻ്റെ കൺട്രോളുകൾ ഗുണനിലവാരങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അത് അല്ല, ഇത് അതിൻ്റെ അതൊരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷെ എന്നാലും ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റ് നയം തന്നെയാണ്. അതിന്റെ കൺട്രോളുകൾ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ചിലപ്പോൾ യാത്ര പോകുന്ന അവസരങ്ങളിൽ ഇതുപോലെ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ 1-2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ യാത്രയിൽ മരുന്നുകൾ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ വണ്ടിയിലൊക്കെ ദീർഘ ദൂര യാത്ര ചെയ്യേണ്ടി വരും. കാറിൻ്റെ അകത്തെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ വെയിലത്ത് യാത്ര ചെയ്യുമ്പോൾ കൂടുതലാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ യാത്രയിൽ മരുന്നുകൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്?
1: സാധാരണ വളരെ ലോങ് യാത്രകളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാലും ഷോർട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന പോലെ പൊട്ടിച്ച ഇൻസുലിനോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ അതാത് കണ്ടെയ്നറിൽ അതാത് ലേബലിൽ അതിനു വേണ്ടി സജ്ജീകരിച്ച ബാഗ് അതിൽ കുത്തിക്കയറ്റി നാശമാക്കാതിരിക്കുക. കാര്യം അത് അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അല്ലാത്ത രീതിയിൽ നമ്മളെ കണക്ക് കൂട്ടുന്ന പോലെ തന്നെയുള്ള ഐഡിയലായിട്ട് ബാഗിൽ കൊണ്ടുപോകാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലോങ് ടേം യാത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയുന്നിടത്തോളം ഇൻസുലിൻ എന്ന് പറയുന്നത് പൊട്ടിച്ചതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഐസ് ഡോഗ് പോലുള്ള ഐസ് പാക്ക് പോലുള്ള സംവിധാനത്തിൽ തന്നെ അത് കൊണ്ടുപോവുക. അല്ലെങ്കിൽ അങ്ങനത്തെ കാരിയേഴ്സൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും, ആ സാധനത്തിൽ തന്നെ എടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ബാഗ് നമ്മുടെ കയ്യിൽ ടെമ്പറേച്ചറോ വെയിലോ അധികം എക്സ്പോസ്ഡ് ആകാത്ത രീതിയിൽ നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇത് കൊണ്ടുപോവുക. ഒരിക്കലും ഇത് കാറിൽ വെച്ചിട്ട് ആ ടെമ്പറേച്ചറിൽ വച്ചിട്ട് പോകരുത്. പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല. അല്ലാതെ ഒരു കാരണവശാലും അപ്പോൾ ഓൾവേസ് അത് നമ്മുടെ ഹാൻഡി ആയിട്ട് കയ്യിൽ തന്നെ കൊണ്ടുപോവുക. ഈ അത് ശ്രദ്ധിക്കുക. അത് അതുപോലെ തന്നെ ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ കയ്യിൽ തന്നെ കൊണ്ടുനടക്കുക. വെയിൽ എക്സ്പോസ്ഡ് ആകാതെ സൂക്ഷിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്.
2: അടുത്ത ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, പറഞ്ഞോളൂ.
3: ഹലോ, നമസ്കാരം ഡോക്ടറെ.
1: ആ നമസ്കാരം,
2: പേരെങ്ങനെയായിരുന്നു? സംസാരിച്ചോളൂ.
3: ഞാൻ ഹരിപ്പാട് കുമാരപുരത്തു നിന്ന് വിളിക്കുന്നത്.
1: ഓക്കെ
3: ഡോക്ടറെ, എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാ. തൈറോയ്ഡ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഉള്ള ആളാ. ഞാൻ ഇതിന്റെ എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്.
1: സന്തോഷവതിയാണെന്ന് തോന്നുന്നല്ലോ ആ കാര്യത്തില്. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ദൈവം നമുക്ക് തന്നോഷത്തെ കൈപ്പറ്റിയിരിക്കുക.
1: പറഞ്ഞോളൂ
3: ഡോക്ടറെ. എന്നെ ഒരേ സംശയം ചോദിക്കാനായി.

0: ഗുളിയയുടെയും ഇൻസുലിന്റെ ഒക്കെ ഡോക്ടർ പറയുന്നുണ്ടല്ലോ.
1: അതെ.
0: ഞാൻ ഈ പൂച്ചിടുന്ന ഗുളികകളെല്ലാം ഈ പിന്നു വാങ്ങിച്ചിട്ട് അതിൽ പേരെഴുതി ഈ മരുന്ന് അതിലിട്ട് വെക്കുക.
1: അതില് പൊട്ടിച്ചിട്ടല്ലോ ഇടുന്നത് അല്ലേ?
0: അല്ല, നമ്മൾ ഓരോ എടുത്തിട്ട് അതുപോലെ വെക്കുക.
1: അതെ, അതിന്റെ സ്ട്രിപ്പോ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ അല്ലെങ്കിൽ ആ രീതിയില്.
0: ഇവിടെ മോളുള്ളപ്പോ മോൾ എടുത്തു തരും. മോള് ഫിസിയോതെറാപ്പിസ്റ്റാ, ഇപ്പൊ കുവൈറ്റാ.
1: ഓ,
0: അപ്പൊ എനിക്ക് മരുന്നെടുക്കാൻ അറിയാൻ വേണ്ടി കുഞ്ഞ് ഇങ്ങനെ ഓരോന്നിന്റെ ഈ രാവിലെ ഇത്, ഉച്ചയ്ക്ക് ഇത്, വൈകിട്ട് ഇത് ഇങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടാ പോയേക്കും.
1: അതെ അതെ, അത് നല്ലതാ.
0: അപ്പൊ ഇൻസുലിൻ ഞാൻ രാവിലെ 40 വൈകിട്ട് 40 എടുത്തോണ്ടിരുന്നതാ. ഇപ്പൊ ഷുഗർ ആശുപത്രി കാണിച്ചപ്പോ ആ അടിപ്പാട് ഡോക്ടർ പറഞ്ഞ് 40 വെച്ച് വേണ്ട, 20 വെച്ച് മതിയെന്ന് പറഞ്ഞു.
1: ഓ,
0: അപ്പൊ ആ 20 വെച്ച് കഴിച്ചപ്പം ഇച്ചിരി കൂടിയപ്പോ ഡോക്ടർ പിന്നെ അത് 25 ആക്കി. അപ്പൊ ഈ ഇൻസുലിൻ പൊട്ടിച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതറിയാനാ ഞാൻ വിളിച്ചത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഞാൻ എടുക്കും.
1: ഇല്ല, അത് വീണ്ടും ഫ്രിഡ്ജില് വെക്കേണ്ട ആവശ്യകത ഇല്ല, അതാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞതേ.
0: അപ്പൊ ഞാനത് കേട്ട്, ഡോക്ടർ പറയുന്നത് സ്വസ്ഥയോട് പറയുന്നത് ഞാൻ കേട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കുക എടുത്ത.
1: അല്ല, അത് കുഴപ്പമില്ല, അത് ഇനി ശ്രദ്ധിച്ചാൽ മതി. അത് അങ്ങനെ തിരിച്ചു വെക്കണ്ട കേട്ടോ. അത് ഓർഡിനറി ടെമ്പറേച്ചറിൽ ഇരുന്നാല് ഒരു മാസത്തേക്ക് കുഴപ്പമില്ല കേട്ടോ.
0: ഡോക്ടറെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ആ ആശുപത്രിയിൽ എനിക്ക് ഒരു കൊച്ചു ടിന്നിലെ ഗുളിക ഇൻസുലിൻ തരുമായിരുന്നു, അത് ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാവുള്ളൂ. അത് ഒരു ദിവസം മൊത്തം വിലയിൽ ഇരുന്ന് അറിഞ്ഞില്ലായിരുന്നു ആ കവറിൽ അതുണ്ടെന്ന്. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, മോക്ക് ഇച്ചിരി അറിവുണ്ടല്ലോ.
1: അതെ.
0: അന്നേരം ഞാൻ ചോദിച്ചപ്പോ മോള് പറഞ്ഞ, അമ്മയെ 1 മണിക്കൂർ ഇരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല.
1: അതൊന്നും കുഴപ്പമില്ല, 1 മണിക്കൂർ കേട്ടോ. അങ്ങനെയൊന്നും പെട്ടെന്ന് ഇതൊന്നും ആകത്തില്ല. നമ്മൾ ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. 1 മണിക്കൂർ ഒന്നും പ്രശ്നമൊന്നുമില്ല.
0: അപ്പഴേ ഡോക്ടറെ, എനിക്ക് ഒരു 5-6 ദിവസത്തേക്ക് ഒരു കുപ്പി ഉള്ളു, അത് എടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജ് വെക്കണ്ടേ?
1: വേണ്ട വേണ്ട വേണ്ട വേണ്ട കേട്ടോ.
0: അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇന്ന പോലെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു.
1: ഓ, അത് സാരമില്ല, അതൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല.
2: ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി. സാർ, ഈ പാരസെറ്റമോൾ അതുപോലെ പെയിൻ കില്ലറുകൾ, ആൻറ്റാസിഡുകൾ ഇതുപോലെയൊക്കെയുള്ള ഓവർ ദ കൗണ്ടർ മരുന്നുകൾ സ്ഥിരമായിട്ട് വീടുകളിൽ വാങ്ങി സൂക്ഷിക്കാറുണ്ടല്ലോ ആൾക്കാർ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഉപയോഗിക്കാമെന്ന് കരുതി വാങ്ങി സൂക്ഷിക്കുന്നത്, അത് സുരക്ഷിതമാണോ?
1: പൊട്ടിക്കാതെ സൂക്ഷിച്ചാൽ സുരക്ഷിതം തന്നെയാണ്. കാരണം അതിൻ്റെ എല്ലാം മിക്കവാറും എക്സ്പയറി പീരീഡ് കുറച്ച് കാര്യമായിട്ട് വർഷങ്ങൾ ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, അത് ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് ആണ്. നോർമലി നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങാവുന്നതും വിൽക്കാവുന്നതുമായിട്ട്.
2: ആൻറ്റാസിഡ്, പർട്ടിക്കുലർ ബ്രാൻഡിലെ ആൻറ്റാസിഡ് ഒക്കെ മിക്കവാറും ആൾക്കാർക്ക് പ്രശ്നമാണല്ലോ, അതൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ
1: ആൻറ്റാസിഡ്. ആൻറ്റാസിഡിൽ ഇപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള പഴയ ടൈപ്പ് ആൻറ്റാസിഡും ഉണ്ട്, പക്ഷേ കുറച്ചു ചില സീരിയസ് ആയിട്ടുള്ള, സീരിയസ് മീൻസ് പൊട്ടൻസി കൂടിയ മറ്റ് ആക്ഷനുള്ള, ജസ്റ്റ് ആൻറ്റാസിഡ് അല്ലാതെ ഇപ്പോൾ ആസിഡ് സെക്രീഷൻ തന്നെ കുറയ്ക്കത്തക്ക രീതിയിലുള്ള ആൻറ്റാസിഡ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം. അത് പലതും പ്രിസ്ക്രിപ്ഷൻ ഡ്രഗുമാണ്, നമുക്ക് സാധാരണ ഈ കഴിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി അതൊരു 1 മാസം ഒക്കെ മാക്സിമം ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന പ്രവണത ശരിയല്ല.
2: ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിക്കണേ. പേരും കൂടെ പറഞ്ഞോളൂ.
3: ഞാൻ, എന്റെ പേര് ജലീൽ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്.
1: ആ പറയൂ.
3: എനിക്ക് പറയണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ ഈ ഡോക്ടർ എഴുതുന്ന മരുന്ന് തന്നെ ചിലപ്പോ അവര് പറയും അത് കഴിക്കണ്ട എന്നിട്ട് അവര് മരുന്ന് മാറ്റുന്നുണ്ട്. അപ്പൊ ആ മരുന്ന് എക്സ്പയറി ആവാത്തത് തന്നെ നമുക്ക് എവിടെയെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വല്ല സംവിധാനം കൊണ്ടോ?
1: അത് ഈ ബാക്കി വരുന്ന മരുന്നുകള് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റിലൊക്കെ അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പൊതുവേ ഇത് അധികം ആരും നോർമലി എടുക്കത്തില്ല. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്തു എന്നുള്ളതിനെ

0: കുറിച്ചൊരു ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, പല ആശുപത്രികളും ഫ്രീ ഡ്രഗ് ബാങ്കുകളുണ്ട്. ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംവിധാനങ്ങളുള്ള ആശുപത്രിയിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന് പ്രോപ്പറായിട്ട് എടുത്ത് ആവശ്യമുള്ള പേഷ്യൻസിന് പലർക്കും അത് കൊടുക്കാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.
1: ആ സർ, ഇപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ മരുന്നുകൾ വാങ്ങുമ്പോഴും വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്തുമൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും ശ്രോതാക്കളോട്?
0: മരുന്ന് വാങ്ങുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ ലൈസൻസ് ഉള്ള മെഡിക്കൽ സ്റ്റോറിൽ തന്നെ വാങ്ങുക, ഫാർമസിസ്റ്റിൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി ഉള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുക. വാങ്ങുമ്പോൾ കൃത്യമായിട്ട് ബില്ല് വാങ്ങുക. നമ്മളതിൻ്റെ ലേബൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് സൂക്ഷിക്കേണ്ട വിവരങ്ങൾ, അത് കഴിക്കേണ്ട വിവരങ്ങൾ, എന്തെങ്കിലും അഡ്വൈസ് റിയാക്ഷൻസോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ. ഈവൻ മൂത്രം മഞ്ഞയാകുന്ന തന്നെ പലപ്പോഴും ഭയങ്കര ടെൻഷൻ ഉണ്ടാകാറുണ്ട്. ചില മരുന്നുകളുടെ എഫക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് കാലിന് വേദന വരിക, ഇതൊക്കെ ചില മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കുക. അതിൽ ഫാർമസിസ്റ്റിൻ്റെ സേവനം മസ്റ്റായിട്ട് നേടുക. അത് കഴിഞ്ഞിട്ട് ഈ മരുന്ന് ബില്ലോടുകൂടി തന്നെ വാങ്ങുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം അതുകൊണ്ടുണ്ടായാൽ ഒരു എൻക്വയറി വേണമെങ്കിൽ നമുക്ക് ബില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എൻക്വയറി നടത്താനായിട്ട്. അതിൻ്റെ എഫക്റ്റിനെ കുറിച്ചോ സ്റ്റെബിലിറ്റിയെക്കുറിച്ചോ ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ കളറ് മാറുക, അല്ലെങ്കിൽ വേറൊരു സ്മെല്ല് വരിക, അപ്പോൾ ഇങ്ങനെ പല രീതികളിൽ കാര്യങ്ങൾ വെച്ച്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തമായ ഐഡിയ, ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ചെയ്യാം. പിന്നെ അത് വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഒരു അഡ്വൈസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ പോകാതെ അതിനെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. ബാക്കി വരുന്ന മരുന്നുകൾ ഈ പറയുന്ന നശിപ്പിക്കുകയോ, അല്ലെങ്കിൽ അതിൽ എക്സ്പയറി പീരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രികളിൽ ഫ്രീ ഡ്രഗ് ബാങ്ക് സംവിധാനം ഉള്ളിടത്ത് അത് കൊടുക്കുക. കഴിയുന്നത് ഒരു ഫാർമസിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഈസി ആയിരിക്കും. ഇതാണ് അതിൻ്റെ
1: നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ച് നമുക്ക് തന്നെ ഏതൊക്കെ മരുന്നുകളാണെന്നുള്ളത് അതിൻ്റെ പേര് അറിഞ്ഞിരിക്കുക എന്നുള്ളതും പ്രധാനം തന്നെ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. അതാണ് ആ ലേബലുമായിട്ട് അത് ഒത്തുനോക്കണം. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഡോസ് പലതും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ പി കെ ശ്രീകുമാറിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
0: നന്ദി.
2: സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം സംസാരിച്ചത് എം എസ് ആശ, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ഷീബ കെ എന്നിവർ, സ്റ്റുഡിയോയിൽ ഒപ്പം ശോഭ ബി ടി, പ്രമോദ് എസ് എന്നിവർ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ സഹകരണ നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പവി കെയർടേക്കർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും നിത്യാമാമനും പാടിയ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം മിഥുൻ മുകുന്ദൻ.

മഞ്ഞുകാലവും കഴിഞ്ഞ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഒരു ഗാനം കൂടി കേൾക്കാം. വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയത് ചിത്രം ഒരു കുട്ടനാടൻ ബ്ലോഗ്. ഗാനരചന റഫീഖ് അഹമ്മദ്. ഈണം നൽകിയത് ശ്രീനാഥ് ശിവശങ്കരൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള ആവണി പൊന്നൂഞ്ഞാലിൽ കേൾക്കാം. ഇന്ന് ആവണി പൊന്നൂഞ്ഞാൽ അവതരിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി.

ആകാശവാണി. ഇപ്പോൾ ആതിര വിജയ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം MD അശോക്. ആദ്യം പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള എഴുതിയ ഗാനം തുമ്പപ്പൂവുണ്ടോ കാക്കപ്പൂവുണ്ടോ എന്നാരംഭിക്കുന്നു.

പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, അഞ്ചൽ ദേവരാജൻ എന്നിവർ വരികളെഴുതി എം ഡി അശോക് ഈണം നൽകി. ആതിര വിജയ് പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 പേരുടെ പിന്തുണയോടെയാണ് വിജയം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചു. ഇതിനായി 1105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഈ മാസം 24 മുതൽ 30 വരെ തിരുവനന്തപുരത്തെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കും. August 24 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ഈ മാസം 24 നടക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിവിധ വേദികളിലായി 340 ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000 കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100 വേദികളാണ് സജ്ജമാകുന്നത്. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക.
3: കോഴിക്കോട് നഗരത്തിലെ പ്രധാന പാതകളിലും ജംഗ്ഷനുകളിലും ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ഈ മാസം 31 വരെ കർശന ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് നിരോധനവും ഏർപ്പെടുത്തും. ഓണത്തോടനുബന്ധിച്ചുള്ള തിരക്ക്

0: കണക്കിലെടുത്താണ് നടപടി. എമർജൻസി വാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് പാർക്കിംഗ് അനുവദിക്കില്ലെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് ശുദ്ധവും മായം കലരാത്തതുമായ പാൽ ലഭ്യമാക്കുന്നതിന് പരിശോധനാ സംവിധാനമൊരുക്കി ക്ഷീരവികസന വകുപ്പ്. ഓണത്തിന് പാലിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് തിരുവനന്തപുരം പട്ടത്തെ ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ലാബിലാണ് നാളെ മുതൽ ഈ മാസം 24 വരെ പ്രത്യേക പാൽ പരിശോധന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. 16 പേരുടെ പിന്തുണയോടെയാണ് മായ രാഹുൽ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മായ രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച റിയ ബിനോ ചീരാങ്കുഴിക്ക് 10 വോട്ടുകൾ ലഭിച്ചു. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം പുറത്തായത്. ശബരിമല സ്വർണ കവർച്ചക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ മെമ്പർ A.അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 1 വരെ കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ പട്ടണങ്ങളെ വൃത്തിയും ഭംഗിയുമുള്ളതാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ബീക്കൺ ടൗൺ പദ്ധതിക്ക് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും ഒരു പ്രധാന പട്ടണത്തെ മാതൃകാ ടൗണാക്കി മാറ്റുന്നതാണ് പദ്ധതിയുടെ ആദ്യഘട്ടം. ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന ശുചിത്വ മാലിന്യ സംസ്കരണ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. ഒക്ടോബർ 3 മുതൽ മാർച്ച് 31 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ നടപ്പാത, ഡ്രെയിനേജ്, തെരുവുവിളക്ക്, കുടിവെള്ള സൗകര്യം, പൊതു ശൗചാലയങ്ങൾ, പാർക്കിംഗ് ക്രമീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുക.
0: ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അറിവുകളും സാങ്കേതിക വിദ്യകളും ഒരേ വേദിയിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനുവരി 20 മുതൽ 24 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും നടത്തും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. തിരുവോണ ദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന തോണി മുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തോണി കരയ്ക്ക് കയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
3: എല്ലാ വർഷവും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് തിരുവോണത്തോണി നീറ്റിലിറങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് മതിയായ പരിചരണമോ അറ്റകുറ്റപ്പണികളോ ഉണ്ടായില്ലെന്ന് ഭക്തരുടെ ഇടയിൽ വിമർശനവും ഉയരുന്നുണ്ട്. തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനുഷ്ഠാനങ്ങളോടെയും ചടങ്ങുകളോടെയും തിരുവോണ ദിനത്തിൽ 2022 നിർമ്മിച്ച പുതിയ തിരുവോണത്തോണിക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിലും ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണത്തിനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി ഉൽപാദനത്തിനായി വെള്ളം തുറന്നുവിടുന്നതിനാൽ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പുഴയുടെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC ഓൾവോ ലക്ഷറി ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മരട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല വാർത്താലാബിന് തുടക്കമായി. എറണാകുളം ജില്ലാ കളക്ടർ G.പ്രിയങ്ക ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖലാ അഡീഷണൽ ഡയറക്ടർ ജനറൽ V.പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി.

0: കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഒ ജെ ജനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് അഞ്ചാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റിന് 175 റൺ എന്ന നിലയിലാണ്. പരമ്പരയിലെ രണ്ടാം മത്സരം ഈ മാസം 23-ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 16 പേരുടെ പിന്തുണയോടെയാണ് വിജയം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി

0: അമിത വ്യായാമം വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർവി സംസാരിക്കുന്നു.
1: വെരിക്കോസ് വെയിൻ ഇന്ന് വലിയ ഒരു ശതമാനം മനുഷ്യരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. വെയിനുകൾ വീർത്ത് താടിച്ച് വളഞ്ഞു കാണപ്പെടുന്ന ഒരവസ്ഥ. ഇത് പ്രധാനമായും കാലിലെ വെയിനുകളെയാണ് ബാധിക്കുന്നത്. വെരിക്കോസ് വെയിൻ ഈസ് ദ പെനാൽറ്റി ഓഫ് ഇറക്റ്റ് പോസ്ചർ എന്ന് മെഡിക്കൽ ബുക്കുകളിൽ പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ നിവർന്നു നിൽക്കുന്നതിന്റെ പരിണത ഫലമാണ് വെരിക്കോസ് വെയിൻ. മനുഷ്യൻ നിവർന്നു നിൽക്കുന്നതിനാൽ കാലിലെ വെയിനുകളിൽ ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനത്താൽ രക്തം തളം കെട്ടി മർദ്ദം വർദ്ധിക്കുന്നു. ഈ വർദ്ധിച്ച മർദ്ദം വെയിനുകളിലെ വാൽവുകൾക്ക് അമിതഭാരം സൃഷ്ടിക്കുന്നു. എന്തിനാണ് വെയിനുകൾക്ക് വാൽവ് ഉള്ളത്? വെയിനുകളിലെ രക്തപ്രവാഹം ഉപരിതല വെയിനുകളിൽ നിന്ന് ആഴത്തിലുള്ള വെയിനുകളിലേക്കാണ് പോകേണ്ടത്. എതിർദിശയിൽ അനുവദനീയമല്ല. ഇങ്ങനെ ഒരു ദിശയിലേക്ക് മാത്രം രക്തപ്രവാഹം അനുവദിക്കുന്നതിന് വാൽവുകൾ അനിവാര്യമാണ്. ഈ വാൽവുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയോ കേടാവുകയോ ചെയ്യുമ്പോൾ ഉപരിതലത്തിലെ, അതായത് തൊലിക്കടിയിലെ വെയിനുകളിൽ രക്തം തിങ്ങി നിൽക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. മാത്രമല്ല എതിർദിശയിൽ രക്തപ്രവാഹം നടക്കുന്നു. അതായത് ആഴത്തിലുള്ള വെയിനുകളിൽ നിന്നും ഉപരിതല വെയിനുകളിലേക്ക് രക്തം പ്രവഹിക്കുന്നു. ഇത് തൊലിക്കടിയിലെ വെയിനുകൾക്കുള്ളിൽ മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വെയിനുകൾ വലിഞ്ഞു വികസിക്കുന്നു. അവ വളഞ്ഞു പുളഞ്ഞ് തടിച്ച വെയിനുകളായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ വാൽവുകളിലെ തകരാറ് മൂലം രക്തം പിന്നിലേക്കൊഴുകുന്നു. ഉപരിതല വെയിനുകളിലെ മർദ്ദം കൂടുന്നു. അവ വികസിക്കുന്നു. ഇങ്ങനെ വെരിക്കോസ് വെയിൻ രൂപപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാരമ്പര്യമായി വെരിക്കോസ് വെയിൻ ഉണ്ടാകാറുണ്ട്. ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ വെരിക്കോസ് വെയിൻ വളരെ കൂടുതലായി കണ്ടുവരുന്നു. നിന്ന് ജോലി ചെയ്യുമ്പോൾ ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം കൊണ്ട് കാലുകളിൽ നിന്ന് മുകളിലേക്ക് രക്തത്തിന് പോകാൻ അത്ര എളുപ്പമല്ല. എന്നാൽ വെയിനുകൾക്കുള്ളിലെ വാൽവുകൾ രക്തത്തെ മുകളിലേക്ക് പ്രവഹിക്കാൻ സഹായിക്കുന്നു. ഈ വാൽവുകൾ ദുർബലമാവുകയോ തകരാറിലാവുകയോ ചെയ്താൽ രക്തം തിരികെ താഴേക്ക് തന്നെ ഒഴുകുന്നു. അതിനാൽ താഴെ കാലിലെ വെയിനുകളിൽ മർദ്ദം കൂടുകയും അവ തടിച്ചു വീർത്തു വരികയും ചെയ്യുന്നു. കടകളിൽ നിന്ന് ജോലി ചെയ്യുന്നവർ, നഴ്സുമാർ, പോലീസ്, അധ്യാപകർ തുടങ്ങി പ്രധാനമായും ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്നവരിൽ വെരിക്കോസ് വെയിൻ കൂടുതലായി കണ്ടുവരുന്നു. ചിലർക്ക് ഗർഭധാരണത്തിന് ശേഷം വെരിക്കോസ് വെയിൻ രൂപപ്പെടാറുണ്ട്. പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ വെയിനുകളിലെ പേശികളിൽ പ്രവർത്തിക്കുന്നത് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വലിപ്പം വെച്ചുകൊണ്ടിരിക്കുന്ന ഗർഭപാത്രം പെൽവിക് വെയിനുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇതും കാലിലെ വെയിനുകളിൽ മർദ്ദം വർദ്ധിപ്പിക്കുന്നു. പ്രായം കൂടുമ്പോൾ വെയിനുകളുടെ ഇലാസ്റ്റിസിറ്റി കുറയുകയും വാൽവുകൾ കേടാവുകയും ചെയ്യാം. അമിതവണ്ണം കാലുകളിലെ വെയിനുകളിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. വ്യായാമം അഥവാ എക്സസൈസ് ഇല്ലായ്മ, നടത്തം കുറയുക എന്നിവ രക്തം മുകളിലേക്ക് പ്രവഹിക്കുന്നത് കുറയ്ക്കും. വെയിനുകൾക്ക് ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ക്ഷതം, രക്തക്കട്ടകൾ വെയിനുകൾക്കുള്ളിൽ രൂപപ്പെടുക എന്നിവ

അവയ്ക്കുള്ളിലെ സ്വാഭാവിക രക്തയോട്ടം തടസ്സപ്പെടുത്തി വെരിക്കോസ് വെയിൻ രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. വ്യായാമങ്ങൾ വെയിനുകൾക്ക് ഗുണകരമാണ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ചിലർക്കൊരു സംശയം തോന്നാം, ഞാൻ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയും ജിമ്മിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ വെരിക്കോസ് വെയിൻ ഉണ്ടല്ലോ. ചിലർക്ക് ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് അഥവാ അമിത ഭാരം ഉയർത്തിപ്പിടിച്ച് ശ്വാസം വിടാതെ ബലം പിടിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ താൽക്കാലികമായി വെയിനുകൾക്കുള്ളിലെ മർദ്ദം കൂടാം. കൂടാതെ വളരെയധികം ചാടുന്ന വ്യായാമങ്ങൾ നിലവിലുള്ള ലക്ഷണങ്ങൾ രൂക്ഷമാക്കാം. എന്നാൽ നടത്ത, സൈക്ലിംഗ്, നീന്തൽ, സ്ട്രെച്ചിങ്, കാൽവിരലുകളും കണങ്കാലും ചലിപ്പിക്കുന്ന വ്യായാമങ്ങൾ തുടങ്ങിയവ വെരിക്കോസ് വെയിനുകൾക്ക് ഗുണം ചെയ്യുന്നവയാണ്. ശരിയായ രീതിയിൽ അമിതമാകാതെ വ്യായാമം ചെയ്യുന്നതാണ് അഭികാമ്യം. വെരിക്കോസ് വെയിൻ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം? ചിലർക്ക് തടിച്ചു കാണപ്പെടുന്ന വെയിനുകൾ എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ കാണില്ല. എന്നാൽ മറ്റു ചിലർക്ക് കാലിന് ഭാരം കൂടുന്നതുപോലെ തോന്നാം. കാലിൽ ചെറിയ വേദന അല്ലെങ്കിൽ കാൽ കഴച്ച് ക്ഷീണിക്കുന്ന അവസ്ഥ, കോച്ചിപ്പിടുത്തം, വൈകുന്നേരങ്ങളിൽ കാലിന് വീക്കം, ചർമ്മത്തിനടിയിൽ പച്ചയോ നീലയോ നിറത്തിൽ തടിച്ച വെയിനുകൾ കാണാൻ തുടങ്ങുക, നിൽക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ കൂടുകയും കിടക്കുകയോ കാലുയർത്തി വയ്ക്കുകയോ ചെയ്യുമ്പോൾ കുറയുകയും ചെയ്യുക. പിന്നീട് ഇവ പല കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകളിലേക്ക് നയിക്കാം. കാലിന് താഴ്ഭാഗത്തെ ചർമ്മത്തിന്റെ നിറം കറുപ്പായി തുടങ്ങുക, അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, വ്രണങ്ങൾ രൂപപ്പെടുക, അവ ഉണങ്ങാൻ സമയമെടുക്കുക, ഉണങ്ങിയാലും പിന്നെയും പിന്നെയും വ്രണങ്ങൾ ഉണ്ടാകുക. ഇവിടെ ശരിയായ രക്തയോട്ടമില്ലാത്തതിനാൽ ഈ വ്രണങ്ങൾ സുഖപ്പെടാൻ സമയം കൂടുതൽ വേണ്ടിവരുന്നു. തടിച്ചു വീർത്ത് ചർമ്മത്തിനടിയിൽ കാണുന്ന വെയിനുകൾ ചെറിയ ക്ഷതമുണ്ടായാൽ പോലും പൊട്ടി രക്തം പുറത്തേക്ക് പ്രവഹിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. അതിനാൽ വെരിക്കോസ് വെയിൻ ഉള്ളവർ ചില മുൻകരുതലുകൾ അഥവാ പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതാണ്. ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്നത് കഴിയുമെങ്കിൽ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്ക് നടക്കുകയോ കാലുകൾ ചലിപ്പിക്കുകയോ ചെയ്യുക. സ്ഥിരമായി നടത്തമോ നീന്തൽ, സൈക്ലിംഗ് തുടങ്ങിയ വ്യായാമങ്ങൾ ചെയ്യുക. വിശ്രമിക്കുമ്പോൾ കാലുകൾ ഉയർത്തി വയ്ക്കുക. നമ്മുടെ ഹൃദയനിരപ്പിനേക്കാൾ അല്പം ഉയർത്തി വയ്ക്കുന്നത് സഹായകരമാണ്. ശരീരഭാരം കൂടാതെ ശ്രദ്ധിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് ഉപയോഗിക്കുക. കാലിലെ ചർമ്മം വരണ്ടു പൊട്ടാതെ സൂക്ഷിക്കുക. ആവശ്യമായാൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. വെരിക്കോസ് വെയിൻ പൊട്ടി രക്തസ്രാവം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. കഴിയുമെങ്കിൽ ഉടനെ കാലുകൾ ഉയർത്തി തന്നെ വയ്ക്കുക. രക്തം വരുന്ന ഭാഗത്ത് വൃത്തിയുള്ള തുണിയോ ഗോസോ ഉപയോഗിച്ച് ശക്തമായി അമർത്തിപ്പിടിക്കുക. ഇങ്ങനെ അമർത്തിപ്പിടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുണി മാറ്റി നോക്കരുത്. 10-15 മിനിറ്റ് തുടർച്ചയായി തന്നെ അമർത്തിപ്പിടിക്കുക. രക്തസ്രാവം നിർത്തിയാൽ ആ ഭാഗത്തെ ഉപരിതല വെയിനുകൾ മാത്രം ചുരുങ്ങുന്ന രീതിയിൽ ബാൻഡേജ് കെട്ടുക. അതേ ദിവസം തന്നെ ഡോക്ടറിനെ കാണാൻ പോവുക. രക്തസ്രാവം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലിൽ നിൽക്കുകയോ കാലുകൾ താഴ്ത്തി വയ്ക്കുകയോ ചെയ്യരുത്. അഥവാ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും രക്തസ്രാവം നിൽക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ പോവുക. തലകറക്കം, ബോധക്ഷയം, ക്ഷീണം എന്നിവ തോന്നുകയാണെങ്കിൽ രോഗിയെ ആശുപത്രിയിൽ ഉടൻ എത്തിക്കുക. രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ കൂടുതൽ വൈകാതെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. വെരിക്കോസ് വെയിനുള്ള 100% രോഗികളുടെയും കാലിന് താഴ്ഭാഗത്ത് നിറം മാറ്റം കാണാറുണ്ട്. ഇത് രക്തത്തിലെ ഇരുമ്പ് ത്വക്കിൽ അടിഞ്ഞുകൂടുന്നത് മൂലമാണ്. ഇത് ദീർഘകാലം രക്തയോട്ടം ശരിയായി നടക്കാത്തതിന്റെ ഫലമാണ്. രോഗം കൂടുതൽ വഷളായാൽ കണങ്കാലിന് സമീപം മുറിവുകൾ രൂപപ്പെടാം. ഈ രോഗത്തിന് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ടോ? തീർച്ചയായും ചികിത്സയുണ്ട്. വെരിക്കോസ് വെയിൻ കാരണം കാലിന് ഭാരം തോന്നുന്ന അവസ്ഥ, വേദന, മറ്റസ്വസ്ഥതകൾ എന്നിവ ഹോമിയോ മരുന്നുകളിലൂടെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. മാത്രമല്ല, വെരിക്കോസ് വെയിൻ ആരംഭഘട്ടത്തിലാണെങ്കിൽ അവ പൂർണ്ണമായും ഭേദപ്പെടുത്താനാകും. ത്വക്കിലെ കറുപ്പ് നിറം 100% മാറിക്കിട്ടും. രോഗം കാലക്രമേണ വഷളാകുന്നതും തടയാൻ ഹോമിയോ മരുന്നുകൾ ഉപകാരപ്പെടുന്നു. രോഗിയുടെ ശാരീരിക മാനസിക അവസ്ഥകൾ പൂർണ്ണമായും പഠിച്ച് അപഗ്രഥിച്ച് മാത്രമാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നൽകുക. ഓരോ രോഗിക്കും വെരിക്കോസ് വെയിൻ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ പലതാണ്. ഈ രോഗം ഉണ്ടായതിനു പുറകിലുള്ള കാരണങ്ങളും പലതാണ്. അതിനാൽ എല്ലാ രോഗികൾക്കും ഒരേ മരുന്ന് ഫലം ചെയ്യില്ല. ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ തനതായ ഒരു വ്യക്തിത്വമുണ്ട്. ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഇവയെല്ലാം ശരിയായി വിശകലനം ചെയ്ത് കറക്റ്റ് മരുന്ന് സെലക്ട് ചെയ്ത് ചികിത്സിക്കുന്നതിലാണ് ഹോമിയോപ്പതിയുടെ വിജയം. മരുന്നിനൊപ്പം കംപ്രഷൻ ബാൻഡേജ് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ്സ്, വ്യായാമങ്ങൾ എന്നിവ അനിവാര്യമാണ്. വെരിക്കോസ് വെയിനൊരു മാറാരോഗമല്ല, എന്നാൽ ദീർഘകാല ചികിത്സയും ശ്രദ്ധയും വേണ്ട ഒരു രോഗമാണ്. വെരിക്കോസ് വെയിൻ അപകടകരമാണോ? വെരിക്കോസ് വെയിൻ സാധാരണയായി ജീവന് ആപത്തൊന്നും ഉണ്ടാക്കുന്നു.

0: ചെയ്തിട്ടില്ല. എന്നാൽ ചികിത്സിക്കാതെ വിട്ടാൽ അത് സങ്കീർണതകൾക്ക് അഥവാ കോംപ്ലിക്കേഷൻസിന് വഴിവെക്കാം.
1: ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസ് വെയിനിന് കാരണമാകുമോ? ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന അറവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് UAE. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 4th ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സിംഗപ്പൂരിലേക്ക് തിരിച്ചു. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി 4th ISMR മാറുമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ നിക്ഷേപക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം 6 മുതൽ 8% വരെ വളർച്ചാ നിരക്കിലാണ് മുന്നേറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചായാത്രയിൽ നിക്ഷേപം പ്രധാന പങ്കുവഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
2: We have been growing at a very sustained pace of 6 to 8% growth band with moderate under control inflation, with very good balance sheet, and making sure that the entire country grows together. This is possible because of the 4 pillars of our growth story: investment in social, digital, and physical infrastructure.
1: 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇതിനായി 1105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി N. ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8th class വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉത്തര കേരളത്തിൽ ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണിയും ഉണർന്നിട്ടുണ്ട്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉത്തര കേരളത്തിലെ ഒരുക്കങ്ങൾ സജീവമായി. അത്തം മുതൽ പൂവിപണികളും സജീവമാണ്. കോഴിക്കോട് പാളയമാണ് പൂവിൽപ്പണിയുടെ പ്രധാന കേന്ദ്രം. കോഴിക്കോട്ടെ പ്രധാന വസ്ത്ര വിപണന കേന്ദ്രമായ മിഠായിത്തെരുവും ഓണവിപണിക്കായി ഒരുങ്ങി. ഓണക്കൈത്തറി മേളകളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഓണം മേളകളും നിത്യോപയോഗ വസ്തുക്കളും മിതമായ വിലക്കാണ് ലഭിക്കുന്നത്. വീടുകളിലെ ഓണസദ്യ പോലെ തന്നെ ഹോട്ടലുകളിലും വിഭവസമൃദ്ധമായ ഓണസദ്യകൾ ഒരുക്കുന്നുണ്ട്. ഓണാഘോഷ പരിപാടികളും വിവിധങ്ങളിൽ തുടങ്ങി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൂക്കള മത്സരം ഈ മാസം 22-ന് നടക്കും.
1: ആം ആദ്മി നേതാവും ഡൽഹി മുൻ മന്ത്രിയുമായ സത്യേന്ദ്ര ജെയിനെ ഡൽഹി ആന്റി കറപ്ഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. മലിനജല സംസ്കരണ പ്ലാന്റ് നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിൽ ക്രമക്കേട് ആരോപിച്ചാണ് അറസ്റ്റ്. ഡൽഹി ജലബോർഡ് മുൻ സിഇഒയും മറ്റ് 4 പേരും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. 2014 മുതൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡാറ്റ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം തുടരുന്നു. 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷം. 10 ലക്ഷത്തോളം ആളുകളെ പ്രളയം ബാധിച്ചതായാണ് റിപ്പോർട്ട്. വൈതരിണി നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. ബ്രാഹ്മണി, സലാന്തി, സുബർണരേഖ നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴയിൽ കൂറ്റൻ പാറക്കല്ലുകൾ പതിച്ച് ധാർചുല തവാഘട്ട് ദേശീയപാതയിലെ കുലാഘട്ട് ബെയ്ലി പാലം തകർന്നു. ഇതോടെ ആദി കൈലാഷ്, മാനസ സരോവർ തീർത്ഥാടന പാതകളിലെ റോഡ് ഗതാഗതവും ചൈന അതിർത്തിയിലേക്കുള്ള ബന്ധവും തടസ്സപ്പെട്ടു. അരുവിയിൽ നീരൊഴുക്ക് ശക്തമായതിനാൽ ബദൽപാത നിർമ്മിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിലും ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ആരംഭിക്കും. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 2 ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് 5 ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റിന് 175 റൺസ് എന്ന നിലയിലാണ്. 65 ഓവറിൽ നിന്നും 197 റൺസാണ് ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത്. ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ചതായി UAE. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിലെത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. 20 ബില്യൺ US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഇറക്കുമതികൾക്ക് 50% തീരുവ നടപ്പാക്കുന്നത് നീട്ടിവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതിനെ തുടർന്നാണ് ഉപരോധം പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾക്ക് ബാക്കി നിൽക്കെ പ്രഖ്യാപനം. തീരുവ നടപ്പാക്കുന്നത് വെള്ളിയാഴ്ച വരെ നീട്ടിവച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. തിരുവോണ ദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന തോണി മുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തോണി കരയ്ക്കുകയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അനുഭവങ്ങളും അറിവുകളും സാങ്കേതിക വിദ്യകളും ഒരേ വേദിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. ജനുവരി 20 മുതൽ 24 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നടക്കും. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത്

0: ില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് യുഎഇ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ആവണി പൊന്നൂഞ്ഞാൽ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയാണ്. മാം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ സാഹിത്യനഗരം എന്ന നിലയിലും സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലും ഒക്കെ വളരെ പ്രശസ്തമാണ്. കോഴിക്കോട് കലക്ടർമാരുടെ ഒരു റോൾ എപ്പോഴും പൊതുജന മധ്യത്തിൽ വളരെ പ്രസക്തവുമാണ്. ആ രീതിയിൽ വളരെ സ്നേഹവായ്പോടുകൂടി കലക്ടർമാരെ സ്വീകരിക്കുന്ന ഒരു നാടാണ് മാഡത്തിനത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ഓണക്കാലത്ത് സംസാരിക്കുമ്പോൾ മാഡത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, ഓർമ്മകൾ, അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.
2: ഓണക്കാലം എനിക്ക് എന്റെ ഓർമ്മയിൽ എപ്പോഴും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഓരോ ദിവസവും ഓരോ വീട്ടിലായിരിക്കും. ഓണത്തിനന്ന് എന്റെ വീട്ടിലാണെങ്കിൽ തിരുവോണത്തിനന്ന് വേറൊരിടത്തായിരിക്കും, അമ്മയുടെ വീട്ടിലായിരിക്കും, മാമന്റെ വീട്ടിലായിരിക്കും. അപ്പം ഓരോ സ്ഥലത്തും കസിൻസിന്റെ എല്ലാവരെയും ഗെറ്റ് ടുഗതറും ഓരോ ദിവസം ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡും ഒക്കെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയം അതായിരുന്നു. അങ്ങനെ നല്ല ഓർമ്മകളാണ് ഓണത്തെ പറ്റിയിട്ടുള്ളത്.
1: വലിയ തിരക്കുള്ള സമയമാണെന്ന് ഞങ്ങൾക്കറിയാം. ഓണാഘോഷം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ടാവുമല്ലോ അല്ലേ?
2: കുറെ കൂടെ ഒഫീഷ്യൽ ആയി എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം പഴയ പോലെ അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒന്നും ഇപ്പൊ നടക്കാറില്ല. എനിക്കൊന്നും ആ ഒരു കൂട്ടായ്മ ഞങ്ങൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വരുന്ന ഓണക്കാലത്താണ്. ഓണത്തിനാണല്ലോ നമുക്ക് ഈ 4-5 ദിവസം അടുപ്പിച്ച് അവധി കിട്ടുന്ന ഒരു സമയമുള്ളത്. അപ്പം സ്റ്റാഫ് ആണെങ്കിലും അതിന്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും ഫാമിലി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സമയമുള്ളത്. കാരണം സാധാരണ പോലെ റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. അത് പൊതുവെ കളക്ടർ പീരീഡിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. ഓണക്കാലത്ത് ആകുമ്പോൾ പോലും അത്രയും റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ മാത്രമല്ല സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഈ ഒരു സമയത്ത് ഡ്യൂട്ടി വരാറുണ്ട്. എപ്പോഴും അങ്ങനെയുള്ള വർക്ക് ഉണ്ടാവും.
1: മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട കാലമാണ്. ആ സമയത്ത് ഒരു ദുരിതത്തിലായിരുന്ന കേരളത്തിന്റെ ചിത്രം, ആ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന ഓണം വന്നൊരു കാലം, ആ കാലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായും അത്തരം അനുഭവങ്ങളും ഇതിനോട് ചേർത്ത് പറയാനുണ്ടാവുമല്ലോ.
2: പ്രളയത്തിന് ശേഷമുള്ള ഒരു ഓണം മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഓണമായി എന്നാണ് എന്റെ ഓർമ്മ. പത്രത്തിൽ ആ സമയത്ത് വരുന്ന വാർത്തകളും പത്രത്തിലെ ക്യാമ്പുകളിൽ ഓണം ആഘോഷിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ഹോപ്പിന്റെ, ഒരു പ്രത്യാശയുടെ ഒരു മെസ്സേജ് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. നമ്മൾ ഒരുമിച്ച് തന്നെ അതിജീവിക്കും എന്നുള്ള ഒരു കാര്യം, അത് ഇപ്പോഴും ഓർമ്മയിലെ നല്ലൊരു കാര്യമായിട്ട്. അതായത് എത്ര മോശം അനുഭവങ്ങളിലൂടെ പോയാലും അതിന്റെ ഉള്ളിൽ ഒരു ഗ്ലിമർ ഓഫ് ഹോപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നൊരു സമയമായിരുന്നു അത്. അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്.
1: മലയാളിയുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വാക്കാണ് ഓണം എന്ന് പറയുന്നത്. കാരണം തലമുറകളായി ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ, ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു പ്രതീതി ആ വാക്ക് നമ്മളിൽ ഉണർത്തുന്നുണ്ട്. അത് നൽകുന്ന ഒരു ഊഷ്മളത വളരെ വലുതാണ്. മാഡത്തിന് ആ വാക്ക് നൽകുന്ന അനുഭവം എന്താണ്?
2: ക്രിയേറ്റീവ് എക്സ്പ്രഷനിലില്ല. പക്ഷെ ഇപ്പം എന്താഘോഷമാണെങ്കിലും എല്ലാവരും ഒരുപോലെയാണോ അതിനെ ആഘോഷിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനെ വ്യത്യസ്തമാക്കുന്ന വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ആഘോഷമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സെക്യുലർ ആഘോഷങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ വേണം. അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് വരുന്നതും വേർതിരിവുകൾക്ക് അതീതമായിട്ട് ചിന്തിക്കാനും ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒക്കെ വളർന്നു വരാൻ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ.
1: ഒരു മലയാളി സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ആകാശവാണിയെ പോലുള്ള ഒരു മാധ്യമം വഹിച്ച പങ്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. മാഡത്തെ പോലെ വായനയും സംഗീതവും ഒക്കെ ആഴത്തിൽ താല്പര്യമുള്ള, ഇതുപോലുള്ള സാംസ്കാരിക ഇടപെടലുകളൊക്കെ സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു മാധ്യമം ആകാശവാണി എങ്ങനെയാണ് മാഡത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളത്?
2: റേഡിയോ എന്റെ ചെറുതിലെ അച്ഛന് BBL ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പാട്ട് കേൾക്കുന്നതൊക്കെ ഓർമ്മയുണ്ട്, തീരെ ചെറുതിലേ ഉള്ളു. അപ്പം ആ സമയത്ത് വെങ്കലം എന്ന് പറയുന്ന സിനിമയൊക്കെ ആ ടൈമിൽ ഇറങ്ങിയതായിരുന്നു. അപ്പം അതിന്റെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ നമ്മുടെ റേഡിയോയിൽ കേൾക്കുന്നത് ഓർമ്മയുണ്ട്. റേഡിയോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആളെ എന്റെ അച്ഛമ്മയായിരുന്നു. അപ്പം പുള്ളിക്കാരി TV ഒന്നും കാണാറേ ഉണ്ടായിരുന്നില്ല, TV എനിക്ക് തോന്നുന്നില്ല അച്ഛമ്മയുടെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോ മാത്രം കേൾക്കുന്ന ഒരാളായിട്ട് മാറി. അപ്പം ആള് വളരെ അപ്ഡേറ്റഡ് ആണ്, കാരണം മറ്റുള്ള FM ചാനൽസ് വെച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അതിൻ്റെതായ ഒരു സമാധാനം

പൂർണ്ണമായിട്ടുള്ള ഒരു അവതരണ ശൈലി ഉണ്ടല്ലോ. അതുമാത്രമല്ല അധികം ബഹളങ്ങൾ ഇല്ലാത്തൊരു റേഡിയോ ആണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഫുൾ ടൈം അത് കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ ഉണ്ടാവും, എനിക്ക് തോന്നുന്നു അവർലി അപ്ഡേറ്റ്സ് ആയിട്ട് വാർത്തകളും വരാറുണ്ട്. അപ്പം വളരെ അപ്ഡേറ്റഡ് ആണ് പുള്ളിക്കാരി, എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി അയാൾ വളരെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ റേഡിയോ അതിനെ പറ്റി കേൾക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മ വരുന്നത് അച്ചമ്മയുടെ ഒരു രൂപമാണ്. ഓണത്തിനെ പറ്റിട്ട് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പാട്ട് ഈ ഉത്രാട പൂനിലാവേ വാ എന്ന് പറയുന്നൊരു സോങ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിലേക്ക് വരുന്ന. അതാണ്

0: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പലപ്പോഴും പാട്ടുകൾ എന്ന് പറയുന്നത് റേഡിയോയിലൂടെ ഒഴുകി വരുന്ന സംഗീതമാണ്. അല്ലാതെയുള്ള മാധ്യമങ്ങളിലൂടെ പാട്ട് കേൾക്കാൻ തുടങ്ങിയ തലമുറ പിന്നീട് ഉയർന്നു വന്നതാണ്. തീർച്ചയായും മാഡത്തിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, മാഡത്തിൻ്റെയൊക്കെ മാതാപിതാക്കളുടെയൊക്കെ ഒരു കാലത്ത് ആദിമ ഓർമ്മകളിൽ ഒരു പക്ഷേ മാധ്യമം എന്ന നിലയിൽ, പാട്ടിൻ്റെ ഒരു സ്രോതസ് എന്ന നിലയിൽ റേഡിയോ തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആ ഒരു കുട്ടിക്കാലവുമായി ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ, ഓർമ്മകൾ, അതിലേക്ക് ഒന്ന് മടങ്ങിപ്പോവുകയാണെങ്കിലോ?
1: എന്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞ അച്ഛൻ ഒരു നല്ല ലിസണറാണ്, നല്ല പാട്ടുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അച്ഛൻ സിനിമാ പാട്ടുകൾക്ക് അപ്പുറം ക്ലാസിക്കൽ മ്യൂസിക് അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആ സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അത് കേട്ട് ശീലമാവുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ആ ടൈമിലൊക്കെ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ ഇതിലെന്താണ് ഇതിലൊരു ഭംഗിയുള്ളത്, ഇതിലെന്തായി അച്ഛൻ ഇതിനെ ആസ്വദിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. പക്ഷെ പിന്നീട് വളർന്നു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ കേട്ടിരുന്ന അതേ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറി. പിന്നീടാണ് അതിന്റെ ഒരു ബ്യൂട്ടി ഒക്കെ മനസ്സിലാവുന്നത്.
0: അതിരുകളില്ലാത്ത ഒരു സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പാട്ടുകളുടെ ഒരു വൈവിധ്യം വളരെ വിപുലമായിരിക്കും. അതേസമയം നമ്മുടെ ഒരു പാരമ്പര്യ രീതികളിലേക്ക്, നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലേക്കൊക്കെ പോകുമ്പോൾ കർണാടക സംഗീതം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ക്ലാസിക്കൽ സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്, അതിനൊരു വലിയ ഒരു ദൗത്യമുണ്ട്, അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുണ്ടോ?
1: ഇപ്പോ എല്ലാം കേൾക്കുന്ന ഒരാളാണ്. ക്ലാസിക്കല് കേൾക്കും, കർണാട്ടിക് കേൾക്കാൻ ഇഷ്ടമാണ്, ഹിന്ദുസ്ഥാനി കേൾക്കാൻ ഇഷ്ടമാണ്. ഹിന്ദുസ്ഥാനി വളരെയധികം ഇഷ്ടമാണ് ഗസൽസ് ഒക്കെ കേൾക്കാൻ. മെഹദി ഹസനെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതിനപ്പുറം സംഗീതം എന്നുള്ളൊരു, നമ്മളതിനെ കുറെ കൂടെ ബൗണ്ടറീസ് ഇല്ലാണ്ട് കാണണം എന്നുള്ള ഒരു രീതിയിൽ ഇപ്പം കാണാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലാ തരത്തിലുള്ള വെസ്റ്റേൺ മ്യൂസിക്കും ആസ്വദിച്ചു തുടങ്ങി. വെസ്റ്റേൺ ക്ലാസിക്കൽ ആസ്വദിക്കും, റോക്ക് മ്യൂസിക് ആസ്വദിക്കും, ഈവൻ പോപ്പ് സോങ്സ് ആസ്വദിക്കും. അങ്ങനെ അൺകൗണ്ട് ആയിട്ട് ഞാൻ എല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസിക്കൽ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ഗർഷോമില് സോങ്ങില് പറയാൻ മറന്ന പരിഭവങ്ങൾ വളരെ ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. എനിക്കറിയില്ല അത് ഓണത്തിന്റെ മൂഡിലുള്ള പാട്ടാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ആണ്.

0: നമ്മൾ തുടക്കത്തിലെ സൂചിപ്പിച്ചു, സംഗീതം എന്ന് പറയുന്നത് ഒരു ഭിന്ന അഭിരുചിയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പൊതുവെ ആൾക്കാർക്ക് വലിയ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് ഉത്സവാഘോഷങ്ങളൊക്കെ വരുമ്പോൾ അത്തരം ഒരു മൂടുള്ള പാട്ടുകൾ, വൈബുള്ള പാട്ടുകൾ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. പക്ഷേ ഒരു വ്യക്തിനിഷ്ഠമായി ആലോചിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്നത് വ്യത്യസ്തമായ പാട്ടുകളാവാം. വിവിധങ്ങളായ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ മാഡത്തിന്റെ ഒരു സംഗീത താല്പര്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി കടന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാനുണ്ടാവുക?
1: മലയാളത്തിൽ അങ്ങനെ ഉള്ള സോങ്സ് എന്ന് പറയുമ്പോൾ രമേശ് നാരായണന്റെ സോങ്സ് ഒരുവിധം എല്ലാം അങ്ങനെയല്ലേ, ഒരു ഹിന്ദുസ്ഥാനി ടച്ചോട് കൂടിയ ക്ലാസിക്കൽ സോങ്സ് ആണല്ലോ. അതില് പുള്ളിയുടെ മകൾക്ക് എന്ന് പറയുന്ന സിനിമയില് മുഗിലിൻ മകളെ എന്ന് പറയുന്ന സോങ് ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം ഒരു ഹാപ്പിനെസ്സിനപ്പുറം ചിലപ്പം ഒരു ഗ്രീഫ് ഉണ്ടാവാം, സാഡ്നെസ് ഉണ്ടാവാം, ചിലപ്പോൾ ഒരു ലോങ്ങിങ് ഉണ്ടാവാം, അങ്ങനത്തെ ഒരു ഇമോഷൻസ്, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്ന സോങ്സ് ആണ്. ഓണം മൂഡാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമുള്ള ഒരു സോങ് ആണ് മുഗിലിൻ മകളെ എന്ന് പറയുന്നത്.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: നമ്മുടെയൊക്കെ രസനകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ്, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളാണ്, അതിൽ സംശയമില്ല. അപ്പോൾ അത് പലരെയും പല രീതിയിലാണ് അതിനുമായി അടുപ്പിക്കുന്നത്. ചിലർക്കത് ഏറെ പ്രിയപ്പെട്ടതാണ്, ചിലർക്കൊരു കയ്യകലം നിർത്തേണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ മലയാളിയെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു മാധ്യമം എന്ന് വേണമെങ്കിൽ പറയാം. അമാരത്തിൻ്റെ ഒരു സിനിമാ അനുഭവങ്ങൾ എങ്ങനെയാണ്? സിനിമകൾ റെഗുലറായിട്ട് കാണുന്ന ഒരാളാണോ? ഈ തിരക്കുകൾക്കിടയിൽ അതിനൊക്കെ ഒരു സമയം കിട്ടാറുണ്ടോ?
4: സിനിമ കാണാറുണ്ട്. സിനിമ വളരെ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു കോളേജ് ലെവലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറെക്കൂടെ ലോക സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ സിനിമകൾ കാണാൻ ശ്രമിക്കാറുമുണ്ട്. കുറച്ച് ഡീസന്റ് സിനിമകൾ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അടുത്ത് കണ്ട മൂവി ബാലനാണ് ഞാൻ അടുത്ത് കണ്ടത്. അതിൽ എല്ലാ കോമ്പോസിഷൻസും രസമുള്ള കോമ്പോസിഷൻസ് ആയിട്ട് തോന്നിയായിരുന്നു. സുഷിന് ശ്യാമിന്റെ നല്ല രസമുള്ള പാട്ടുകളായിട്ടാണ് തോന്നിയത്. അപ്പം അതിൽ എങ്ങോട്ടാന്ന് പറയുന്ന സോങ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്.

0: പലതരം പാട്ടുകളെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരാളെന്ന് മാഡം സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പല പാട്ടുകൾ നോക്കുകയാണെങ്കിൽ മലയാള സംഗീത ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പാട്ട് ആവേശത്തിലൊരു പാട്ടാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അത്രയും വ്യൂസ് ഒരു പാട്ടിനും സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അത്തരം പാട്ടുകളെ മാഡം സ്വീകരിക്കാറുണ്ടോ, കാണാറുണ്ടോ, വിലയിരുത്താറുണ്ടോ, എങ്ങനെയാണ് അതിനോടുള്ള ഒരു സമീപനം?
1: തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പാട്ടുകൾ ഇഷ്ടമാണ്, നല്ല രസമുള്ള അത്തരത്തിലുള്ള പാട്ടുകളെല്ലാം. ഇപ്പം പഴയ AR റഹ്മാൻ സോങ്സ് ഒക്കെ ഭയങ്കര രസമല്ലേ കേൾക്കാൻ.

അപ്പം മുക്കാല മുക്കബ്ല ഒക്കെ ഭയങ്കര രസമാണല്ലോ കേൾക്കുന്നത്. അതെല്ലാം ഹമ്മ ഹമ്മ അതെല്ലാം ഞാൻ കേൾക്കും. ഇന്നൊരു ജോണർ എന്നുള്ള രീതിയിലല്ല ഞാൻ കേൾക്കാറ്. അതിനെ ആ സമയത്ത് ആസ്വദിക്കാൻ തോന്നുന്നതെല്ലാം ഞാൻ കേൾക്കും. ആവേശത്തിൽ തന്നെ ഇല്ലുമിനാറ്റി വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. നല്ല രസമായിട്ട് തോന്നുന്ന ഒരു പാട്ടായിരുന്നു.

0: ഗാനസാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ശരിക്ക് വളരെ ആഴത്തിലുള്ള ഒരു സാഹിത്യ ശാഖ തന്നെയാണ്. ആ രീതിയിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. എഴുത്തിൽ കൂടുതൽ താല്പര്യമുള്ള, വായനയിൽ കൂടുതൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഈ ഒരു സാഹിത്യ ശാഖയെ, ഈ വരികളെ, രചനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലെന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടോ?
1: എഴുതുന്നതിൽ എനിക്ക് മുഹ്സിൻ ബനാരിന്റെ എഴുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. എനിക്ക് വടക്കൻ ശൈലികളും വടക്കൻ ലാംഗ്വേജിന്റെ ഒരു സിംപ്ലിസിറ്റിയും ഒന്നും എനിക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെനിക്ക് മനസ്സിലാവുന്നത് പരാരിയുടെ ലിറിക്സിലൂടെയാണ്. അതിന്റെ ഒരു താളാത്മകമായിട്ടുള്ള വരികളും ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ ചുരുക്കം വാക്കുകളിൽ എങ്ങനെയാണ് ഇതിങ്ങനെ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ലിറിക്സ് എപ്പോഴും ഞാനൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും സൂക്ഷ്മമായിട്ട് അതിനെ വായിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അറബി മലയാളത്തിന്റെ ഒരു ബ്യൂട്ടി എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം അങ്ങനെ മലബാരി ബാംഗർ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടത് എനിക്ക്, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഡൺ ബൈ മുഹ്സിൻ ബനാരി, പക്ഷെ ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. മുഹ്സിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് എന്ന് പറയുന്നത് പാടി ഞാൻ വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് തമാശ എന്ന് പറയുന്ന ഫിലിമിലെ.

0: ഉണക്കിപ്പിടിക്കാനും പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: ഈ ചലച്ചിത്ര പിന്നണി ഗായകരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോതരം ഇഷ്ടങ്ങളായിരിക്കും. ഒരുപാട് തലമുറകളെ രസിപ്പിക്കുകയും അവരുടെ ഒരു ഭാവനയെ ഉദ്ദീപിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് പാട്ടുകാരും അവരുടെ ശബ്ദവും നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ഓരോതരം ഇഷ്ടങ്ങളായിരിക്കും. താരതമ്യേന ഒരു പുതുതലമുറയിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ ആ രീതിയിൽ നമ്മൾ പാട്ടിനെ സമീപിക്കുകയാണെങ്കിൽ പാട്ടുകാരുടെ ഒരു ശബ്ദം, അവരുടെ ഒരു അവതരണം, മേഡത്തെ ആകർഷിച്ചിട്ടുള്ള പാട്ടുകാരനോ പാട്ടുകാരിയോ ആരാണെന്നൊന്ന് പറയാൻ പറ്റുമോ?
2: ശക്തിശ്രീ ഗോപാലന്റെ ശബ്ദം വളരെ വ്യത്യസ്തമായ സൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സൗണ്ടാണ് അവരുടെ. കരയരുതേ വെറുതെ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്, വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു.

0: പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വികാരങ്ങൾ, അനുഭൂതികൾ എന്ന് പറയുന്നത് പ്രതിജന ഭിന്നമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൊതു ശ്രോതാക്കളുടെ ഒരു പൊതു താല്പര്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർക്കൊരു വിഷാദ ഛായയിലുള്ള പാട്ടുകളാണ് ഞങ്ങളുടെയൊക്കെ ശ്രോതാക്കൾ കൂടുതലും ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ഈ തത്സമയ പരിപാടികളിൽ, അതുപോലെ ആൾക്കാർ എസ് എം എസിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകൾ, വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പാറ്റേൺ ഓഫ് സോങ്സ്, അതിലൊരു വിഷാദ ഛായ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. മാഡത്തിന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ, അങ്ങനെ ഒരു താല്പര്യമുണ്ടോ?
1: പൊതുവേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് ഞാൻ വളരെ മെലാൻകുലിക് ആയിട്ടുള്ള സോങ്സ് കേൾക്കുന്ന ആളാണെന്നുള്ളതാണ്. മേ ബി ദാറ്റ് കുഡ് ബി ട്രൂ. കാരണം കറങ്ങിത്തിരിഞ്ഞ് ചില സോങ്സ് അങ്ങോട്ട് തന്നെ വരാറുണ്ട്, ആ ഒരു മൂഡിൽ വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ എം എ സാഡ് പേഴ്സൺ, കോൺസ്റ്റന്റ്ലി അങ്ങനെ ഒരു സാഡ്നെസ് ഇതിലിരിക്കുന്ന ആളൊന്നും അല്ല, അതുകൊണ്ടല്ല. പക്ഷെ ആ ഒരു ജോണറിലുള്ള സോങ്സ് കുറച്ചുകൂടി ഗൃഹാതുരത ഉണർത്തുന്ന സോങ്സ് ആയിട്ടൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എല്ലാ തരത്തിലുള്ള മൂഡും എനിക്കിഷ്ടമാണ്. എന്റെ ഓർമ്മയിൽ വരുമ്പോൾ ഇപ്പം പത്ത് വെളുപ്പിൻ എന്ന് പറയുന്ന സോങ് വെങ്കലത്തിലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. അതും ഇറ്റ്സ് ചിയർഫുൾ, ഇറ്റ് ഹാസ് ദാറ്റ് ഒരു കൾച്ചറൽ എലിമെന്റ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള സോങ്സും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്.

0: ഹിന്ദുസ്ഥാനി സംഗീതം അതുപോലെ ഗസൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കേൾക്കുന്ന ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു പേഴ്സണൽ ചോയ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും നമ്മളെ ശ്രോതാക്കളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാഡത്തിന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഒരു ഹിന്ദുസ്ഥാനി മേഖലയിൽ നിന്ന് പറയുകയാണെങ്കിൽ ആരാണ്?
1: മെയിൽ വോയിസിന്റെ കാര്യത്തിൽ എന്റെ ചോയ്സ് എപ്പോഴും മെഹദി ഹസൻ ആണ്. നോട്ട് ജസ്റ്റ് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ദൈവം ഒരാണാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ആരുടേതായിരിക്കും എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ച ഒരു ശബ്ദമാണ് മെഹദി ഹസന്റെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു ഗോഡ്ലി പ്രസൻസ് ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ശബ്ദമാണ് അവരുടെ. നവാസിഷ്കരം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മലയാളത്തിലെ തന്നെ വേറൊരു സോങ് ഉണ്ട്, നമ്മുടെ ഇശൽ തീൻ കണം എന്ന് പറഞ്ഞ് പഴയ ഗസൽ എന്ന് പറഞ്ഞ മൂവിയില് ഒരു സോങ്ങുമായിട്ട് എനിക്ക് കുറച്ച് സാമ്യം തോന്നിയിട്ടുള്ളൊരു ഗസലാണത്. പക്ഷെ കുറച്ചൊരു ഹാപ്പിനെസ് ഉള്ളൊരു ഗസലുമാണ്.

0: എന്തായാലും വളരെ തിരക്ക് പിടിച്ച ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കുറച്ച് സമയം ആകാശവാണിക്ക് വേണ്ടി കണ്ടെത്തി ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇരിക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഈ ഓണത്തിന്റെ ഒരു സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം കൂടിയായി നമുക്ക് ഇതിനെ കാണാം. പ്രിയ ശ്രോതാക്കളോട് ഓണത്തെക്കുറിച്ച് അവസാനമായി ഒരാശംസ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
1: എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വളരെ സന്തോഷപൂർവ്വമായിട്ട് തന്നെ എല്ലാ കോഴിക്കോട്ടുകാരും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ, നല്ല സന്തോഷം ഉണ്ടാവട്ടെ, തുടർന്ന് ഈ വർഷം മുഴുവൻ അവരുടെ സന്തോഷം നിലനിൽക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം.
2: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും നമ്മളോട് പങ്കുവച്ചത് കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി IAS. അഭിമുഖം ബോബി സി മാത്യു. നിർവഹണം തേജസ്വിനി നായർ. നിർവഹണ സഹായം വിനോദ് ബി കെ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
3: ആവണിപ്പൊന്നുഞ്ഞാൽ.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗാമൃത.

ഇപ്പോൾ ഡഫേദാർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

0: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, സിന്ധു വിജയൻ, രജു കോലിയക്കോട്. സംവിധാനം എൻ വാസുദേവ്.
1: നോക്കുമായ്മേ, ആര് വാതിലിൽ മുട്ടുന്നു?
2: ആരാ? പരിചയമില്ലാത്ത ഒരാളാണല്ലോ.
3: ഞാൻ റെഡ്ഡി.
2: റെഡ്ഡിയോ? ഏത് റെഡ്ഡി?
3: വെങ്കട്ട റെഡ്ഡി.
2: എന്തായാലും നിങ്ങളെ ഞങ്ങൾക്കറിയില്ല, എന്താ വേണ്ടത്?
3: തമ്മിൽ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒക്കെ അറിയാം.
2: ഈ മുടിയും താടിയും സിൽക്ക് ലോഹയൊക്കെ കണ്ടപ്പോ ഏതോ മോഡേൺ സ്വാമിയാണെന്നാണ് കരുതിയത്. ഇവിടെ ചികിത്സക്ക് വന്നതാണോ?
3: അല്ല, സിനിമ പിടിക്കാൻ.
2: ആശുപത്രിയിലോ?
3: അതെ, എന്റെ സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഈ ആശുപത്രിയിൽ വെച്ചാ പിടിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ ഇവിടെ ആശുപത്രി അധികാരികളെ കണ്ട് ഏർപ്പാട് ചെയ്യാനാ ഞാൻ വന്നത്.
1: അതിന് അധികാരികളെ ചെന്ന് കണ്ടാ പോരെ, രോഗി കിടക്കുന്ന മുറിയിൽ എന്താ കാര്യം?
3: കാര്യമുണ്ട് ശോഭക്കുഞ്ഞേ.
1: എന്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം?
3: അറിയാം, പേര് മാത്രമല്ല ഇവിടെ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം.
2: അല്ല, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കാൻ നിങ്ങൾ ആരാ? ശോഭ, ആ സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ചേ.
3: അതിന്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞേ, ഞാൻ നിങ്ങളുടെ ശത്രുവോ ഉപദ്രവിക്കാൻ വന്നതോ അല്ല.
2: പിന്നെന്താ, എന്താ നിങ്ങളുടെ ഉദ്ദേശം?
3: ഉണ്ട്, പക്ഷേ ഞാനൊരു സിനിമാക്കാരനോ സിനിമ പിടിക്കാൻ വന്നവനോ അല്ല.
2: പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതോ?
3: കള്ളം, ഇതേ കള്ളം പറഞ്ഞ് ഒരാളുമായി അടുപ്പം കൂടാനും അയാളുടെ മുൻകാല ചരിത്രങ്ങൾ ചികഞ്ഞെടുക്കാനുമുള്ള ഒരു തന്ത്രം. പണത്തിനോട് ആർത്തിയുള്ള ഒരുവൻ ഏത് വഴിയിൽ കൂടെയാണെങ്കിലും പണമുണ്ടാക്കാൻ മാർഗം കാണിച്ചു തരുന്ന വ്യക്തിയാണ് ഞാനെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ മനസ്സു തുറക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമാ തന്ത്രം ഉപയോഗിച്ചതും ആന്ധ്രാക്കാരനായി വേഷം കെട്ടിയതും.
2: അതൊക്കെ നിങ്ങളുടെ കാര്യം, ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്?
3: പറയാം, എന്റെ യഥാർത്ഥ പേര് വിക്രമൻ, സ്ഥലം കൊച്ചി. വർഷങ്ങൾക്ക് മുൻപ് ഞാനവിടെ ഓട്ടോ ഡ്രൈവറായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ മരിച്ചു, പിന്നെ അമ്മയും കുഞ്ഞനുജത്തിയും മാത്രം. അനിയത്തിയെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കാൻ വേണ്ടി ഞാൻ ഹൈസ്കൂളിൽ പഠിത്തം നിർത്തി കൂലിപ്പണിക്ക് പോയി, പിന്നെ ഓട്ടോ ഡ്രൈവറായി. അനിയത്തിയെ ഒരു എഞ്ചിനീയറാക്കാനായിരുന്നു മോഹം, അതിനുവേണ്ടി രാപ്പകൽ ഞാൻ ഓട്ടോ ഓടിച്ചു.
1: നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടെന്തിനാ?
3: കഷ്ടപ്പാടുകളല്ല, ഒരു തീരാ ദുഃഖം നിങ്ങളെ ബോധ്യപ്പെടുത്താനാ. ഒരു ദിവസം എൻ്റെ പൊന്നനിയത്തി 10-ാം ക്ലാസ് പാസ്സായതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാ, പിന്നെ തിരിച്ചു വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് മൃഗീയമായ മാനഭംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയ നിലയിൽ ദൂരെയൊരു കുറ്റിക്കാട്ടിൽ കണ്ടെത്തി.
1: കേട്ടപ്പോ തന്നെ ഉള്ളു പിടയുന്നു.
2: ഓ, കഷ്ടം. ആന്ധ്രാക്കാരാ അല്ല കൊച്ചിക്കാരാ? സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്?
3: ഞാനെന്തിന് നിങ്ങളോട് കള്ളം പറയണം? അധികം താമസിയാതെ ഹൃദയം തകർന്ന് അമ്മയും മരിച്ചു.
2: എന്നിട്ട് കൊലയാളിയെ പോലീസ് പിടിച്ചോ?
3: ഇല്ല, അന്വേഷണം ഒരുപാട് നടന്നു. തെളിവും സാക്ഷിയുമില്ലാതെ തേഞ്ഞുമാഞ്ഞു പോയ പല കേസുകളുടെയും കൂട്ടത്തിൽ ഇതും മാഞ്ഞുപോയി. ഞാനും കൊച്ചിയോട് വിട പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തിയപ്പോൾ എന്റെ അനിയത്തിയുടെ കൊലപാതകത്തെപ്പറ്റി ചെറിയ സൂചനകൾ കിട്ടി.
1: ആരാണെന്ന് തിരിച്ചറിഞ്ഞോ?
3: ഉന്നതന്മാരുടെ മക്കളായ 3 ചെറുപ്പക്കാർ ചേർന്നാണ് എന്റെ അനിയത്തിയെ നശിപ്പിച്ച് കൊന്നതെന്നും അവരുടെ അടുത്ത് എത്തിച്ചു കൊടുത്തത് ഓട്ടോ ഡ്രൈവറായ ഒരു ചെറുപ്പക്കാരനാണെന്നും ഞാൻ അറിഞ്ഞു. ആ ഓട്ടോക്കാരൻ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് ആളും വേഷവും മാറിയുള്ള

0: എൻ്റെ ഈ ദേശാടനം. പല ജില്ലകളിലും ഞാൻ താവളമടിച്ച് അന്വേഷണം നടത്തി. ഒരുപാട് ഓട്ടോക്കാരുടെ പൂർവ്വകാലം തിരക്കി. ചിലരൊക്കെ കൊച്ചിയിലുണ്ടായിരുന്നവരാണെങ്കിലും എൻ്റെ കാലത്തുണ്ടായിരുന്നവരല്ല.
1: പിന്നെ ഇപ്പോ ഇവിടെ
0: ഇവിടുത്തെ എൻ്റെ അന്വേഷണത്തിൽ വളരെ കാലം മുമ്പ് കൊച്ചിയിൽ ഓട്ടോ ഓടിച്ചിരുന്ന ഒരാളിന്റെ മുൻകാല ചരിത്രം കിട്ടി. സംശയിക്കാൻ സാധ്യതയുള്ള ഒരാൾ തന്നെയാണ്.
1: അനിയത്തി കൊലയ്ക്ക് കൊടുത്തവൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞോ?
0: അടുത്തപ്പോൾ 90% ബോധ്യമായി.
2: എങ്കിൽ പിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാത്തത് എന്താ?
0: പ്രധാനപ്പെട്ട ചിലതുകൂടി അറിയാനുണ്ട്. അത് അയാളുടെ നാവുകൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് പോലീസിന് അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല.
2: പിന്നെ
0: അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതിന്റെ കാര്യം പറയാം.
2: എന്താ പറയൂ.
0: നിങ്ങൾ ചതിയിൽപ്പെടാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പിന് വേണ്ടി.
2: മുന്നറിയിപ്പോ?
0: ഇതുവരെ എനിക്ക് കിട്ടിയ അറിവിൽ എന്റെ അനിയത്തി കൊല ചെയ്യപ്പെട്ടതിന്റെ സൂത്രധാരൻ സഹായി ചമഞ്ഞ് നിങ്ങളുടെ അടുത്ത് കൂടിയിരിക്കുന്ന ഓട്ടോ പപ്പുവാണ്.
2: പപ്പു കിട്ടണോ?
0: അതെ.
1: ശോഭ, എന്താ ഇദ്ദേഹം പറയുന്നത്?
2: എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മായമ്മേ.
0: വിശ്വസിക്കണം, അയാൾ ചതിക്കും. പണത്തിന് വേണ്ടി പെൺകുട്ടികളെ വശീകരിച്ച് മനുഷ്യ മൃഗങ്ങളുടെ മടയിലെത്തിച്ചു കൊടുക്കുന്ന ക്രിമിനലാണവൻ. മാന്യമായി ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവർക്ക് ഈ പപ്പു ഒരു അപമാനമാണെന്ന് പല ഓട്ടോക്കാരും എന്നോട് പറഞ്ഞു.
2: സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്?
0: സത്യം തന്നെയാണ്. അയാളുമായുള്ള അടുപ്പവും പരിചയവും നിങ്ങൾക്ക് ആപത്ത് വരുത്തും, ചീത്തപ്പേരുണ്ടാവും. നന്മ ആഗ്രഹിക്കുന്ന ഒരു മുതിർന്ന മനുഷ്യന്റെ ഉപദേശമാണെന്ന് കരുതിയാൽ മതി. എന്റെ ബാക്കിയുള്ള സംശയം കൂടി സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ ഞാൻ ഇവിടുന്ന് പോകും. ഓട്ടോ പപ്പുവിനെ ഈ മണ്ണിൽ നിന്നും പറഞ്ഞയച്ചിട്ട് ഞാൻ വരട്ടെ.
2: മായമ്മേ, പപ്പേട്ടിനെ കുറിച്ച് അയാൾ പറഞ്ഞു പോയതൊക്കെ
1: വിശ്വസിക്കണം ശോഭ, സൂക്ഷിക്കുകയും വേണം. ഓട്ടോ പപ്പുവിന്റെ പിന്നാമ്പുറം കഥകള് അന്വേഷിച്ചറിഞ്ഞ് പറഞ്ഞത് വെറും കെട്ടുകഥകളായിരിക്കില്ല.
2: എനിക്കും ചിലതൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. പണത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ മനഃപൂർവ്വം തന്നെയാണ് ചിലവേറിയ ഈ ആശുപത്രിയിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. പിന്നെ സഹായിക്കുന്ന മഹാമനസ്കതയെന്നും പറഞ്ഞ് ഒരു ചെകുത്താന്റെ മുമ്പിൽ എന്നെ കൊണ്ടുപോയതും കരുതിക്കൂട്ടി തന്നെയാവണം.
1: കുരിക്കിൽപ്പെട്ടതും രക്ഷപ്പെട്ടതും മോഹൻ സാറ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളുമൊക്കെ ശോഭ എന്നോട് പറഞ്ഞപ്പോഴേ പപ്പുവിനെ പറ്റിയ ഒരു വശപ്പിശക് എനിക്ക് തോന്നിയതാ. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മോഹൻ സാറിനെ കണ്ടുമുട്ടിയപ്പോ ശോഭയ്ക്കൊരു പുനർജന്മം കിട്ടിയ സന്തോഷമാണെന്ന് പറഞ്ഞപ്പോ മറ്റേ കാര്യം ഞാനങ്ങ് മറന്നു. ഇനി എന്തായാലും വേണ്ട അയാളുമായുള്ള അടുപ്പം.
2: എന്നാലും പെട്ടെന്ന് ഞാനെങ്ങനെ?
1: പെട്ടെന്നല്ല, മെല്ലെ നയത്തിൽ തന്നെ അകറ്റാം. ഇനി വരുമ്പോ ശോഭ സാധാരണ പോലെ തന്നെ പെരുമാറിയാൽ മതി. ബാക്കി ഒളിയമ്പ് പ്രയോഗം ഞാൻ നടത്തിക്കോളാം. ആരാ?
3: ഞാനാ മോളെ, പപ്പേട്ടെ.
2: ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു പപ്പേട്ടനെ കണ്ടില്ലല്ലോന്ന്, അല്ലേ മായമ്മേ?
1: അതെ അതെ, ഇരിക്കു പപ്പേട്ടാ.
3: താങ്ക് യു മോളെ. സപ്പോസ് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ സഹായം വേണോന്ന്, എപ്പ മനസ്സിൽ തോന്നുവോ അപ്പൊ ഞാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവെന്ന്.
2: ആ പപ്പേട്ട, ഒരു ആന്റിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, പെണ്ണുങ്ങൾക്ക് നല്ല ജോലിയും ശമ്പളവും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന?
3: അതെ മോളെ, നല്ല വിലയും നിലയുള്ള ആന്റിയാ.
2: നാളെ തന്നെ നമുക്ക് അവിടെ പോകേണ്ടി വരും, പണത്തിന് ബുദ്ധിമുട്ട് ഇത്തിരി കൂടുതലാ.
3: ഞാൻ പറഞ്ഞില്ലേ മോളെ, ധാരാളം പണത്തിന്റെ ചെലവുണ്ടാകുമ്പോ ധാരാളം പണത്തിന്റെ ഭാരവും ഈ ഞാനുണ്ടാക്കി തരുമെന്ന്.
1: പക്ഷേ പപ്പേട്ടൻ ശോഭയെ നല്ലോണം സൂക്ഷിച്ചോണം, കഴുകന്മാര് വട്ടമിട്ട് പറക്കുന്ന പട്ടണമാ.
3: എന്റെ മായ മോളെ, അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണോ? ഈ ശോഭ മോളെ എന്റെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ കാണുന്നത്.
1: എന്നാലും ഒരു കാട്ടുപോത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ശോഭ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി.
3: അവന് ഇടക്കിടക്ക് ഈ പോത്തിന്റെ സ്വഭാവം ഉണ്ടാവുന്ന കാര്യം ശോ എനിക്കറിയില്ലായിരുന്നു മോളെ.
1: അവൻ പെണ്ണുങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടനാണെന്നാ എനിക്ക് തോന്നുന്നത്.
3: എനിക്കും ആ സംശയം ഇപ്പ തോന്നി തുടങ്ങി. ഇനി ആ ദുഷ്ടന്റെ മുഖത്തെ ഈ ഞാൻ നോക്കൂല.
1: പണത്തിനു വേണ്ടി സാധു സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് അവനെ പോലുള്ളവന്മാരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്ന വൃത്തികെട്ടവന്മാരെ വേണം ആദ്യം തല്ലിക്കൊല്ലാൻ. ചി, ഇവനൊക്കെ മനുഷ്യ ജന്മത്തിന് തന്നെ നാണക്കേടാ, അല്ലേ പപ്പേട്ടാ?
3: ശരിയാ മോളെ.

0: അമ്മോട് പറഞ്ഞതേ വളരെ ശരിയാ.
1: ആളുകളെ തല്ലിക്കൊന്നില്ലേലും ഇവന്മാർക്ക് ദൈവം എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുത്തോളൂ.
0: അതും ശരിയാമായ മോളെ.
2: പപ്പേട്ട,
0: എന്താ ശോഭമോളെ?
2: ആരാണെങ്കിൽ പോലും നേരായ വഴിയിൽ സമ്പാദിക്കുന്ന പണം വീണ്ടും വീണ്ടും ഭാഗ്യങ്ങൾ നേടിത്തരും. പാപപ്രവൃത്തികളിലൂടെ സമ്പാദിക്കുന്ന പണം നഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കിത്തരും. ശരിയല്ലേ പപ്പേട്ട?
0: ശോഭമോള് പറഞ്ഞതാ ഭയങ്കര കറക്റ്റ്.
1: ഈ ശോഭമോളെ ആരെങ്കിലും ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിച്ചുവെന്ന് ഞാൻ അറിഞ്ഞാൽ ഏതവനായാലും ശരി, ദുർബലകളുടെ ദയനീയ മുഖം മാത്രം കണ്ട് ശീലിച്ച ഇത്തരം ദുഷ്ടന്മാർ സ്ത്രീയുടെ മറ്റൊരു മുഖം കാണേണ്ടി വരും. സംഹാരദാഹിയായ ഭദ്രകാളിയുടെ മുഖം.
0: ശരിയാ ശരിയാ, അങ്ങനെ തന്നെ വേണം പെണ്ണുങ്ങളായ. അപ്പം ഞാൻ വരട്ടെ? അല്ല, പോട്ടെ മോളെ, നാളെ വരാം.
2: നാളെ നേരത്തെ വരണേ, ആന്റിയുടെ അടുത്ത് പോണം.
0: എത്തും മോളെ, ഞാൻ കൃത്യമായിട്ട് എത്തും. ഓക്കെ, ബൈ ബൈ.
1: പോയോ ശോഭെ?
2: പോയി. എന്റെ മായമ്മേ, എവിടുന്ന് കിട്ടി ഈ ഡയലോഗുകൾ?
1: ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ആനിവേഴ്സറിക്ക് മോണോ ആക്റ്റിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചതാടി ഈ ഭദ്രകാളി വേഷം.

വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുരിൽ, പപ്പു, ഷിബു ആശ്രാമം, മായമ്മ, സിന്ധു വിജയൻ, വെങ്കിട്ടറെഡ്ഡി, രജു കോലിയക്കോട്. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: വമ്പനോണം കൊമ്പൻ ഓഫർ. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
0: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

സൗമ്യം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം രാജവാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി ജോൺസൺ ഈണം നൽകിയത്.

കഥയ്ക്ക് പിന്നിൽ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജി മാർക്കോസും സെൽമ ജോർജും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ. അടുത്ത ഗാനം കൈതപ്പുറം എഴുതി എസ് പി വെങ്കടേഷ് ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത് ചിത്രം എന്നോടിഷ്ടം കൂടാമോ.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം വരണമാല്യം. രചന ബിച്ചു തിരുമല, സംഗീതം നിസരി ഉമാർ.

ഐ എസ് കൊണ്ടൂർ എഴുതിയ ഗാനം, രാജാമണിയുടെ സംഗീതത്തിൽ ബിജുനാരായണനും ചിത്രയും പാടിയത്. ചിത്രം സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 3, ശകവർഷം 1900

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് ഓഫ് എമ്മിൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്. മത്സ്യങ്ങളില്ലാത്ത ഒരു കടലുണ്ട്, ഏതാണ് ആ കടൽ? ചോദ്യം ഒരിക്കൽ കൂടി, മത്സ്യങ്ങളില്ലാത്ത ഒരു കടലുണ്ട്, ഏതാണ് ആ കടൽ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. ഇപ്പോൾ ഓണം പ്രത്യേക പരിപാടി. ഇതിൽ സുമേഷ് കൂട്ടിക്കലുമായുള്ള അഭിമുഖം കേൾക്കാം.

0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഒരാളെ കുറിച്ച് പറയുവാണെങ്കിൽ മ്യൂസീഷ്യനാണ്, അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറാണ്, കീറ്റാറിസ്റ്റ് ആണ്. കീറ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും അത്ഭുതപ്പെടും, ഇത് എന്ത് സാധനമാണ്, കുറച്ച് പേർക്കെങ്കിലും അറിയാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിനെ കുറിച്ച് കൂടി പറയാനായിട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ഒരാൾ എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, സുമേഷ് കൂട്ടിക്കലാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ദി ഷോ.
1: താങ്ക് യു സോ മച്ച്.
0: സുമേഷ് കൂട്ടിക്കൽ, അപ്പൊ കൂട്ടിക്കലാണ് വീട്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ എറണാകുളം ഒക്കെ വരുന്നു. എറണാകുളം എന്നല്ല, കേരളം മുഴുവൻ പല രാജ്യങ്ങളിൽ ഓടി നടന്ന് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയേണ്ടത് കീറ്റാർ, ഈ കീറ്റാർ എന്താണ്?
1: ആക്ച്വലി ഇതൊരു ലീഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് കീബോർഡ്. കീബോർഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാക്കിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, വോക്കലിനൊക്കെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷെ ഇത് ടോട്ടലി ഒരു ലീഡ് ഇൻസ്ട്രുമെന്റ് ആണ്, നമുക്ക് വോക്കലിനൊക്കെ പകരമായിട്ട് പ്ലേസ് ചെയ്യാവുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് കീബോർഡിന്റെയും ഗിറ്റാറിന്റെയും കൂടെ ഒരു മിക്സ് ആണ്, അതുകൊണ്ടാണ് ഇത് കീറ്റാർ.
0: അതെ,
1: അത് കീ ഗിറ്റാർ എന്നും പറയാറുണ്ട്. അതാണ്
0: കീബോർഡും ഗിറ്റാറും കൂടെ മിക്സ്
1: ചെയ്തിട്ടുള്ളതാണ്.
0: ഞാൻ ഏകദേശം ഇത് കേട്ടു തുടങ്ങിയിട്ട് ഒരു 10 വർഷം, അത് സുമേഷിനെ പരിചയപ്പെട്ടപ്പോഴാണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലായത്. പക്ഷെ അതിന് മുമ്പേ നമ്മുടെ ഒരു ലെജൻഡ് ഉണ്ട് അല്ലേ?
1: പിന്നെ തീർച്ചയായിട്ടും എന്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം സ്റ്റീഫൻ ദേവസി.
0: സ്റ്റീഫൻ ദേവസിയിലൂടെയാണ് പല ഷോസിലും നമ്മളിങ്ങനെ ആ കീറ്റാറും കൊണ്ട് നടക്കുന്നു. അതിൽ നിന്ന് അതിനെന്താ പറയാ, ഈ
1: സ്പാർക്ക് വരുന്നത്, കൂൾ പൈറോ എന്ന് പറയാം അതിന്. അത് നമ്മള് സാധാരണ സ്റ്റേജിലൊക്കെ നമുക്ക് സെലിബ്രേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല.
0: പക്ഷെ അതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും ഓരോ ഷോസില് ഇവന്റ്സില് ഇത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കൊച്ചുകുട്ടികളടക്കം ഇങ്ങനെ നോക്കിയിരിക്കും. എന്താ അതിന്റെ ശരിക്കും പേര്?
1: അത് ശരിക്കും അതിന്റെ പേര് കൂൾ പൈറോ എന്നാണ്. കൂൾ ഫയർ,
0: കൂൾ ഫയർ എന്നും പറയാം. ഓക്കെ, എന്തായാലും ഭയങ്കര കൂളാണ് ആ ഫയർ. ഓക്കെ, അപ്പോ സ്റ്റീഫൻ ദേവസിയുടെ ഷോകളിലൂടെയാണ് നമ്മളത് മലയാളികൾക്ക് മുന്നിലേക്ക്
1: എത്തിയത്. മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിച്ച ഒരു ലെജൻഡ് ആണെന്ന് തന്നെ പറയാം. സ്റ്റിൽ നമ്മളിപ്പോ ഇൻസ്ട്രുമെന്റിന്റെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് സ്റ്റീഫൻ ദേവസി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്ന പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ചിയാണ്.
0: യെസ്. എങ്ങനെയാണ് സുമേഷ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്?
1: ബേസിക്കലി ഞാനൊരു കീബോർഡിസ്റ്റ് ആയിരുന്നു, ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2016 എനിക്ക് ദാസാറിന്റെ ഒരു അവാർഡ് കിട്ടിയിരുന്നു, യു ആർ എഫ് യൂത്ത് ഐക്കൺ അവാർഡ്. ആ സമയത്ത്
0: മ്യൂസിക് ലെജൻഡിന്റെ അടുത്ത്
1: എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് ഒരു പാട്ട് പാടിക്കുക എന്നുള്ളത്. അത് ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യവും കൂടെ കിട്ടുന്നത്. അങ്ങനെ 2016 ദാസാറിന്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുന്ന സമയത്ത് അതിനുശേഷം കുറേ സ്ഥലങ്ങളിലൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കാൻ തുടങ്ങി.
0: നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള യേശുദാസിൽ നിന്ന് ഒരു അവാർഡ്

0: പാടുവാങ്ങാൻ സാധിച്ചു, അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കാനും സാധിച്ചു. അതൊരു വലിയ കാര്യം തന്നെയല്ലോ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ.
1: എന്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു, സത്യം പറഞ്ഞാൽ ഏതൊരു മ്യൂസീഷ്യന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ദാസാറിൽ നിന്ന് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് തന്നെ ഞാൻ പറയും. കാരണം എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ ഫസ്റ്റ് മൂവി മലയാള സിനിമ ചിന്നദാദ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് എൻറോൾ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് പാട്ട് തന്നെ പാടിയത് ദാസാറാണ്. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
0: അത് എനിക്ക് തോന്നുന്നു 2000
1: ശരിക്കും എക്സാക്ട്ലി ഇയർ പറഞ്ഞാൽ 2008 ടൈമിലൊക്കെ
0: ആയിരിക്കും,
1: അങ്ങനെ ആയിരിക്കണം
0: എക്സാക്ട്
1: ഓർമ്മയിലേക്ക്.
0: അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുമേഷിന്റെ ഒരു സ്റ്റാർട്ടിംഗ് കരിയർ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടറായിട്ടാണ്.
1: ഞാൻ ഏതാണ്ട് 18 വർഷമായിട്ട് മ്യൂസിക് ഡയറക്ടറായിട്ട് തന്നെയാണ്. സ്റ്റിൽ ഞാൻ ഇപ്പോഴും വർക്കുകൾ ചെയ്യാറുണ്ട്, പക്ഷെ പെർഫോമർ ആയതിനു ശേഷം വർക്കുകളുടെ എണ്ണം കുറച്ചു, അതാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ ആ ഒരു പ്രൊഫഷനിലുണ്ട്.
0: ഓക്കെ, അപ്പം നമുക്ക് പെർഫോമൻസുകളെ കുറിച്ചൊക്കെ പറയാം. അതിനു മുമ്പ് സുമേഷിന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ഇപ്പോൾ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ ചെയ്ത അവനവൻ്റെ തന്നെ സോങ്സ് പറയാം, അല്ലെങ്കിൽ വൺ ഓഫ് ഫേവറേറ്റ് സോങ്, അല്ലെങ്കിൽ ദാസേട്ടൻ്റെ ഇപ്പോൾ ദാസേട്ടൻ്റെ പറഞ്ഞു വന്നതുകൊണ്ട് നമുക്ക് ഒരു ഫേവറേറ്റ് സോങ് പറയാം. അപ്പം ആ സോങ് ആയിരിക്കും നമ്മളിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത്.
1: അല്ല, വൺ ഓഫ് ദന്നല്ല, ദാസേട്ടനെ കുറിച്ചൊക്കെ പറയുമ്പം ദാസാർ പാടിയ എല്ലാ പാട്ടുകളും നമുക്ക് ഒന്നും പറയാനില്ല.
0: എന്നാലും പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന സോങ്
1: എനിക്ക് ഒരു രാത്രി കൂടി വിടവാങ്ങവേ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്.
0: അപ്പൊ സുമേഷ് കോട്ടികളിന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

0: നമ്മളോട് അപ്പോൾ ഇത് മ്യൂസിക് ഡയറക്ടർ ഗിറ്റാറിസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട സുമേഷ് കൊട്ടിക്കലാണ്. അപ്പോ നമ്മള് നല്ലൊരു പാട്ട് കേട്ടു, അത് യേശുദാസിന്റെ ശബ്ദത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് എത്തി. യേശുദാസിനെ കൊണ്ടൊരു പാടിപ്പിക്കുക, ഒരു പാട്ട് പാടിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഒരു വലിയൊരു ഡ്രീം ആയിരിക്കും. എങ്ങനെയാണ് ആ ഒരു മൊമെന്റിലേക്ക് എത്തിയത്?
1: ആക്ച്വലി ഞാൻ പറഞ്ഞു, ചിന്നദാദ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ദാസാറിനെ കൊണ്ട് ആ പാടത്തിൽ പാടിക്കണം എന്ന് ഡയറക്ടർ ആവശ്യപ്പെടുകയും അങ്ങനെ ശരിക്കും കാഞ്ഞിരപ്പള്ളി അമല സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ജോയി ചേട്ടനാണ് എന്നെ ഏറ്റവും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അളിയനായിട്ടുള്ള ഷാജിയങ്കിൾ ഷാരോൺ എന്ന് പറയുന്ന പാട്ടുകാരി, ഇവരൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ദാസാറിലേക്ക് എത്താനായിട്ടുള്ള ഒരു നിമിത്തമായിട്ടുള്ളത്. അങ്ങനെയാണ് ദാസാറിലേക്ക് വന്നു, അങ്ങനെ നമ്മൾ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ അയച്ചു കൊടുത്തു, അങ്ങനെ ചെന്നൈയിലാണ് ദാസാർ ആ പാട്ട് പാടിയത്.
0: ആ പാട്ട് രണ്ടുപേരും
1: ഞാൻ അങ്ങനെ ഒരു സിംഗർ അല്ല, പക്ഷെ ഇടക്കിടക്കൊക്കെ മൂളിപ്പാട്ടുകളൊക്കെ ആരും കേൾക്കാതെ പാടാറുണ്ട്.
0: അതുപോലെ തന്നെ ദാസാറിൽ നിന്ന് ആ ഒരു അവാർഡ് വാങ്ങുന്ന ഒരു മൊമെന്റ്, ഇതൊക്കെ ഒരു ഡ്രീമിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ?
1: ഒരിക്കലും ഇല്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദാസാറിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവരും മ്യൂസിഷ്യനെയും പോലെ. പക്ഷേ അത് ലൈഫിൽ വന്നു ചേർന്നാണ് ദാസാറിനെ കൊണ്ട് പാട്ട് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ദാസാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് മേടിക്കുക. എനിക്ക് തോന്നുന്നു ചെറിയ ഏറ്റവും ചെറിയ പ്രായത്തിൽ ദാസാറിനെ കൊണ്ട് പാടിച്ചിട്ടുള്ള മൂന്ന് മ്യൂസിഷ്യൻസിൽ ഒരാളാണ് ഞാൻ കേരളത്തിൽ നിന്ന്. ആക്ച്വലി ഇതിനു മുമ്പ് ബാലഭാസ്കർ, സ്റ്റീഫൻ ദേവസി, ഇങ്ങനെ ആളുകളൊക്കെയാണ് ആ ഒരു കുറഞ്ഞ പ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. എന്റെ അറിവിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു.
0: നമ്മുടെ ആ അവാർഡ് ഏതായിരുന്നു ദാസാറിന്റെ അടുത്തുനിന്ന് വാങ്ങിയ അവാർഡ്?
1: ഐക്കൺ 2016 എന്ന് പറഞ്ഞിട്ടുള്ള യു ആർ എഫ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറംസിന്റെ അവാർഡായിരുന്നു.
0: അത് എവിടെ വെച്ചായിരുന്നു?
1: അത് ശരിക്കും ദാസാറിന്റെ നിന്ന് ഞാൻ സ്വീകരിച്ചത് കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു അവാർഡ് സെറിമണി നടന്നത്.
0: യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അല്ലേ? അപ്പോ നമ്മളിങ്ങനെ പാട്ടുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ, ഇപ്പം 2006 മുതല് മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട് ശരിക്കും സുമേഷ്. തുടക്കം മ്യൂസിക് ഡയറക്ടറായിട്ടാണ്, അതിനുശേഷം എന്നാണ് ഈ ഗിറ്റാർ എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത്?
1: അത് സത്യം പറഞ്ഞാൽ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാന് 2016 ദാസാറിന്റെ അവാർഡ് മേടിച്ചു കഴിഞ്ഞിട്ട് പലയിടത്തും എന്നെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ പല സ്കൂളുകൾ കോളേജസ് ഒക്കെ വിളിക്കും, അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പം ഇപ്പൊ എന്നോട് ചോദിച്ച പോലെ ഒരു പാട്ട് പാടാവോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പാട്ട് പാടിയാൽ ഓഡിയൻസ് പാടുപെടുന്നതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഞാൻ ഒക്കേഷണലി യൂട്യൂബിൽ സ്റ്റീഫൻ ദേവസിയുടെ ഒരു വീഡിയോ കാണുന്നത്, അങ്ങനെ ഇൻസ്പയർ ചെയ്തത്. അപ്പൊ ഞാൻ കീബോർഡിസ്റ്റ് ആണല്ലോ, അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് വന്നുകൂടാ എന്ന് പറയുകയും അങ്ങനെ ചെറു ചിന്തയിൽ നിന്നാണ് ഞാൻ ഗിറ്റാർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് വരാൻ തീരുമാനിച്ചതും അന്ന് മുതൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്.
0: ഓക്കേ, അപ്പോൾ ഗുരു ആരാണ് ശരിക്കും അതിന്റെ?
1: ഞാനൊരു എക്സമിനേറിയനാണ്. ഞാനത്
0: അങ്ങനെയുണ്ടല്ലേ,
1: ഹിസ്റ്ററി ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ മഹാരാഷ്ട്രയിലെ ബെല്ലാർഷ എന്ന് പറയുന്ന സ്ഥലത്താണ്
0: സെമിനാരിയിലുണ്ടായിരുന്നത്.
1: അപ്പൊ ആ സമയത്ത് വർഷത്തിൽ ഒരിക്കല് ടോട്ടൽ ബാച്ചിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് മ്യൂസിക് പഠിപ്പിക്കാൻ വിടും. അന്ന്

0: പീറ്റർ ഡേവിഡ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പിയാനോയിസ്റ്റിന്റെ കീഴില് മ്യൂസിക് പഠിക്കുക, അതാണ് അയാൾക്ക് കിട്ടുന്ന ഭാഗ്യം.
1: അപ്പൊ
0: അന്ന് എനിക്ക്
1: നറുക്കു വീണു.
0: അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ
1: എത്ര പേരിൽ നിന്ന്,
0: അദ്ദേഹത്തെ
1: 120 പേരിൽ നിന്ന് നറുക്കു വീണത്.
0: അങ്ങനെയാണ് ഞാൻ കീബോർഡ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതും അങ്ങനെ പഠിക്കുന്നതും.
1: അത് ഭയങ്കര ഒരു സ്റ്റോറിയാണല്ലോ.
0: അങ്ങനെയൊക്കെ ദൈവം ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി എവിടെയൊക്കെയോ
1: ഡൈവേർട്ട് ചെയ്ത് വിട്ടു.
0: ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. ഞാൻ ഒരിക്കലും പ്ലാൻഡ് ആയിട്ട് ഒരു കലാകാരനായിട്ടോ അല്ലെ ഒരു പെർഫോമറായിട്ടോ ഒന്നും മാറിയാളൊന്നും അല്ല. ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നൊക്കെ എഴുതി വയ്ക്കാന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ
1: ദൈവത്തിന്റെ പദ്ധതികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ 120 പേരിലോ ഒരാളാവുക, അങ്ങനെ കീബോർഡ് പഠിക്കുക, ആ കീബോർഡ് വീണ്ടും അതിലൂടെ ഒരു പെർഫോമർ ആവുക,
0: അതെ പിന്നെ സെമിനാരിൽ നിന്ന് പോരുക, അങ്ങനെ ഇതിലേക്ക് എത്തുക. ഇതൊക്കെ ഒരു
1: ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇനിയും നമുക്ക് കുറെ വിശേഷങ്ങൾ കേൾക്കാം. അതിനു മുമ്പ് മറ്റൊരു പാട്ടിലേക്ക് പോകാം. ഏത് പാട്ടാ വേണ്ടേ?
0: ഞാൻ എപ്പോഴും എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എ ആർ റഹ്മാൻ സാറിന്റെ പാട്ടുകൾ.
1: എ ആർ റഹ്മാൻ നമുക്ക് പറയാതെ ഒരു മ്യൂസിക്കിന്റെ ആൾക്കും പോകാൻ പറ്റില്ല.
0: റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് തന്നെ നമുക്ക് കേൾക്കാം, എനിക്ക് കാതൽ റോജാവേ.
1: ഓക്കെ, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. കൂടെയുണ്ട് ഞാൻ ആർ ജെ ജുവലും
0: സുമേഷ് കുട്ടി.

0: അപ്പൊ സുമേഷ്, ഇപ്പോ ഡൈവേർട്ട് ചെയ്ത് ലൈഫ് ഇങ്ങനെ വന്നു അല്ലേ? ആദ്യം സെമിനാരിയിൽ പോയി, സെമിനാരിയിൽ നിന്ന് കീബോർഡ് പഠിച്ചു, കീബോർഡിൽ നിന്ന് കീറ്റാറിലേക്ക് വന്നു, അതിന്റെ ഒരു പെർഫോമർ ആയി. ഇപ്പൊ കീറ്റാറ് തന്നെ പഠിച്ചപ്പോ ഇതാണ് നിന്റെ വഴി, അങ്ങനെ എപ്പോഴാ തോന്നിയത്?
1: ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡി ഉത്സവം എന്ന് പറയുന്ന പരിപാടി നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് എന്നെ അതിലേക്ക് സ്പെഷ്യൽ പെർഫോമർ ആയിട്ട് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് നമ്മുടെ CBI അതുപോലൊപ്പം തന്നെ മറ്റേ സാഗർ ഇലിയാസ് ജാക്കി ഇങ്ങനെ ഒരു ബ്ലെൻഡിങ് കമ്മീഷണർ ഇങ്ങനെയൊക്കെ മൂന്ന് മ്യൂസിക്കിന്റെ ടൈറ്റിൽ മ്യൂസിക്, മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മൂന്ന് ടൈറ്റിൽ മ്യൂസിക്കാണ്, ഇതിന്റെ മൂന്നിന്റെയും കൂടെ ഒരു ബ്ലെൻഡിങ് ഞാനത് അവിടെ ചെയ്തു. സത്യം പറഞ്ഞാൽ കോമഡി ഉത്സവത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ചെയ്തതാണ്, പക്ഷെ അത് മില്യൺസ് വ്യൂസ് വന്നു. അങ്ങനെയാണ് സുമേഷ് കൂട്ടിക്കൽ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ, സുമേഷ് കൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു കീറ്റാർ പെർഫോമർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തത്.
0: എല്ലാം ഒരു നിമിത്തമാണ്.
1: ഇതെല്ലാം ഒന്നും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല.
0: ശരിക്കും എന്തായിരുന്നു ഇപ്പൊ സുമേഷിന്റെ ഒരു കുട്ടിക്കാലം നോക്കുവാണെങ്കിൽ എന്താവണമെന്നായിരുന്നു ആഗ്രഹം?
1: അങ്ങനെയല്ല, ഞാന് സത്യം പറഞ്ഞ ഒരു കലാകാരനാകും എന്നോ അല്ലെങ്കിൽ കലാകാരനാകണമെന്നോ അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ആളൊന്നും അല്ല. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഏതോ സമയത്ത് വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചെറുപ്പകാലത്ത് തന്നെ മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. ഒരു പാട്ടുകാരനാണോ എന്നൊക്കെ വലിയ ആഗ്രഹിച്ചിട്ടുള്ള ആളായിരുന്നു.
0: അതൊക്കെ ഏത് കാലഘട്ടത്തില?
1: അല്ല, എന്റെ ഞാൻ സ്കൂളിങ്ങില്, കാരണം ഞാൻ അന്ന് ശരിക്കും അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ടേബിളിലെ താളം കൊട്ടുന്ന പരിപാടിയൊക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആകണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി,
0: കൈവിരലുകളുടെ ആ ഒരു എന്താ പറയാ മാന്ത്രികത അന്ന് തുടങ്ങിയതാണ്.
1: അന്നുണ്ടായിരുന്നതാണ്, അന്ന് തുടങ്ങിയതാണ്. പക്ഷെ ഇങ്ങനെ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല.
0: അപ്പോ അന്ന് മുതൽ ഇങ്ങനെ പതിയെ താളമൊക്കെ പിടിച്ചു തുടങ്ങി. അപ്പൊ അന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു മ്യൂസിക്കിലേക്ക് പോകണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പിന്നെ ഇപ്പോ ഇങ്ങനെ കീറ്റാറിൽ വരെ എത്തി നിൽക്കുകയാണ്. ഈ കീറ്റാറ് കൊണ്ട് ഇപ്പൊ ഏതൊക്കെ രാജ്യങ്ങൾ സഞ്ചരിച്ച് ഏതൊക്കെ സ്റ്റേജുകൾ കൈയടക്കി?
1: ഞാൻ എനിക്ക് തോന്നുന്നത് US ഒഴിച്ച് ബാക്കി അത്യാവശ്യം മെയിൻ രാജ്യങ്ങളെല്ലാം ഇപ്പൊ പോയി, എല്ലായിടത്തും പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. US മാത്രമാണ് ഇനി എന്റെ ഒരു സ്വപ്നത്തിലുള്ള ഒരു രാജ്യം. അതും ഏകദേശം
0: ബാക്കി ആയിക്കൊണ്ടിരിക്കും, ബാക്കി വലിയ രാജ്യങ്ങളെല്ലാം കവർ ചെയ്ത്.
1: മെയിൻ രാജ്യങ്ങളൊക്കെ കൂടുതലും ഞാൻ, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പെർഫോം ചെയ്യാറുള്ളത് UK ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗൾഫ് ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: US എന്തുകൊണ്ടാ പോകാൻ പറ്റാത്തത്?
1: അങ്ങനല്ല, US എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണല്ലോ. കാരണം അത് ഇതിപ്പോ ഇപ്പൊ ഒരു ഷോ ആയിട്ടുണ്ട്, അതിന്റെ പ്രോസസ്സിങ് അതൊക്കെ നാളുകൾ എടുക്കുന്ന പ്രോസസ്സിങ് ആണ്. പലപ്പോഴും US ഒക്കെ എന്ന് പറയുമ്പോൾ 1 month പ്രോഗ്രാം ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു ഡേറ്റിലൊക്കെ ഏതെങ്കിലും ഒരു പരിപാടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതോടുകൂടി ആ ഒരു ഷോയെ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പൊ പലപ്പോഴും വന്നപ്പോഴും 2-3 തവണ വന്നപ്പോഴും എനിക്ക് ഡേറ്റ്സ് ഒക്കെ ക്ലാഷ് ആയിട്ടാണ് സംഭവിക്കാതിരുന്നത്.
0: ഇപ്പൊ 2006 മുതലൊരു കാലഘട്ടം നോക്കുവാണെങ്കിൽ കുറെ മ്യൂസിക് ഡിറക്ഷൻ ആ സമയത്താണ് നടന്നത്, ഏതൊക്കെയായിരുന്നു അത്?
1: എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ ഒന്നല്ല, അയാളുടെ 8-10 ഹിറ്റ്സ് എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ സെമിനാരിയിലായിരുന്നു കൊണ്ട് തന്നെ എന്റെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ മ്യൂസീഷ്യൻ ആയിട്ട് എൻറോൾ ചെയ്ത് ക്രിസ്ത്യൻ ഡിവോഷണലിലേക്കാണ്. എനിക്ക് 55 million വ്യൂസ് തന്ന ഒരു പാട്ടുണ്ട്, ഉരുകി ഉരുകി തീർന്നില്ല. എനിക്ക് ആ പാട്ട് പറയുമ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും ആൾക്കാർക്ക് അറിയാം ആ പാട്ട്.
0: ഇപ്പോഴും യൂട്യൂബില് 55 million അല്ലെ ഇപ്പൊ തന്നെ ഒന്ന് നോക്കിക്കോട്ടെ, ഉരുകി ഉരുകി
1: തീർന്നിടാം ഒരു മെഴുകുതിരി പോലെ ഞാൻ എന്ന് പറയുന്ന പാട്ടാണ്. ഒരുപാട് ആളുകൾക്ക് അതിപ്പം ഭാഷയുടെ പോലും അതിൽ വരമ്പുകളില്ലാതെ ആളുകൾ എടുത്ത് പാടുന്നു.
0: അത് ഏത് വർഷം പുറത്തിറങ്ങിയതാണ്?
1: അത് ഏകദേശം 8 വർഷത്തോളം ആകുന്നു ആ പാട്ട് നമ്മൾ ചെയ്തിട്ട്. പക്ഷെ ഹിറ്റായി തുടങ്ങിയിട്ട് ഒരു 4 വർഷം ആയിട്ടുള്ളു.
0: അതുപോലെ എനിക്കൊന്ന് ക്രിസ്ത്യൻ ഡിവോഷണൽ ആണ് കൂടുതലായിട്ടും മ്യൂസിക്.
1: ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ, ഒരുപാട് സക്രാരി തന്നില്ല, തിരുവോസ്തിയായി, ബലിവേദിയില്, അങ്ങനെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരുപാട് പാട്ടുകൾ, ദിവ്യകാരുണ്യമായ നാഥനണയം ബന്ധരാനന്ദം, അങ്ങനെയൊക്കെ കുറെ ഹിറ്റ് പാട്ടുകളുണ്ട്.
0: ഒന്ന് 1 by 1 പറയാൻ പറ്റുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾക്കുന്നവർക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യായിരുന്നു. ഏറ്റവും കൂടുതൽ ഇതാണ് ഉരുകി ഉരുകി
1: ഉരുകി ഉരുകിയാണ് ഏറ്റവും
0: 55 million.
1: എന്റെ സ്റ്റാർട്ടിംഗ് മുതൽ നോക്കിയ സക്രാരി തന്നിൽ, തിരുവോസ്തിയായി, ബലിവേദി, ഈശോ അണയുന്ന മിഷമിത, പിന്നെ ദിവ്യകാരുണ്യമായ നാഥനണയും പുഴന്തോരാനന്ദം, തൂവൺമേറിടും അപ്പമായി എന്റെ ഉള്ളിൽ, ഈശോദൻ സ്നേഹാർദ്രം ഇഴികളിൽ, സ്വർഗീയ വാതിൽ തുറക്കും ഈ നിമിഷം, അങ്ങനെ ഒരുപാട് പാട്ടുകൾ.
0: സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെല്ലാം സുമേഷിന്റെ ആണ്. ഇതിലും മിക്ക പാട്ടുകളും കേട്ട് പാടി നടന്ന അല്ലെങ്കിൽ അത് അറിയാവുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് സുമേഷിന്റെ ആണ് ഈ പാട്ട് എന്ന് മനസ്സിലാവുന്നത് കേട്ടോ.
1: ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങുന്നത്.
0: അയ്യോ, അത് ഭയങ്കര. അപ്പോ അങ്ങനെ അതിൽ നിന്ന് സിനിമയിലെ പാട്ടുകളിലേക്ക്.
1: ഏതാണ്ട് ഇപ്പോ എന്റെ ടോട്ടൽ കരിയർ എടുത്താലും ഞാൻ ഇത്രയും വർഷം കൊണ്ട് 950 പാട്ടുകൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്. സിനിമ ഞാൻ 4 ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് ചെയ്തത് മിസ്റ്റർ ഹാക്കർ എന്ന് പറയുന്ന സിനിമയാണ്. അതിന് മുമ്പ് ഒരു 3 വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പുസ്തകം എന്ന് പറയുന്ന സിനിമ ചെയ്തു, ചിന്നദാത എന്ന് പറയുന്ന സിനിമ ചെയ്തു.
0: അപ്പൊ അവനവന്റെ സിനിമയിലെ ഒരു പാട്ടായാലോ നെക്സ്റ്റ്? ഏത്
1: സിനിമയിലെ? ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത മിസ്റ്റർ ഹാക്കർ എന്ന് പറയുന്ന സിനിമയിലെ മഞ്ഞുതുള്ളി പോലെ എന്ന് പറയുന്ന എന്റെ മ്യൂസിക്കിലുള്ള പാട്ട്
0: അത് തന്നെയാണ്. ഓക്കേ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഈ കീറ്റാർ എന്ന് പറയുന്ന സംഭവം ആളുകൾക്കൊക്കെ അത്യാവശ്യം സുപരിചിതമായി തുടങ്ങി. ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് അങ്ങനെ അറിയിക്കേണ്ടവല്ലാന്ന്, ഇതാണ് ഞാൻ ഈ പെർഫോമൻസ് ആണ് ചെയ്യുന്ന മറ്റത്, അങ്ങനെ അതിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദികളിലെത്തുമ്പോൾ ആളുകൾ പറയുന്നത് ഏത് പാട്ട് പാടാനാ?
1: സത്യം പറഞ്ഞാൽ കീറ്റാറുമായിട്ട് ഞാൻ വേദികളിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു ഫ്യൂഷൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്കെല്ലാം ലോക മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്. നമുക്കൊരു ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു ബാലഭാസ്കർ, അദ്ദേഹം വയലിനിൽ കാണിച്ചിട്ടുള്ള കുറേ വിസ്മയങ്ങൾ. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് ആൾക്കാർ കേട്ട് മറന്ന പഴയ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരും കൂടത്തിൽ പാടുകയും അവരൊത്തിരി എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കൂടുതലും ഇൻട്രാക്റ്റീവ് മോഡിൽ വരുമ്പോൾ പഴയ പാട്ടുകൾ എടുത്ത് ചെയ്യാറുണ്ട്. പൂണ്ണികളെ ഒരു കഥ പറയാം, കണ്ണാൻ തുമ്പി പോരാമോ, അപ്പം ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൂടെ പാടാൻ.
0: അപ്പോഴും എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു സദസ്സിൽ പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ്, ചെറിയ കുട്ടികൾ മുതൽ മിഡിൽ ഏജ് അതുപോലെ കുറച്ച് പ്രായമുള്ളവർ. ഇപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കുറച്ച് അടിപൊളി തട്ടുപൊളിപ്പം പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം, മിഡിൽ ഏജുകാർക്ക് അവരുടെ ആ ഒരു ഇതിൽ, മറ്റേ കുറച്ച് പ്രായമുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു 80s 90s പാട്ടുകളോടായിരിക്കും പ്രിയം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഇവർക്ക് എല്ലാവർക്കും വേണ്ടി?
1: അല്ല, അത് അത് അതാണ്. അതായത് വെച്ചപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂർ പെർഫോം ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഒരു മ്യൂസിക്കൽ ജേർണി, ഒരു ട്രാവലാണ് നടത്തുന്നത്. ആക്ച്വലി നമ്മൾ 80s മുതൽ ഇങ്ങനെ പ്ലേ ചെയ്ത് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ചെയ്ത് വന്ന് നിർത്തുന്നത് ഒരു അടിപൊളി സെറ്റപ്പിലേക്കായിരിക്കും. അപ്പോൾ അവിടെ എല്ലാവരും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ പഴയ പാട്ടുകളൊക്കെ വായിക്കുമ്പം ഏത് ജനറേഷനും അവരുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന
0: അങ്ങനെയുള്ള പാട്ടുകൾ തന്നെയാണ്. ഓൾ ടൈം ഫേവറേറ്റ് ഏതാണ് ആളുകൾ ചോദിക്കുന്നത്? ഇപ്പൊ നമ്മൾ എങ്ങനെ മറന്നുപോയി അത് പ്ലേ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ വിളിച്ച് പറയുന്ന ഒരു പാട്ടുണ്ടാവില്ലേ?
1: ഇപ്പൊ ഒരു ഡാൻസിങ് മോഡിലാണെങ്കിൽ എപ്പോഴും ഇല്ലാതിരിക്കാൻ പറ്റിയാത്ത ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ വേൽമുരുക.
0: എന്ത്
1: കഴിഞ്ഞാലും ചോദിച്ചു വേൽമുരുക വായിച്ചില്ലോ എന്ന് പറയാം. അപ്പോ അതാണ് എനിക്ക് തോന്നുന്ന ഒരു അടിപൊളിയില് എപ്പോഴും.
0: അപ്പൊ നമുക്ക് എന്നാ വേൽമുരുക പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം.

0: നമുക്ക് ഓണം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ്, വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇത്തവണത്തെ ഓണത്തിന് എവിടെയാണ്?
1: ഞാൻ യു കെയിലാണ്. ഓണത്തിന്റെ അന്ന് ഇവിടെ ഉണ്ട്, അന്ന് റാന്നിയിലാണ് എന്റെ ഷോ ഉള്ളത്.
0: ഓക്കെ.
1: പക്ഷെ അതിനുശേഷം ഞാൻ ഓണ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് യു കെ ആണ് ഏതാണ്ട് ഒരു മാസത്തോളം അവിടെ ആയിരിക്കും.
0: വേൾഡ് മലയാളീസ് ഒക്കെ എന്ത് പറയുന്നു നിങ്ങളുടെ അടുത്ത് ചോദിച്ചാലല്ലേ അറിയുള്ളൂ അവരൊക്കെ.
1: ശരിക്കും ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്ന അങ്ങനെ പ്രവാസികളാണ്.
0: പ്രവാസികളാണ്
1: ഇവിടെ സത്യം പറഞ്ഞാൽ. നമ്മളൊക്കെ നമ്മുടെ സ്കൂൾ ഡേയ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഊഞ്ഞാലാടുകയും, പക്ഷെ ഇവിടെ ശരിക്കും ആഘോഷങ്ങൾ കുറവാന്ന് തന്നെ പറയാം.
0: ഇപ്പൊ കുറഞ്ഞു ഒരു കാലത്ത് അല്ലേ ആലോചിക്ക, ക്ലബ് ഒക്കെ ചേർന്ന് ഒത്തിരി ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ യൂത്ത് ഇവിടെ കുറവാ, യൂത്ത് അവിടെ കൂടുതലാ. അപ്പോ എല്ലാവരും അവരുടെ നൊസ്റ്റു ആഘോഷിക്കാൻ വേണ്ടി ഇപ്പൊ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഓണം ആഘോഷിച്ചു.
1: എനിക്ക് തോന്നുന്നേ കഴിഞ്ഞ ഒരു നാലഞ്ച് ഓണം ഞാൻ വിദേശത്ത് തന്നെയായിരുന്നു, ഇവിടെ ഇവിടെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. ആ ഓണങ്ങളെല്ലാം ശരിക്കും നമ്മുടെ നാട്ടിൽ ആഘോഷിക്കുന്നതിലും ഗംഭീരമായിട്ട്, ചെണ്ടമേളവും പായസവും സദ്യയും എന്ത് രസമാണെന്നറിയോ. പക്ഷെ ഇവിടെ എങ്ങനെയൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ.
0: ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ അമേരിക്കയിൽ നിന്ന് ഒരു അച്ചായം വിളിച്ചപ്പോ പറഞ്ഞു, ഇവര് ഇവിടെ ഓണം തുടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങിയില്ലല്ലോ, ഞങ്ങൾക്ക് ഇവിടെ ഓഗസ്റ്റ് ഒന്നെങ്കിലും ആവും തുടങ്ങുമ്പോ. അപ്പോഴാണ് ആള് പറയുന്നത് ഇവിടെ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ ഓണമാണെന്ന്. അത്രയും നീണ്ടു നിൽക്കുന്ന ഓണമാണ് ഓണം സെലിബ്രേഷൻ.
1: ഇതിലും ഏറ്റവും കൂടുതൽ പ്രവാസികൾ അവർ ആ തിരക്കിന്റെ ഇടയ്ക്കും ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കുകയും പ്രോഗ്രാമുകൾ പ്രാക്ടീസ് ചെയ്യുകയും എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം.
0: അതെ അതെ അതെ, അവർ ആ ഒരു നൊസ്റ്റു ഫീലിന് വേണ്ടി.
1: ഇന്ന് ഓണം, അന്നാ ഓണം, അന്നപ്പാ ഇതാണല്ലോ നമ്മള് എപ്പോഴും. പക്ഷെ അതല്ല, അവര് മാസങ്ങളോളം മുമ്പ് തുടങ്ങുന്ന പ്രിപ്പറേഷനാണ്.
0: അപ്പൊ ഇത്തവണത്തെ യു കെക്കൊക്കെ വേണ്ടിട്ട് എങ്ങനെയാണ് സുമേഷിന്റെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ?
1: അല്ല, ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ഷോയിനും ഇപ്പം കൂടുതൽ, പ്രത്യേകിച്ച് യു കെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ട്, എനിക്ക് തോന്നുന്നൊരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ യു കെ പെർഫോം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും പോകുമ്പോൾ ഓരോ അപ്ഡേഷൻസ് നമ്മൾ എടുക്കാറുണ്ട്.
0: ശരിക്കും ഒരു പെർഫോമർ എന്ന നിലയിൽ ഓരോ സ്റ്റേജും ചലഞ്ചിങ് അല്ലേ?
1: യോ 100%. അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് പെർഫോം, എനിക്ക് തോന്നുന്നത് ഇത് മാത്രമല്ല പെർഫോമർ എന്നുള്ള രീതിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഈ മൊബൈലും വീഡിയോസും യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വന്നേ പിന്നെ രണ്ടുമൂന്ന് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മെയിൻ പ്രശ്നം ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കോസ്റ്റ്യൂം. കാരണം യുഎലിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, കോസ്റ്റ്യൂം, ഒരു പരിപാടി കിട്ട കോസ്റ്റ്യൂം നമുക്ക് അടുത്ത പരിപാടിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലേ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഓരോ പരിപാടിക്ക് മാറ്റി പിടിക്കണം, കാരണം ഓൾറെഡി വീഡിയോസ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു വലിയ പ്രശ്നം തന്നെ, ചലഞ്ചിങ് ആണ്.
0: എന്താണ് ആ ചലഞ്ചിങ്ങിന് വേണ്ടി എന്ത് ചെയ്യും?
1: ഡെയിലി പ്രാക്ടീസ് ചെയ്യും, പുതിയ പുതിയ പാട്ടുകൾ എടുക്കും, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കും. പിന്നെ നമ്മളിപ്പോ കൂടുതലും മലയാളം മാത്രമല്ലല്ലോ, നമ്മളിപ്പോ ചെന്നൈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചെന്നൈയിൽ ഒരു 3 മണിക്കൂർ ഷോ ചെയ്തു, കംപ്ലീറ്റ് തമിഴ് മാത്രം. പിന്നെ നമ്മള് മുംബൈയിലൊക്കെ പോകുമ്പോൾ ഹിന്ദി മാത്രം അങ്ങനെ ചെയ്യും. അപ്പം നമ്മൾ ശരിക്കും ഓരോ ലാംഗ്വേജസിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പോകണം, പ്രാക്ടീസ് ചെയ്യണം. നല്ലൊരു എഫേർട്ടാണ് ഇതിനകത്തുള്ളത്.
0: ഗിറ്റാറിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ പാട്ടുകൾ കൊണ്ടുവരാൻ പറ്റും, പക്ഷെ എന്നാ പോലും ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ എന്താ ഇപ്പൊ പറയാ അതിന്?
1: അല്ല, എന്ന് വെച്ചാൽ പെർഫോമൻസ് ലെവലില് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അത് ഓരോ സ്റ്റേജിലും നമുക്ക് ആ സ്റ്റേജിന് അനുയോജ്യമായിട്ട് നമ്മൾ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ ഡാൻസേഴ്സിന്റെ സപ്പോർട്ട് എടുക്കും, ചിലപ്പോൾ ചെണ്ട ഇൻസ്ട്രുമെന്റുകളുടെ സപ്പോർട്ട് എടുക്കും. ചിലപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റെടുത്ത ഒരു ഞാനും നാദസ്വരവും കൂടി ഈ ഇടയ്ക്ക് ഞങ്ങൾ പെർഫോമൻസ്. നാദസ്വരം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ കല്യാണങ്ങൾക്കൊക്കെ മാത്രമേ
0: കാണാറുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവ
1: സമയത്തൊക്കെയാണ്. പക്ഷെ നാദസ്വരത്തിൽ അടിപൊളി, ഞങ്ങള് മുക്കാലായി മുക്കാലൊക്കെ നാദസ്വരം കീറ്റാറും ഒക്കെ വെച്ചിട്ട്.
0: അല്ല,
1: ഞങ്ങളിങ്ങനെ, ഞാനും നമ്മുടെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ചേർത്തലയുള്ള ഒരു പയ്യന്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഫ്ലവേഴ്സ് ടിവിയിൽ ഒരു സംഭവം ചെയ്തു, ഒരു തമിഴ്, അത് കേറി കത്തി തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഷോസിന് കൂടുതൽ അവിടേക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സ്റ്റാർ അവാർഡ്സിൽ ഞങ്ങൾ വീണ്ടും ഇത് വെച്ചിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. ദേവുട ദേവുട, അതോടൊപ്പം തന്നെ മന്മദ റാസ, ഇതൊക്കെ ഞങ്ങൾ ഇതിൽ റീക്രിയേറ്റ് ചെയ്തു.
0: ഓക്കേ. അപ്പൊ ശരിക്കും എനിക്കൊന്ന് നാദസ്വരം ആയതുകൊണ്ട് പാടുന്ന ഒരു ഫീലും കൂടെ കിട്ടും,
1: ഭയങ്കര രസമാണ്. അതായത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു തരത്തില് കീറ്റാറും നാദസ്വരവും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ ഞങ്ങൾ, അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഒത്തിരി ഷോസ് ഞങ്ങൾ 2-man ഷോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്.
0: ഓക്കേ.
1: അതൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്.
0: അപ്പൊ ഇനി ഇതുപോലെ നാദസ്വരം വെച്ച് ചെയ്തു, അതുപോലെ നമുക്ക് വേറെ ഏതാണ് കീറ്റാറുമായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കാൻ പറ്റുന്നത്?
1: തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ പുതിയ, ഇനിയിപ്പോ ഫ്ലൂട്ട്, സാക്സഫോൺ, ഇതൊക്കെ കീറ്റാറുമായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെണ്ട ഓൾറെഡി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പിന്നെ താംബോലം എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്,
0: എന്താണ് എന്റെ പേര്?
1: താംബോലം.
0: അതെന്താ സാധനം? താമ്പൂലം മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അത് എങ്ങനെയായിരിക്കും
1: പറയാറുണ്ട്? അതൊരു വലിയ എന്താ ഒരു ഫ്ലോറിലൊക്കെ ഒരു റൗണ്ടില് വലിയൊരു റൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ, അത് നമ്മളെ നാസിക് ഡോൾ ഒക്കെ പോലെ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു നാസിക് ഡോൾ അല്ല, അതുപോലൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്.
0: ഓ ശരി ശരി, ശരിക്കും നിങ്ങൾ ഈ മ്യൂസീഷ്യൻസിനാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കൂടുതൽ കൊണ്ടുവരും. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഹിഷാമിനെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഇതുപോലെ ഡിഫറെന്റ് ആയിട്ട്, അപ്പൊ പറഞ്ഞു കുറെ ഇങ്ങനെ ഫോറിൻ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതൊക്കെ കുറെ പാട്ടുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു.
1: കഴിഞ്ഞ ഇടയ്ക്ക് ആഫ്രിക്കയിൽ ഒരു ഷോ ചെയ്തപ്പോ എനിക്ക് പറയാം ആഫ്രിക്കൻ ഇൻസ്ട്രുമെന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കൂടുതലും ബാൻഡുകളിൽ യൂസ് ചെയ്യുന്ന ദർബുക്ക എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് പണ്ടത്തെ പോലല്ല, ഒത്തിരി ഇൻസ്ട്രുമെന്റുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിട്ട് നമുക്ക് കോമ്പിനേഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു തിങ്കിങ് ഉണ്ട് നമ്മൾ.
0: അപ്പോ ഇനി അങ്ങനത്തെ പ്രതീക്ഷിക്കാം നമുക്ക് അല്ലേ? അപ്പൊ എന്തായാലും ഇപ്പൊ നാദസ്വരം വന്നതുപോലെ വീണ്ടും ഇതുപോലെ കുറെ പരീക്ഷണങ്ങൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ പരീക്ഷണങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം ഒന്ന് പ്ലേ ചെയ്യാനായിട്ട് പറ്റുമോ?
1: തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ കീറ്റാറിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പാട്ട്

0: ഒരു ബ്ലെൻഡിങ് നമുക്ക് ചെയ്യാം.
1: ഓക്കെ
0: ഒന്ന് നമുക്ക് വാടാമാപ്പിള എന്ന് പറഞ്ഞ തമിഴ് പാട്ട്, ഏറ്റവും
1: ഓക്കെ,
0: കൂടുതൽ ആൾക്കാർ ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓഫ് കോഴ്സ് ലാസ്റ്റ് നമുക്ക് വേൽമുരുക പിടിക്കാം, വേൽമുരുക അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഹിന്ദി പാട്ട്, ഏതെങ്കിലും ഒരു ഹിന്ദി പാട്ട് അന്നേരം തലേ വരുന്ന പോലെ ഒരു പാട്ട് കൊണ്ട് നമുക്ക് വായിക്കാം, ബച്ചര എന്ന് പറയുന്നത്.
1: ഓക്കെ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ.
0: യെസ്.

0: അപ്പോൾ സിനിമയെക്കുറിച്ചും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വേദികളിൽ ഒത്തിരി ലെജൻഡ്സ് ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു പെർഫോമൻസ് കാണാനായിട്ട് വരും. അപ്പോൾ അവൻ്റെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ശരിക്കും നമുക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെയാണ് ഇതിനെക്കുറിച്ച് കീറ്റാറിനെ കുറിച്ചും അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്?
1: എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നത് ദാസാറിനെ കുറിച്ചാണ്. ദാസാർ എൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് അവാർഡ് സെറിമണിയിൽ ഒരു കമൻറ്റ് പറയുകയുണ്ടായി, എൻ്റെ പേര് പറഞ്ഞു തന്നെ. പിന്നെ അതോടൊപ്പം തന്നെ ജയറാമേട്ടൻ, ജയറാമേട്ടൻ ഒരു പെർഫോമൻസിൽ പെർഫോമൻസ് കണ്ടിട്ട് അദ്ദേഹം പെർഫോമൻസിനെ കുറിച്ച് പറയുകയുണ്ടായി. പിന്നെ വയലാർ ശരചന്ദ്രവർമ്മ സാറ്,
0: അദ്ദേഹം
1: പെർഫോമൻസിനെ കുറിച്ച്, അദ്ദേഹം പെർഫോമൻസ് കാണാൻ വേണ്ടി തന്നെ വന്നിരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ഒരു അവാർഡായിട്ട് ഞാൻ കരുതുന്ന കാര്യങ്ങളാണ്.
0: എനിക്കൊന്ന് പുറം രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇതുപോലെ അവിടുത്തെ ഫേമസ് ആളുകളും
1: വരാറുണ്ട്. ഒത്തിരി ഒത്തിരി ആളുകൾ വരാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും മുമ്പേ പറഞ്ഞ പോലെ ഡിഫറൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുള്ള ഒരാളാണ്. ഈ ഇടയ്ക്ക് ഞാൻ പരീക്ഷ ഒരു കാര്യം കൂടെ ഉണ്ട്, മെന്റലിസം വിത്ത് മ്യൂസിക് എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടെ ഞാനിപ്പോൾ പ്രസന്റ് ചെയ്ത് തുടങ്ങി. അത് യു കെയിലെ ഡാവൻട്രിയിലെ MMA മലയാളി മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രസന്റ് ചെയ്തു. നല്ല അഭിപ്രായമാണ്.

0: എന്റെ ഒരു ഷോയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു പ്ലാനിങ്ങിൽ കൂടെയാണ് നിൽക്കുന്നത്.
1: അപ്പൊ മെന്റലിസത്തെ അതിനകത്തേക്ക് ചേർത്തു. അതുപോലെ ഇപ്പൊ പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിമാര് അതുപോലെ മെയിൻ അവിടുത്തെ ഇതുപോലെ മ്യൂസീഷ്യൻസും എല്ലാം കാണാൻ വരാറില്ലേ, അങ്ങനെ പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്ന ആരൊക്കെയാണ്?
0: എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്തെ പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ ഇന്ത്യൻ ഫ്യൂഷൻ അവതരിപ്പിക്കാനായിട്ട് എനിക്ക് ക്ഷണം കിട്ടിയായിരുന്നു. അപ്പം അന്ന് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ പെർഫോം ചെയ്ത്, അപ്പം ഇന്ത്യൻ മ്യൂസിക്കാണ് പ്ലേ ചെയ്ത്, കൂടുതൽ റഹ്മാൻ സാറിൻ്റെ പാട്ടുകളൊക്കെയാണ് അന്ന് പ്ലേ ചെയ്ത്. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന നല്ലൊരു ഒക്കേഷൻ. കാരണം അന്ന് പ്രത്യേകിച്ച് പോയത് ഒരു VIP ട്രീറ്റ്മെൻറ്റിലാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ എൻ്റെ കരിയറിലെ ഏത് ഷോ ആയിക്കാലും ഓർത്തിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ക്ഷണമായിരുന്നു. അപ്പം അത് എപ്പോഴും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ്.
1: ആഫ്രിക്കക്കാർ പൊളിച്ച്,
0: നല്ല അവർ ഹിന്ദി പാട്ടുകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മള് അവിടെ ചെന്നിട്ട് ഷാരൂഖ് ഖാൻ എന്നൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ ഓക്കെയാണ്, നമ്മളെ എടുത്തോണ്ട്
1: നടക്കാത്തറിയില്ലായിരുന്നു.
0: ഏറ്റവും കൂടുതൽ അവർ വാച്ച് ചെയ്യുന്നത് ആഫ്രിക്കൻസിന് ഏറ്റവും ഇഷ്ടം ഹിന്ദിയാണ്, ഹിന്ദി സിനിമകൾ ഒത്തിരി കാണുന്ന
1: ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദി മലയാളം അല്ലേ,
0: ഷാരൂഖ് ഖാന്റെ ഫാൻസാണ് അവിടെയുള്ള സാധാരണ ലോക്കൽ ആളുകളുണ്ടല്ലോ, അവിടുത്തെ ആൾക്കാരുണ്ട്, അവര് ഏറ്റവും കൂടുതൽ ഷാരൂഖ് ഖാൻ ഫാൻസാണ്. അയ്യോ,
1: ശരിക്കും ഈ മ്യൂസിക്കിന് ഒരു ലാംഗ്വേജ് ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ മ്യൂസീഷ്യൻസിന്, പ്രത്യേകിച്ച് ഗിറ്റാറൊക്കെ വായിക്കുന്നവർക്ക് അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് അല്ലേ. എവിടെ ചെന്നാലും ഏത് ലാംഗ്വേജ്,
0: നാട്ടിൽ ചെന്നാലും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇംഗ്ലീഷുകാർ വരുന്നിടത്ത് നമ്മൾ ടൈറ്റാനിക് വായിച്ചാൽ ഓക്കെ, അവർ ഹാപ്പിയാണ്, അത് നമുക്ക് സുഖമായിട്ട് വായിക്കാം. അല്ലെങ്കിൽ നമ്മൾ വേറൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് വായിച്ചാൽ ഏത് രാജ്യത്ത് ചെന്നാലും അറിയാലോ, നമ്മൾ ഇന്ത്യൻസ് ആണോ എന്നൊന്നും ഇല്ല, ഏത് രാജ്യത്ത് ചെന്നാലും അറിയാം. തമിഴ് പാട്ടുകള് കേൾക്കുന്ന ആളുകളുണ്ട് ഏത് രാജ്യത്തെ എന്നാലും. ഇത് നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇങ്ങനെയുള്ള കാര്യം.
1: അത് മാത്രമല്ല, ഇപ്പൊ ഓസ്കാറിൽ വരെ നമ്മുടെ ഇന്ത്യ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടുനാട്ടു പാട്ട്, ഈ നാട്ടുനാട്ടു പാട്ടൊക്കെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യുന്നത്
0: ഏറ്റവും കൂടുതൽ വായിക്കാറുള്ള പാട്ടാണ്. പിന്നെ ജയഹോ, റഹ്മാൻ സാറിന്റെ ജയഹോ, അതൊക്കെ ഏത് രാജ്യത്ത് പോയി വായിച്ചാലും ആൾക്കാർക്ക് ഇഷ്ടമാണ്.
1: അപ്പൊ അവിടെ വരെ എത്തി നമ്മൾ, അല്ലേ, ഓസ്കാർ വരെ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പഴയ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഫാൻസ് ആണ്. ഇപ്പോ 80s '90s പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് സ്വാഗതം കൊച്ചി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ തന്നെ 80s പാട്ടുകൾക്ക് വേണ്ടി അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്, ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. എല്ലാ ദിവസവും രാവിലെയാണ് ആ പ്രോഗ്രാം. അപ്പൊ ഏറ്റവും കൂടുതൽ പഴയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം സുമേഷിന് കിട്ടിയിട്ടുണ്ട്
0: അല്ലേ.
1: ലിറിക്സ് റൈറ്റ് അതെ.
0: എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ലിറിക്സ് റൈറ്ററാണ് ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ അവസാന കാലഘട്ടത്തില് സാർ എഴുതിയ ഒരു പാട്ട് സിക്സർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ആ സിനിമ ഇറങ്ങിയില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ട് സാറിന്റെ ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഫസ്റ്റ് പഴയ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പിന്നെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പം ഡെഫിനറ്റ്ലി എല്ലാ മലയാളികൾക്കും രണ്ട് ലെജൻസിനെ മറക്കാൻ പറ്റത്തില്ല. ഒന്ന് എസ് രമേശൻ നായർ സാർ. രമേശൻ നായർ സാറിന്റെ പാട്ടുകൾ അനന്തമാണല്ലോ. അതുപോലെ തന്നെ പൂവച്ചൽ ഹാദർ സാർ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആകാശവാണിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിരിക്കുന്നതും ഈ രണ്ടു പേരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഈ രണ്ടു പേരുടെ കൂടെയും മ്യൂസിക് ചെയ്യാൻ, അവരുടെ ലിറിക്സിന് മ്യൂസിക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. അത് വിശുദ്ധ പുസ്തകം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എസ് രമേശൻ നായർ സാറിന് വേണ്ടിയിട്ടും പൂവച്ചൽ ഹാദർ സാറിന് വേണ്ടിയിട്ടും മ്യൂസിക് ചെയ്തത്. ഇവരോടൊപ്പം ട്രിവാൻഡ്രത്ത്, പൂവച്ചൽ ഹാദർ സാറിനോടൊപ്പം ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു സ്റ്റുഡിയോയിൽ ഒരുമിച്ചിരുന്നാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ. അപ്പം സാറുമായിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, എങ്ങനെയായിരുന്നു അവരുടെ ഒരു ലിറിക്സ് എഴുതുന്ന രീതി? നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടാണോ?
0: ഞാൻ ആദ്യം സാർ എന്നോട് ചോദിച്ചു, മ്യൂസിക് തന്നിട്ട് പാട്ട് എഴുതുവാണോ അല്ലെങ്കിൽ ഞാൻ എന്താണ് എഴുതണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് സാറിന്റെ, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പരീക്ഷണം തന്നില്ല, സാറിന്റെ ലിറിക്സ് തന്നോളൂ. ഞാൻ സമയം എടുത്ത് നോക്കി, കാരണം അതൊരു ലെജൻഡാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ എപ്പോഴും മനസ്സിലിങ്ങനെ ആ ഒരു മൂവ്മെന്റ് ഒന്നും ഒരിക്കലും ഡ്രീം ചെയ്തിട്ട് പോലും, കാരണം നമുക്ക് അതിനുള്ള ഒരു അർഹത ഇല്ലാന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അത് സാറിൻ്റെ, അതിനുശേഷം റെക്കോർഡിങ് സെഷനിൽ സാറുമായിട്ട് സംസാരിച്ചപ്പം ഒരുപാട് പാട്ടുകൾ എനിക്ക് നമുക്കതൊന്നും എണ്ണാൻ പോലും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ സാറിൻ്റെ കുറേ എക്സ്പീരിയൻസുകൾ പറഞ്ഞു തന്നു. അതൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി
1: മുതൽക്കൂട്ടായിട്ടുണ്ട്. എന്തായാലും അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ലിറിസിസ്റ്റിന്റെ ഒക്കെ കൂടെ ചെറുപ്പക്കാരന് അങ്ങനെ ഒത്തിരി പേർക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊരു ഭാഗ്യം
0: തന്നെയാണ്.
1: ഓക്കെ, അപ്പം സുമേഷിന്റെ ഫാമിലിയെ കുറിച്ച് കൂടി പറയൂ.
0: വൈഫ്, 3 കുഞ്ഞുങ്ങള്, പപ്പയും മമ്മി. അങ്ങനെ ഞങ്ങള് ശരിക്കും കുട്ടിക്കല് പോകുന്ന വഴിക്ക് മുണ്ടക്കയത്താണ് താമസിച്ചോണ്ടിരുന്നത്. അവിടുന്ന് ഞങ്ങളിപ്പോ ഒരു 3 വർഷമായിട്ട് കൊച്ചിയിലാണ് സെറ്റിൽഡ്
1: ആയിരിക്കുന്നത്.
0: എല്ലാരും ഇവിടെ തന്നെയാണ്, ഇടപ്പള്ളി. വൈഫ് നേഴ്സാണ്.
1: കുട്ടികൾ എന്ത് ചെയ്യുന്നു?
0: കുട്ടികൾ 3 പേര് സെക്കൻഡ് തേർഡ് അനു മൂത്തയാൾ 11th.
1: അങ്ങനെയാണ്. ആരാണ് ഈ ഒരു മാന്ത്രികതയുടെ പിന്നിലുള്ളത്?
0: മൂത്തയാള് ലണ്ടൻ ട്രിനിറ്റിയുടെ ഒരു പിയാനോ നന്നായിട്ട് കീബോർഡ് വായിക്കും. ഇളയാളും ഇപ്പൊ കീബോർഡിലേക്ക് അവൻ തന്നെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ നടുക്കത്തെ മോളാണ്, അവള് പാട്ടിനോടും ഡാൻസിനോടും ആണ് ഡാൻസ് ചെയ്യും. 3 പേരും കലാ തന്നെ ഉണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആ ഒരു കലയിലേക്ക് അവരും കൂടെ വരട്ടെ. അപ്പോ നമ്മുടെ ഇനി ഓണം ഇങ്ങനെ അടുത്ത് ഓണത്തിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൺ ഓഫ് യുവർ ഫേവറേറ്റ് സോങ് കൂടെ നമുക്ക് പ്ലേ ചെയ്യാം. ഒരെണ്ണം പറഞ്ഞു വന്നാലും ഒരെണ്ണം കൂടെ
0: ഓണത്തിനായിട്ട് ബന്ധപ്പെട്ടതാണ്.
1: ഏതായാലും പ്രശ്നമില്ല.
0: അപ്പൊ ഓണമല്ലേ, അപ്പൊ ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് തന്നെ ഇരിക്കട്ടെ. അതിനകത്ത് നമുക്ക് ഓണപ്പൂവേ
1: ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ പ്ലേ ചെയ്യാം. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ഞങ്ങളോടൊപ്പം കൂടിയതിന്. കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ ആ വിശേഷങ്ങളെല്ലാം നമ്മുടെ ശ്രോതാക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എന്തായാലും കിറ്റാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കിറ്റാർ വായിക്കുന്ന ഒരു മ്യൂസീഷ്യന്റെ ഇത്രയും വിശേഷങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.
0: ഒരുപാട് താങ്ക്ഫുൾ ആകാശവാണിക്ക്, പ്രത്യേകിച്ച് ജുവലിനോടൊപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കുന്നു. ഒത്തിരി സന്തോഷം.
1: എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ
0: പ്രേക്ഷകരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നേരം കേട്ടിരുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ അവരാണ് നമ്മുടെ ബലം. താങ്ക് യു സോ മച്ച്.
1: ഓക്കേ.

ഓണം പ്രത്യേക പരിപാടിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുമേഷ് കൂട്ടിക്കലുമായുള്ള അഭിമുഖം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കതിർമണ്ഡപം എന്ന ചിത്രത്തിനു വേണ്ടി അമ്പിളി, ഷെറിൻ പീറ്റേഴ്സ് എന്നിവർ പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: പ്രസിദ്ധമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ ടിസി നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
1: തകർപ്പൻ ഓഫറുകൾ ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: അടുത്ത ഗാനം പാടിയത് യേശുദാസും ചിത്രയും, ഗാനശില്പികൾ കാവാലം നാരായണ പണിക്കർ, എ ടി ഉമ്മർ. ചിത്രം ഉദയം പടിഞ്ഞാറ്.

വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. പ്രൊമോഷൻ ആയാലോ? യു ജി സി അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ. പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.

സന്തോഷ് വർമ്മ രചിച്ച് ബിജുബാലീണം നൽകി നിഷാദ്, സംഗീത ശ്രീകാന്ത് എന്നിവർ ഫോർ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും

0: ഇപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
1: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിൻ്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ. മറ്റേത്, മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിലൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളിൽ അവരുടെ കരൾ അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല. ഇവരെ സ്ത്രീകൾ, മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ട കാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
1: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം?
2: വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും, നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല. ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കഹോളിക് സിയറ്റോ, നോൺ ആൽക്കഹോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്നവർ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയർ എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷേ കാലം മാറി, ഇപ്പം അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തിടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക. ഇതാണ് ഫാറ്റി ലിവർ പ്രിവെൻ

0: ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സന്ദേശമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റ് ലിവർ പ്രിവെൻ്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റ് ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണിത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിൻ്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
1: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം, ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിന് ഭക്ഷണം നിയന്ത്രിക്കണം, കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്, കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ജീവിതശൈലിയിൽ എന്തിന് മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിന് മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഷുഗറ്, പ്രഷറ്, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്, ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണമെന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
1: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
0: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗികൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം, ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 kg തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 kg വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 kg വെയിറ്റ് കുറയ്ക്കുന്നവർ, 70 kg ഉള്ള ആൾക്ക് 10% 7 kg 7 kg കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ നമുക്ക് കഴിക്കാം.
2: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
1: മാഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
3: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല, മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പോൾ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമുക്കറിയാം: വയറ്റിൽ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഏർലി സ്റ്റേജുകളിൽ ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളിൽ

0: അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷേ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമലാണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിൻ്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിൻ്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം. പക്ഷേ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
1: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
0: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങളനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങളനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങളനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് രണ്ട് പേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം, ഭക്ഷണക്രമത്തിൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറേ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫാണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല. ഏതളവിലുള്ള മദ്യവും എന്ത് തരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
1: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
0: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് ഹരിണിയും രാജഗോപാലും, ചിത്രം ഇരുവർ. വൈരമുത്തുവിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് AR റഹ്മാൻ.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: അടുത്ത ഗാനം പാടിയത് മലേഷ്യ വാസുദേവനും എസ് ജാനകിയും. ചിത്രം 8 പെട്ടി രാസ.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവും കേൾക്കാം. മത്സ്യങ്ങളില്ലാത്ത കടൽ ഏതാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം: ചാവുകടൽ അഥവാ റെഡ് സീ. ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലുള്ളതുകൊണ്ടാണ് ജലജീവികൾക്ക് ഈ വെള്ളത്തിൽ ജീവിക്കാൻ കഴിയാത്തത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: മത്സ്യങ്ങളില്ലാത്ത കടൽ ഏത്? ചാവുകടൽ അഥവാ റെഡ് സീ. ഇനി ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്നത്തെ പരിപാടികൾ: 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 കാർഷിക ജീവനം. ഇതിൽ സേനാപതിയിലെ കർഷകനായ ശ്രീ ബേബി പുൽപ്പറമ്പിലുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യഗീതികൾ ലളിതഗാന പരിപാടി, 8:00 ചിത്രീകരണം.

0: 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്ത് ബിജലി യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇംഗ്ലീഷ് വ്യാകരണ ക്ലാസ് പാർട്സ് ഓഫ് സ്പീച്ച് അവതരിപ്പിക്കുന്നത് ശ്രീജാദേവി. 9:30 ആവണി പൊന്നുഞ്ഞാലിൽ MS മാധവിക്കുട്ടി IAS പങ്കെടുക്കുന്നു. 10:30 ഹൃദയരാഗങ്ങൾ, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4 മണിക്ക് ഓണം പ്രത്യേക പരിപാടി, ഇതിൽ നടൻ ജിബിൻ ഗോപിനാഥുമായി അഭിമുഖം. 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നിയമവീഥി, 5:40 അറിയിപ്പുകൾ, 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻവാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള, 8 മണിക്ക് അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ആവണി പൊന്നുഞ്ഞാൽ, സംവിധായകൻ ദിൽജിത്ത് അയ്യത്താൻ പങ്കെടുക്കുന്നു, 10:30 ഇസൈ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സമാപിച്ചു.
1: Work from home, high salary, for a motor clickilo, adipoli.
2: Kudungi.
3: Ajnatha linkugalil click cheyyarathu. RBI parayunu.
4: Arivu needu jagratha pulartu.
5: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല, ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.

നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ കുമാരി ഐശ്വര്യ വി ആണ്. നമസ്കാരം ഐശ്വര്യ.
1: നമസ്കാരം.
0: ഇപ്പൊ നമ്മുടെ കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ധാരാളമായി അവലംബിച്ച് കാണുന്നുണ്ട്. ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ കൃഷിക്ക് നമുക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. അതനുസരിച്ച് വിളവും വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നൂതന സാങ്കേതിക വിദ്യയാണല്ലോ ഈ ഹൈഡ്രോജെല്ലുകൾ. നമ്മുടെ കേരളത്തിൽ ഈ ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം കുറവാണെങ്കിലും ഇന്ത്യയിലത് ഒരുപാട് കർഷകർ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഹൈഡ്രോജെല്ലുകൾ എന്നതിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ?
1: വെള്ളം വലിയ അളവിൽ ആഗിരണം ചെയ്ത് നിലനിർത്തുവാൻ കഴിവുള്ള, എന്നാൽ കാണാൻ ജെല്ലു പോലിരിക്കുന്ന ഒരു വസ്തുവാണ് ഹൈഡ്രോജെല്ലുകൾ. ഹൈഡ്രോഫിലിക് ഗ്രൂപ്പുകളുടെ ഒരു 3D പോളിമർ ശൃംഖലയാണിവ. ഇതിലടങ്ങിയിട്ടുള്ള കാർബോക്സിൽ, ഹൈഡ്രോക്സിൽ, അമൈഡ് തുടങ്ങിയ ഹൈഡ്രോഫിലിക് ഗ്രൂപ്പുകളാണ് വെള്ളം ആഗിരണം ചെയ്യുവാനുള്ള കഴിവ് നൽകുന്നത്. ഹൈഡ്രോജെല്ലുകൾ മണ്ണിലേക്കു ചേർക്കുമ്പോൾ ജലസേചനത്തിലൂടെയോ മണ്ണിലൂടെയോ മറ്റും ലഭിക്കുന്ന വെള്ളം ആഗിരണം ചെയ്ത് സൂക്ഷിക്കുകയും മണ്ണുണങ്ങുമ്പോൾ ക്രമേണ വെള്ളം പുറത്തുവിടുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെടികൾക്ക് വരൾച്ച സമയങ്ങളിൽ വെള്ളം ലഭ്യമാകുകയും ചെയ്യുന്നു.
0: എങ്ങനത്തെ ഹൈഡ്രോജെല്ലുകളാണ് കൃഷിക്ക് ഉപയോഗിക്കാവുന്നത്?
1: കൃഷിക്കായി ഉപയോഗിക്കാവുന്ന ഹൈഡ്രോജെല്ലുകളെ നമുക്ക് രണ്ട് തരത്തിലായി തരംതിരിക്കാം. നാച്ചുറൽ ഹൈഡ്രോജെല്ലുകളും സിന്തറ്റിക് ഹൈഡ്രോജെല്ലുകളും. നാച്ചുറൽ ഹൈഡ്രോജെല്ലുകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർച്ച്, സെല്ലുലോസ്, അഗർ, ലിഗ്നിൻ എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഇവ മണ്ണിൽ വളരെ വേഗം വിഘടിച്ചു പോകുകയും അതുകൊണ്ട് തന്നെ നമുക്ക് തുടർച്ചയായുള്ള ഉപയോഗം ആവശ്യമായി വരും. സിന്തറ്റിക് ഹൈഡ്രോജെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് അക്രിലിമൈഡ്, അക്രിലിക് ആസിഡ്, സോഡിയം അക്രിലേറ്റ്, വിനൈൽ ആൽക്കഹോൾ തുടങ്ങിയ വെച്ചാണ്. ഇപ്പൊ നാച്ചുറൽ ഹൈഡ്രോജെല്ലുകളെ വെച്ച് നോക്കുമ്പോൾ ഇവ വളരെ പതുക്കെ മാത്രമേ മണ്ണിൽ വിഘടിക്കുകയുള്ളൂ.
0: ഇപ്പൊ ഐശ്വര്യ പറഞ്ഞല്ലോ, നമുക്ക് ചെടിക്ക് ജലലഭ്യത ഹൈഡ്രോജെല്ലുകൾ വഴി ലഭിക്കുന്നതാണെന്ന്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഉപയോഗങ്ങൾ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടോ?
1: ഹൈഡ്രോജെല്ലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായി, ചെടികളുടെ വിളവ് വർദ്ധിക്കുന്നു, മണ്ണിലെ സൂക്ഷ്മാണുക്കളെ സംരക്ഷിക്കുന്നതായി കാണുന്നു, മണ്ണിൽ നമ്മൾ നൽകുന്ന വളങ്ങൾ മറ്റും ഇവ നിയന്ത്രിതമായി ചെടികൾക്ക് നൽകുന്ന മൂലം സാധാരണ പോലെ നഷ്ടപ്പെട്ടു പോകുന്നില്ല.
0: അപ്പോ നമ്മൾ സാധാരണ ജലം നൽകുന്നതിന് പകരം ഈ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മണ്ണിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ?
1: മണ്ണിൽ ഹൈഡ്രോജെൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിന്റെ രാസ സ്വഭാവങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. PH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നിവയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ മണ്ണിന്റെ ഭൗതിക ഗുണങ്ങളിൽ ഹൈഡ്രോജെൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹൈഡ്രോജെൽ മണ്ണിൽ ചേർക്കുമ്പോൾ മണ്ണിലെ സുഷിരങ്ങളുടെ അളവ് വർദ്ധിക്കുകയും അതുവഴി വേരുകൾക്ക് വായുസഞ്ചാരം മെച്ചപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം ഹൈഡ്രോജെൽ വെള്ളം ആഗിരണം ചെയ്ത് മണ്ണിൽ സംഭരിക്കുന്നതിനാൽ ഈർപ്പം വേഗത്തിൽ ബാഷ്പീകരിച്ച് നഷ്ടപ്പെടുന്നത് കുറയുന്നു.
0: ജലം ചെടിക്ക് ലഭ്യമാക്കുന്നത് പോലെ ഈ ഹൈഡ്രോജെൽ ഉപയോഗിച്ച് കീടനാശിനികളും നിയന്ത്രിതമായി മണ്ണിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ?
1: തീർച്ചയായിട്ടും സാധിക്കും. സാധാരണയായി നമ്മൾ രാസവളങ്ങൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ അതിലെ പോഷകങ്ങൾ പെട്ടെന്ന് മണ്ണിലേക്ക് എത്തുന്നു. എന്നാൽ ചെടിക്ക് ആവശ്യമുള്ള സമയത്തും അളവിലും മാത്രമേ ഈ പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലീച്ചിംഗ് വഴി ഒഴുക്കിലൂടെയും മറ്റും നഷ്ടപ്പെടുന്നു. ഇത് വളത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുന്നതിനോടൊപ്പം കർഷകന്റെ ചെലവ് വർദ്ധിപ്പിക്കുകയും ഒരു പരിധിവരെ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഹൈഡ്രോജെല്ലുകളുടെ പ്രസക്തി. ഹൈഡ്രോജെല്ലിനെ ഒരു നിയന്ത്രിത പോഷക വിതരണ സംവിധാനമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതായത്, ഹൈഡ്രോജെല്ലുകളെ നമുക്ക് വളങ്ങളും കീടനാശിനികളും അടങ്ങുന്ന ഒരു കാരിയറായി ഉപയോഗിക്കാം. അതിനായി രാസവളത്തിലെ പോഷകങ്ങളെ ഹൈഡ്രോജൽ ഘടനയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തുകയോ വളത്തിന്റെ തരികൾക്ക് ഹൈഡ്രോജൽ കോട്ടിംഗ് നൽകുകയോ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. മണ്ണിൽ പ്രയോഗിച്ചതിനു ശേഷം ഹൈഡ്രോജൽ വെള്ളം ആഗിരണം ചെയ്ത് വീർക്കുകയും അതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന പോഷകങ്ങളെ ക്രമേണ പുറത്തുവിടുകയും ചെയ്യുന്നു. അതായത്, ഒരേ സമയം വലിയ അളവിൽ പോഷകങ്ങൾ മണ്ണിലേക്ക് എത്തുന്നതിന് പകരം ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് പോഷകങ്ങൾ ലഭിക്കുന്നു. ഇതുവഴി വളത്തിന്റെ ഉപയോഗക്ഷമത

0: വർദ്ധിപ്പിക്കാനും ലീച്ചിംഗ്, ബാഷ്പീകരണം തുടങ്ങിയ വഴികളിലൂടെ പോഷകനഷ്ടം കുറയ്ക്കുകയും ചെയ്യാം. അതിനാൽ വെള്ളവും പോഷകവും ഒരേ സമയം സംരക്ഷിച്ച് ചെടിക്കാവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ ലഭ്യമാക്കുന്ന ഒരു സ്മാർട്ട് സാങ്കേതിക വിദ്യയായി നമുക്ക് ഹൈഡ്രോജെല്ലിനെ കാണാം.
1: നൂതന കാർഷിക രംഗത്ത് ഹൈഡ്രോജെല്ലുകളെ എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും?
0: ഇന്നത്തെ കൃഷി കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിതമാണല്ലോ. ഹൈഡ്രോജെല്ലുകളെ സ്മാർട്ട് സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ചുള്ള പുതിയ സാധ്യതകൾ ഇപ്പോൾ വികസിപ്പിച്ചു വരുന്നുണ്ട്. ഇതിൽ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് സ്മാർട്ട് ഹൈഡ്രോജെല്ലുകൾ. അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലുള്ള രാത്രികാലങ്ങളിൽ വായുവിൽ നിന്ന് ഈർപ്പമാകിരണം ചെയ്ത് സംഭരിക്കാൻ ഇത്തരം ഹൈഡ്രോജെല്ലുകൾക്ക് കഴിയും. പകൽ സമയത്ത് താപനില ഉയരുകയോ മണ്ണിൽ ഈർപ്പം കുറയുകയോ ചെയ്യുമ്പോൾ സംഭരിച്ച ജലം സ്വയം പുറത്തുവിടാനും ഇവയ്ക്ക് കഴിയും. അതായത് ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ലഭ്യമാകുന്ന ഒരു സ്മാർട്ട് ജലസംഭരണിയായി ഹൈഡ്രോജെല്ലുകൾ പ്രവർത്തിക്കുന്നു. മറ്റൊരു പ്രധാന മുന്നേറ്റമാണ് ഹൈഡ്രോജെൽ അധിഷ്ഠിത ബയോസെൻസറുകൾ. വിളകളുടെ ഉപരിതലത്തിൽ നേരിട്ട് പരിശോധന നടത്തി കീടനാശിനികളുടെ അവശിഷ്ടങ്ങൾ, രോഗാണുക്കൾ, മറ്റ് മലിനീകരണ വസ്തുക്കൾ എന്നിവ വളരെ വേഗത്തിൽ കണ്ടെത്താൻ ഇത്തരം സെൻസറുകൾക്ക് കഴിയും. അവയെ പോർട്ടബിൾ ഉപകരണങ്ങളുമായും സ്മാർട്ട് ഫോണുകളുമായി ബന്ധിപ്പിക്കാനും സാധിക്കും. അതുവഴി കൃഷിയിടത്തിൽ വെച്ചു തന്നെ വിളകളുടെ അവസ്ഥ തത്സമയം മനസ്സിലാക്കാനും ആവശ്യമായ തീരുമാനങ്ങളെടുക്കുവാനും കർഷകന് കഴിയും. ഇങ്ങനെ നോക്കുമ്പോൾ സ്മാർട്ട് ഹൈഡ്രോജെല്ലുകൾ ജലസേചനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും തൊഴിലാളികളുടെ ആവശ്യകതയും കൃഷിച്ചെലവ് കുറയ്ക്കുന്നതിനും വിള പരിപാലനം കൂടുതൽ കൃത്യതയുള്ളതാക്കുന്നതിനും സഹായിക്കും. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന സുസ്ഥിരവും കാലാവസ്ഥാ പ്രതിരോധശേഷിയുമുള്ള കൃഷിരീതികൾ വികസിപ്പിക്കുന്നതിനും ഹൈഡ്രോജെല്ലുകൾക്ക് വലിയ പങ്ക് വഹിക്കാനാകും.
1: അപ്പോൾ ഒരു കർഷകൻ ഹൈഡ്രോജെൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഹൈഡ്രോജെൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ കാർഷിക ആവശ്യത്തിനായി നിർമ്മിച്ച ഗുണമേന്മയുള്ള ഹൈഡ്രോജെല്ലുകൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ടാമതായി അളവ് വളരെ പ്രധാനമാണ്. കൂടുതൽ ഹൈഡ്രോജെൽ ചേർത്താൽ കൂടുതൽ വെള്ളം ലഭിക്കുമെന്നുള്ള ധാരണ ശരിയല്ല. അമിതമായ അളവിൽ ഉപയോഗിച്ചാൽ മണ്ണിൽ വെള്ളം കൂടുതലായി നിലനിൽക്കുകയും വായുസഞ്ചാരം കുറയുകയും വേരുകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം. മണ്ണിന്റെ ഘടനയാണ് മറ്റൊന്ന്. മണൽ കൂടുതലുള്ളതും വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നതുമായ മണ്ണിലാണ് ഹൈഡ്രോജെൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. കളിമണ്ണ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് പ്രതീക്ഷിച്ച ഫലം ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. മറ്റൊരു പ്രധാന കാര്യം ജലത്തിന്റെ ഗുണനിലവാരമാണ്. ജലത്തിലെ ലവണങ്ങളുടെ അളവ് കൂടുതലാണെങ്കിൽ പല ഹൈഡ്രോജെല്ലുകളുടെയും വെള്ളം ആഗിരണം ചെയ്ത് വീർക്കുവാനുള്ള ശേഷി കുറഞ്ഞേക്കാം. ഹൈഡ്രോജെൽ ചെടിയുടെ വേരുകൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന റൂട്ട് സോണിൽ തന്നെ നൽകുന്നതാണ് ഏറ്റവും ഉചിതം. വളരെ ആഴത്തിലോ വ്യത്യസ്ത അളവിലോ പ്രയോഗിച്ചാൽ ചിലപ്പോൾ അതിന്റെ പ്രയോജനം കുറഞ്ഞേക്കാം. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഹൈഡ്രോജെൽ ഒരിക്കലും ജലസേചനത്തിന്റെ പകരക്കാരനല്ല. അതുകൊണ്ട് തന്നെ മണ്ണിലെ ഈർപ്പവും വിളയുടെ ആവശ്യവും കണക്കിലെടുത്ത് ജലസേചനം നാം ക്രമീകരിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശരിയായ ഹൈഡ്രോജെൽ ശരിയായ അളവിൽ ശരിയായ മണ്ണിൽ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ മികച്ച ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഹൈഡ്രോജെല്ലിനെ ഒരു അത്ഭുത പരിഹാരമായി കാണാതെ കാര്യക്ഷമമായ ജലപരിപാലനത്തിനുള്ള ഒരു സാങ്കേതിക വിദ്യയായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ഇന്ത്യയിൽ ലഭിക്കുന്ന ഹൈഡ്രോജെല്ലുകളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഇന്ത്യൻ വിപണിയിൽ ഇന്ന് പലതരത്തിലുള്ള ഹൈഡ്രോജെല്ലുകൾ ലഭിക്കുന്നുണ്ട്. ന്യൂഡൽഹിയിലുള്ള ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സെല്ലുലോസ് ബേസ്ഡ് ഹൈഡ്രോജെല്ലാണ് പുസ ഹൈഡ്രോജെൽ. ഒരു ഹെക്ടറിന് 2.5 മുതൽ 5 കിലോഗ്രാം എന്ന തോതിലാണ് ഇത് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഉയർന്ന താപനിലയിൽ പോലും വെള്ളം ആഗിരണം ചെയ്യുവാൻ കഴിയുന്നതുകൊണ്ട് ഇത് വരണ്ട പ്രദേശങ്ങളിൽ വളരെ ഫലപ്രദമാണ്. ഇന്ന് പല കമ്പനികളും പല പേരുകളിൽ ഹൈഡ്രോജെല്ലുകൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് ഒരുപാട് മഴ ലഭിക്കുന്നതിനാൽ ഈ ഹൈഡ്രോജെല്ലിന്റെ ആവശ്യകത കുറവാണ്. പക്ഷെ എന്നാൽ വേനൽക്കാലങ്ങളിൽ കർഷകർക്ക് ഇത് ഫലപ്രദമായി ഉപയോഗപ്രദമാക്കാം. കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഹൈഡ്രോജെല്ലുകൾ തിരഞ്ഞെടുക്കുകയും അത് മണ്ണിൽ ഫലപ്രദമായി ഉപയോഗിക്കാനും സാധിച്ചാൽ വിളവർദ്ധനവ് കർഷകർക്ക് ഉറപ്പാക്കാൻ സാധിക്കും.

ഹൈഡ്രോജെല്ലുകൾ എന്താണെന്നും അവയുടെ ഉപയോഗം എന്താണെന്നും ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. ഹൈഡ്രോജെല്ലുകളെ കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ കുമാരി ഐശ്വര്യ വി.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231453.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇനി അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
2: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ശിക്ഷാദാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി.

0: ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ R. ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പുണ്യദർശനയായ നന്ദിനിയെ കണ്ട് പുണ്യം ദർശനം യസ്യാഹ സാ പുണ്യദർശന, അവളെ കാണുന്നവർക്ക് പുണ്യം ഉണ്ടാക്കുന്നവൾ. നിമിത്തങ്ങളറിയുന്ന തപോനിധി ആശംസിത അവന്ധ്യപ്രാർത്ഥനായ രാജാവിനോട്, ആശംസിതം അവന്ധ്യം പ്രാർത്ഥനം യസ്യ സഹ, സഫലമായ പ്രാർത്ഥനയോടു കൂടിയ രാജാവ്, യാജ്യൻ യാഗം ചെയ്യിക്കുന്നതിന് അർഹൻ. മുനിചര്യാരൂപമായ വ്രതചര്യയാണ് തുടങ്ങാനിരിക്കുന്നത്. അതനുഷ്ഠിക്കാൻ യോഗ്യനായ രാജാവിനോട് മുനി അരുളി ചെയ്തു. പുണ്യദർശനയായ നന്ദിനിയെ കണ്ട് നിമിത്തജ്ഞനായ മഹർഷി മനോരഥം സഫലമാകുമെന്ന ആശംസയോടെ രാജാവിനോട് പറഞ്ഞു, രാജാവേ ഫലസിദ്ധി

0: രാജൻ ആത്മനഹ സിദ്ധിം മനോരഥ പ്രാപ്തിയാണ് ഇവിടെ സിദ്ധി. ആ സിദ്ധി അദൂരവർത്തി എന്നറിഞ്ഞാലും ദൂരെ അല്ലാതെ വർത്തിക്കുന്നത്, അടുത്തെത്തിയത്, വിഗണയ കരുതുക. എന്തെന്നാൽ മംഗളമൂർത്തിയായ ഈ നന്ദിനി നാമ്നി കീർത്തിതയേവ പേരുച്ചരിച്ചപ്പോൾ തന്നെ അടുത്തെത്തിയിരിക്കുന്നു. അത് നല്ലൊരു സൂചനയാണ്. പ്രസിദ്ധമാണ് ഈ ശ്ലോകം. അദൂരവർത്തിയെന്ന് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാവുന്നത് അപ്പോഴെത്തിയ നന്ദിനിയാണ്. അതുകൊണ്ട് വ്രതചര്യ നടക്കും എന്നുറപ്പ്. അതിനും അപ്പുറത്താണ് ഇവിടത്തെ മനോരഥം. പുത്രപ്രാപ്തിയോളം വേണം മനോരഥം സാധിക്കാൻ. അതിനുള്ള ഉപാധിയാണ് ഗോപരിചര്യ. അതിനും ഫലമുണ്ടാകും. പുത്രലാഭമെന്ന അങ്ങയുടെ അഭിലാഷം അചിരേണ സാധിക്കും. ഇതാണ് പേരോർത്തപ്പോൾ തന്നെ നന്ദിനി പ്രത്യക്ഷപ്പെട്ട ഈ നല്ല സൂചനയിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് രാജാവെ സന്തുഷ്ടനാകുക, അങ്ങയുടെ ആഗ്രഹം ഫലിക്കും.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ, നിർവഹണം ശ്രീകുമാർ മുഖത്തല, സഹായം ടീന ജോജോ. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.

0: by my side, I can dream any dream I want.
1: LIC Amritbal policy ilude ningalude kuttigalude ella swapnangalum sathyamaakkum. 18 nim 25 nim idayil prayamulla kuttigalkku anuyojyamaya or insurance plan. Policy kaalayalavilude neelam ningalkku nalgunu aakarshakamaya guaranteed addition oppam single allengil limited premium payment thirinjedukkanulla avasaram. Policy vaangunnathinayi ningalude thottaduthulla agentumayo LIC branchumayo bandhappeduka. Apakara sadhyatha ghatangal nibandhanakal vyavasthakal ennivayekkurichulla koodal vivarangalkku vilpana avasanippikkunnathinu munpu vilpana brochure shraddhapoorvam vaayikkuka. LIC Harpal aapke saath.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബിന്ദു എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ.

0: പ്രധാന വാർത്തകൾ. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാളെ മഹാബലിപുരത്ത് ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 4 റെയിൽവേ പദ്ധതികളും 1 ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഇവിടെ നിന്നുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നടപ്പാക്കിയിട്ടുള്ള സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രാവിഷ്കൃത PM പോഷൺ പദ്ധതിയുടെ ഭാഗമായി 9 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം നൽകുന്നത് സംബന്ധിച്ച് കേന്ദ്രം സംസ്ഥാനത്തിന്റെ അഭിപ്രായം തേടിയിരുന്നു. കഴിഞ്ഞ മാസം കേരളം ഇതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഓണത്തിന് ഹോർട്ടികോർപ്പിന്റെയും VFPCK യുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം 2,000 ഓണച്ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷിമന്ത്രി. AAY വിഭാഗത്തിന് നൽകുന്ന 6,00,000 സൌജന്യ ഓണക്കിറ്റുകളിൽ 4,32,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായി സപ്ലൈകോ. നാളെയോടെ മുഴുവൻ കിറ്റുകളും റേഷൻ കടകളിൽ ലഭ്യമാക്കും. ഓണവിപണിയുടെ ഭാഗമായി കഴിഞ്ഞ 19 ദിവസത്തിനിടെ സപ്ലൈകോ 207 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും മികച്ച വിളവ്. ഓണക്കനി, നിറപ്പൊലിമ എന്നീ പേരുകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജില്ലയിലെ വിവിധ CDSകളിൽ 1,697 JLG ഗ്രൂപ്പുകൾ മുഖേന 1,169 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും 1,009 JLG കൾ 450 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷിയുമാണ് ചെയ്തത്. ഓണക്കനിയുടെ ഭാഗമായി പയർ, വെണ്ട, കക്കിരി, പച്ചമുളക്, വഴുതന, മത്തൻ, പച്ചക്കായ തുടങ്ങിയവയും നിറപ്പൊലിമയുടെ ഭാഗമായി ചെണ്ടുമല്ലി, ആഫ്രിക്കൻ മാരിഗോൾഡ് എന്നിവയുമാണ് നട്ടുവളർത്തിയത്. കുടുംബശ്രീ JLG കൾക്ക് ആവശ്യമായ ബാങ്ക് വായ്പ, പലിശ സബ്സിഡി എന്നിവ കുടുംബശ്രീയിലൂടെ ലഭ്യമാക്കി. കുടുംബശ്രീ ഓണം വിപണന മേളകളിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്.
0: വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മറ്റന്നാൾ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഓഗസ്റ്റ് 21 മുതൽ 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ. 2026 മാർച്ച് 11 മെയ് 6 നടന്ന ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവുണ്ടായെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരവകുപ്പ് മന്ത്രിക്ക് കത്ത് കൈമാറിയത്. ഇത് സംബന്ധിച്ച ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന സാഹചര്യത്തിലാണ് തീരുമാനം.

0: ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതിക്ക് 50 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600-ൽ നിന്നും 1000 രൂപയായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. 372 റൺസ് വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 206 പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ സ്പിന്നർ മാനവ് സുതാർ 6 വിക്കറ്റ് നേടി ടീമിനെ മിന്നും ജയത്തിലേക്കെത്തിച്ചു. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ഈ മാസം 23-ന് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ്. കേരള ക്രിക്കറ്റ് ലീഗിന് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് ടൂർണമെന്റായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ നാളെ ആരംഭിക്കുകയാണ്. നാളെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. 17 ദിവസം നീളുന്ന ഈ 2020 ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5-നാണ്. മുൻവർഷങ്ങളിലെ പോലെ ബാറ്റിംഗിന് അനുകൂലമായ റൺ ഒഴുക്കിന് വഴി തുറക്കുന്നതായിരിക്കും ഇത്തവണത്തെയും പിച്ചിന്റെ സ്വഭാവം എന്നാണ് വിലയിരുത്തുന്നത്.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 325 പോയിന്റ് നഷ്ടത്തിൽ 76,909. നിഫ്റ്റി 76 പോയിന്റ് ഇടിഞ്ഞ് 24,078 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,13,640 രൂപയും ഗ്രാമിന് 14,205 രൂപയുമാണ് ഇന്നത്തെ വില. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ജീവനക്കാർക്ക് 20% ബോണസും 10,000 രൂപ ഓണം അഡ്വാൻസും അനുവദിക്കാൻ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. ഇതിനായി RPL 15 ലക്ഷം രൂപ കടമെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്ത് നാളെ ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താവീക്ഷണം. ലോക മനുഷ്യത്വ ദിനം അലിവിന്റെയും അതിജീവനത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം തിരുവനന്തപുരം. അവതരണം മഹേഷ് ദിവാകരൻ. ഇന്ന് വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ അഥവാ ലോക മനുഷ്യത്വ ദിനം. മനുഷ്യൻ എന്ന പദത്തിന് പൂർണ്ണത ലഭിക്കുന്നത് അവനിലെ മനുഷ്യത്വം പ്രവൃത്തിയായി മാറുമ്പോഴാണ്. സ്വന്തം വേദനകൾക്കപ്പുറം സഹജീവിയുടെ ദുരിതം തിരിച്ചറിയുകയും പ്രതിഫലമോ പ്രശസ്തിയോ പ്രതീക്ഷിക്കാതെ സഹായഹസ്തം നീട്ടുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. ലോകമെമ്പാടുമുള്ള യുദ്ധഭൂമികളിലും പ്രകൃതി ദുരന്തങ്ങൾ തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിലും പട്ടിണിയും രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഇടങ്ങളിലും സ്വന്തം സുരക്ഷ പോലും മറന്ന് സഹജീവികൾക്കായി പ്രവർത്തിക്കുന്ന 1,000,000,000 മനുഷ്യരുണ്ട്. അവരുടെ ത്യാഗവും സേവനവും ഓർമ്മിപ്പിക്കാനും ആദരിക്കാനും ലോകത്തോട് മനുഷ്യത്വത്തിന്റെ അനിവാര്യത വീണ്ടും വിളിച്ചു പറയാനുമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ലോക മനുഷ്യത്വ ദിനമായി ആചരിക്കുന്നത്. ജാതി, മതം, വംശം, ഭാഷ, ദേശം, രാഷ്ട്രീയ നിലപാട്, സാമ്പത്തിക സ്ഥിതി തുടങ്ങി മനുഷ്യർ സ്വയം സൃഷ്ടിച്ച പല വേർതിരിവുകൾക്കപ്പുറം മനുഷ്യജീവന് ഒരേ വിലയാണെന്ന സന്ദേശമാണ് ഈ ദിനം നൽകുന്നത്. ദുരന്തം സംഭവിക്കുമ്പോൾ ദുരിതബാധിതന്റെ പേര് എന്താണെന്നോ അയാൾ ഏത് മതത്തിൽപ്പെട്ടവനാണെന്നോ ഏത് രാജ്യക്കാരനാണെന്നോ ചോദിക്കാതെ സഹായിക്കാനുള്ള മനസ്സാണ് യഥാർത്ഥ മനുഷ്യത്വം. ആ മനസ്സിന്റെ പ്രതിനിധികളായ സന്നദ്ധ പ്രവർത്തകരെയും ജീവകാരുണ്യ പ്രവർത്തകരെയും ആദരിക്കുന്നതിനോടൊപ്പം മനുഷ്യജീവന്റെ സുരക്ഷയും അന്തസ്സും സംരക്ഷിക്കുക എന്നത് ലോക സമൂഹത്തിന്റെ കൂട്ടു ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലും ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നു. അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവത്തിൽ നിന്നാണ് ലോക മനുഷ്യത്വ ദിനം

പിറവിയെടുക്കുന്നത്. 2003 ഓഗസ്റ്റ് 19 ഇറാഖിലെ ബാഗ്ദാദിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കനാൽ ഹോട്ടലിൽ നടന്ന ഭീകരാക്രമണമാണ് ഈ ദിനാചരണത്തിന് ആധാരം. അന്നത്തെ ബോംബാക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇറാഖിലെ പ്രത്യേക പ്രതിനിധിയായിരുന്ന സെർജിയോ വിയേര ഡി മെലോ ഉൾപ്പെടെ 22 ജീവകാരുണ്യ പ്രവർത്തകരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മനുഷ്യനന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർക്ക് നേരെ നടന്ന ഈ ക്രൂരമായ ആക്രമണം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചു. ഈ ദാരുണ സംഭവത്തിന്റെ 5ാം വാർഷികമായ 2008 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഓഗസ്റ്റ് 19 ലോക മനുഷ്യത്വ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2009 ഈ ദിനം ആഗോളതലത്തിൽ വിപുലമായി ആചരിച്ചു വരുന്നു. ഈ ദിനം ജീവൻ വെടിഞ്ഞവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഇന്നും കർമ്മനിരതരായിരിക്കുന്ന ലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർക്കുള്ള ആദരം കൂടിയാണ്. ലോക മനുഷ്യത്വ ദിനത്തിന് നേതൃത്വം നൽകുകയും ആഗോളതലത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസാണ്. യുദ്ധമുഖങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും ഏറ്റവും വേഗത്തിൽ ഓടിയെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ശൃംഖലയാണ് റെഡ് ക്രോസ്. നിഷ്പക്ഷതയുടെ പര്യായമായാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. പട്ടിണി മാറ്റാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ലോക ഭക്ഷ്യപദ്ധതി 10,00,000 ജനങ്ങൾക്കാണ് ആശ്വാസമേകുന്നത്. യുദ്ധബാധിത പ്രദേശങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും സുരക്ഷയും ഉറപ്പാക്കാൻ യുനിസെഫും പകർച്ചവ്യാധികൾ തടയാനും ആരോഗ്യ പ്രവർത്തനങ്ങൾ എത്തിക്കാനും ലോകാരോഗ്യ സംഘടനയും അക്ഷീണം പ്രയത്നിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സായുധ സംഘർഷങ്ങളെക്കാൾ ഉപരി കാലാവസ്ഥാ വ്യതിയാനമാണ്. ആഗോള താപനം, വരൾച്ച, അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകൾ എന്നിവ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുകയും അവർ കാലാവസ്ഥാ അഭയാർത്ഥികളായി മാറുകയും ചെയ്യുന്നു. ഈ ആഗോള പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളം നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. 2018 മഹാപ്രളയകാലം കേരളത്തിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു. എന്നാൽ ആ ദുരന്തത്തെ കേരളം നേരിട്ടത് മനുഷ്യത്വം എന്ന ഒറ്റ വികാരം കൊണ്ടാണ്. ജാതി മതഭേദമന്യേ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഒറ്റക്കെട്ടായാണ് മലയാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. സ്വന്തം വള്ളങ്ങളുമായി ജീവൻ പണയം വെച്ച് ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയ കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികൾ മനുഷ്യത്വത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്നു. അടുത്തിടെ നടന്ന വയനാട് ഉരുൾപൊട്ടലിലും നാം കണ്ടത് സമാനതകളില്ലാത്ത സന്നദ്ധ പ്രവർത്തനമാണ്. സർക്കാരും സന്നദ്ധ സംഘടനകളും സാധാരണക്കാരും ഒത്തുചേർന്ന് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി. ദുരന്തമുഖങ്ങളിൽ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് പലപ്പോഴും വേണ്ടത്ര അംഗീകരിക്കപ്പെടാതെ പോകാറുണ്ട്. അതിതീവ്രമായ സാഹചര്യങ്ങളിൽ സ്വന്തം ജീവൻ പണയം വെച്ച് സേവനം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ചെറുതല്ല. സ്വന്തം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും സുരക്ഷിത സ്ഥാനത്താക്കി അന്യന്റെ ജീവൻ രക്ഷിക്കാൻ യുദ്ധമുഖങ്ങളിൽ സേവനം ചെയ്യുന്ന നഴ്സുമാരുടെയും വനിതാ ഡോക്ടർമാരുടെയും ത്യാഗം വിലമതിക്കാനാവാത്തതാണ്. ഈ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 2019 ലോക മനുഷ്യത്വ ദിനം പൂർണ്ണമായും വനിതാ സന്നദ്ധ പ്രവർത്തകർക്കായി ഐക്യരാഷ്ട്രസഭ സമർപ്പിച്ചത്. അതേസമയം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കടന്നുപോകുന്ന വഴികൾ ദുഷ്കരവും അപകടവും നിറഞ്ഞതുമാണ്. ഗാസ, സിറിയ, യുക്രൈൻ, സുഡാൻ തുടങ്ങിയ യുദ്ധമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും ബോംബാക്രമണങ്ങളിൽ ലക്ഷ്യം വെക്കപ്പെടുകയോ അബദ്ധത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പല സായുധ ഗ്രൂപ്പുകളും തങ്ങളുടെ ആവശ്യങ്ങൾ നേടാനായി ജീവകാരുണ്യ പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും തകർന്ന റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളുടെ അഭാവവും ഇവരുടെ പ്രവർത്തനങ്ങളെ ദുഷ്കരമാക്കും. നിരന്തരം മൃതദേഹങ്ങൾ കാണുന്നതും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടക്കരച്ചിലുകൾ കേൾക്കുന്നതും പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കാണുന്നതും സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. മറ്റുള്ളവരെ സഹായിക്കാനോടുന്ന ഇവർക്ക് കൃത്യമായ മാനസിക പിന്തുണയും കൗൺസിലിംഗും ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും സമൂഹം മറന്നുപോകുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളും സാറ്റലൈറ്റ് ഇമേജിംഗും ഉപയോഗിച്ച് പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ദുരന്തം നടന്ന പ്രദേശങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാനും സാധിക്കുന്നു. റോഡുകളും പാലങ്ങളും തകർന്ന ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടിയന്തരമായി ജീവൻ രക്ഷാ മരുന്നുകളും രക്തവും ഭക്ഷണവും എത്തിക്കാൻ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ദുരന്തമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നവരുടെ സഹായാഭ്യർത്ഥനകൾ ലോകത്തെ അറിയിക്കാനും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സാമ്പത്തിക സഹായം സമാഹരിക്കാനും സന്നദ്ധ പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്.
ഇതാണ്. ഏതായാലും മനുഷ്യത്വത്തിന്റെ ഈ സന്ദേശം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ യുവതലമുറ ഈ രംഗത്തേക്ക് കൂടുതൽ സജീവമായി കടന്നു വരേണ്ടതുണ്ട്. സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ സേവന മനോഭാവം വളർത്താൻ ഏറെ സഹായിക്കുന്നു. ഒരു വലിയ ദുരന്തം വരുന്നത് വരെ കാത്തിരിക്കാതെ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ

ആവശ്യങ്ങളിൽ ഇടപെടാൻ യുവാക്കൾക്ക് സാധിക്കണം. കൃത്യസമയത്തുള്ള രക്തദാനം, നിർധനരായ രോഗികൾക്ക് ആശുപത്രികളിൽ കൂട്ടിരിക്കൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സേവനം, പ്രാദേശികമായ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം യുവജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച മാനുഷിക പ്രവർത്തനങ്ങളാണ്. ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അവബോധം സൃഷ്ടിക്കാനും യുവതയ്ക്ക് സാധിക്കണം. എന്തുവന്നാലും ഞങ്ങൾ ഒപ്പമുണ്ട് എന്നതാണ് സമീപകാലത്ത് ലോക മനുഷ്യത്വ ദിനം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം. ഭൂകമ്പമോ പ്രളയമോ യുദ്ധമോ പട്ടിണിയോ ആകട്ടെ, മനുഷ്യൻ കഷ്ടപ്പെടുന്നിടത്ത് മനുഷ്യത്വത്തിന്റെ കരങ്ങളുമായി എത്തുന്ന ഓരോ സന്നദ്ധ പ്രവർത്തകനെയും ഈ ദിനത്തിൽ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. മനുഷ്യത്വം എന്നത് ഒരു പദമല്ല, അതൊരു പ്രവൃത്തിയാണ്. സഹജീവികളുടെ കണ്ണീരൊപ്പാൻ സ്വന്തം സുരക്ഷ പോലും മറന്ന് ഓടിയെത്തുന്നവരോട് ഈ ലോകം എന്നും കടപ്പെട്ടിരിക്കുന്നു. ചുറ്റുപാടുകളിൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവരിലേക്ക് നീളുന്ന ഒരു ചെറിയ കൈത്താങ്ങ് മതി നമുക്കും ആ വലിയ മനുഷ്യത്വ ശൃംഖലയുടെ ഭാഗമാകാൻ. സ്നേഹവും അനുകമ്പയും നഷ്ടപ്പെടുന്ന ആധുനിക ലോകത്ത് നമ്മളിലെ മനുഷ്യനെ ഉണർത്താനുള്ള ഒരു ഉച്ചത്തിലുള്ള സൈറൻ കൂടിയാകട്ടെ ഓരോ ലോക മനുഷ്യത്വ ദിനവും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക മനുഷ്യത്വ ദിനം അലിവിന്റെയും അതിജീവനത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ് വീക്ഷണം, തിരുവനന്തപുരം.

ഇന്ന് രാത്രി 8 മണിക്ക് ചിത്രീകരണം കേൾക്കാം. ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ, രചന ആതിര വിജയ്. ഇന്ന് രാത്രി 8 മണിക്ക്.

രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇംഗ്ലീഷ് വ്യാകരണം ക്ലാസ്. ഇതിൽ പാർട്ട് ഓഫ് സ്പീച്ച് ശ്രീജ ദേവി അവതരിപ്പിക്കുന്നു. ഇന്ന് രാത്രി 9:15.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം. കാർഷിക ജീവനത്തിൽ ഇന്ന് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ കർഷകനും വ്യാപാരിയുമായ ശ്രീ ബേബി പുൽപ്പറമ്പിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് അനുരാജ്.
1: കാർഷിക ജീവനം പരിപാടിയിൽ ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് സേനാപതി പുൽപ്പറമ്പിൽ ബേബി എന്ന സമ്മിശ്ര കർഷകനാണ്. കാർഷിക വ്യാപാര രംഗത്ത് മികവ് തെളിയിച്ച ബേബി കാർഷിക അനുഭവങ്ങളും വ്യാപാര രംഗത്തെ വിശേഷങ്ങളും ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ രംഗത്തുണ്ട്?
2: 1984 മുതൽ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ പിതാവിനോടൊപ്പം കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞു. പ്രധാനമായിട്ടും അന്ന് കൃഷി ചെയ്തിരുന്നത് നെല്ല്, ഇഞ്ചി, പുൽത്തൈലം, കപ്പ അങ്ങനെയുള്ള കൃഷികളായിരുന്നു. എന്നാൽ 80 കാലഘട്ടം ഒക്കെ മുതൽ കുരുമുളകിലേക്കും ഏലത്തിലേക്കും കൃഷി രീതി അല്പാൽപ്പം മാറ്റി. 90 കാലഘട്ടം എത്തിയപ്പോൾ കുരുമുളകിലേക്കും ഏലത്തിലേക്കും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തുടങ്ങി. 2010 കാലഘട്ടത്തോടു കൂടി കുരുമുളകിൽ നിന്ന് ശ്രദ്ധ മാറ്റി. ഇപ്പോൾ പ്രധാനമായി ഏലം കൃഷിയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഞങ്ങളുടെ ഭൂവിസ്തൃതിയുടെ ഏതാണ്ട് ഭൂരിപക്ഷവും സ്ഥലങ്ങളും ഇന്ന് ഏലം കൃഷി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 90 കാലഘട്ടത്തിലെല്ലാം ഒരു 100 കിലോ 150 കിലോ ആയിരുന്നു ഏക്കറിൽ നിന്ന് ഏലം ഉൽപാദനം ഉണ്ടായിരുന്നത്. എന്നാൽ കൃഷി രീതിയിൽ സിസ്റ്റമാറ്റിക് ആക്കിയതിനു ശേഷം അത് ഏതാണ്ട് 500 കിലോ, ശരാശരി 500 കിലോയിലേക്ക് ഉൽപാദനം കൂട്ടുവാനും കഴിഞ്ഞു. അതിന്റെ പ്രധാന കാരണം ഞർലാനി എന്ന ഒരിനം ഏലം കൃഷി ആരംഭിച്ചത് ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ ഏതാണ്ട് കൃഷി ചെയ്യുന്ന ഏലം മുഴുവൻ എന്ന് തന്നെ പറയാം ഞർലാനിയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് അത്യാവശ്യം നല്ല ഉൽപാദനം ഞങ്ങൾ ലഭിക്കുന്നുണ്ട്.
1: ഈ തുടക്കകാലത്ത് ഏതിനം ഏലമായിരുന്നു ഇവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നത്?
2: മൈസൂർ, വൽക്ക, അങ്ങനെ നാടൻ, അങ്ങനെ മൂന്നിനോ ഇനങ്ങളായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും വൾക്ക മൈസൂർ എന്ന് പറയുന്ന ഇനമായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മെച്ചപ്പെട്ട ഇനം എന്ന് പറയുന്നത്

0: ഇന്ന് വൾക്കം മൈസൂർ ആണ്. അത് ഏതാണ്ട് 2000 കാലഘട്ടത്തോടു കൂടി അത് അതിൻ്റെ കൃഷി കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്ന് ഒരു ഇല്ലാതായി എന്ന് പറയാം. അതിനുശേഷം ഇപ്പോ ഞർലാനിയോടൊപ്പം കൂടുതലായി വന്നിരിക്കുന്ന ഒരു ഇനം ശാന്തമ്പാറ ഏരിയയിൽ തിരുതാലി എന്നൊരു ഇനം മേലമുണ്ട്. അപ്പോൾ ഏതാണ്ട് 90% സ്ഥലങ്ങളും ഇന്ന് കൃഷി ചെയ്യുന്നത് ഞർലാനിയും ഒരു 10% സ്ഥലങ്ങളിൽ തിരുതാലിയുമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഈ ഏലത്തിന് അനുയോജ്യമാണോ?
0: ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ ദക്ഷിണേന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയുള്ള സ്ഥലം ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്ക്, അതുപോലെ തന്നെ പീരുമേട് ദേവികുളം താലൂക്കുകളിലെ കുറേ പ്രദേശങ്ങളുമാണ് അനുയോജ്യമായ സ്ഥലങ്ങൾ. ഏതാണ്ട് ഉടുമ്പൻചോല താലൂക്കിന്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും തന്നെ ഏലം കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: എങ്ങനെയുള്ള കാലാവസ്ഥയാണ് ഈ കൃഷിക്ക് അനുയോജ്യം?
0: ഒരു 1000 to 1200 ഉയരവും ശരാശരി ഒരു 1500 to 2500 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതും ആയ ചെരിവുള്ള പ്രദേശങ്ങളാണ് ഏലം കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ.
1: ഈ പാടം നികത്തിയൊക്കെ പലരും ഏലം കൃഷി ചെയ്യുന്നുണ്ട്, അപ്പൊ അവിടെയൊക്കെ അതൊക്കെ വിജയമാണോ?
0: അതൊരു പരിധിവരെ വിജയമാണ്, പക്ഷേ നീർവാർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഏലം നന്നായി വളരുകയുള്ളൂ. വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ രോഗങ്ങൾ പെട്ടെന്നുണ്ടാകാനും ഏലം നശിച്ചു പോകാനും സാധ്യത കൂടുതലാണ്. നീർവാഴ്ച ഉള്ള സ്ഥലങ്ങളിൽ പാടം നികത്തി കൃഷി ചെയ്താലും പ്രശ്നങ്ങളില്ല, അല്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വിജയിക്കാൻ സാധ്യത കുറവാണ്.
1: ഈ വ്യാപാര രംഗത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ആളായിട്ട് ചോദിക്കുകയാണ്, മുൻകാലങ്ങളിൽ ഏലത്തിന്റെ ഒരു വില ഏത് അവസ്ഥയിലായിരുന്നു? അതായത് ഈ 80 കാലഘട്ടത്തിലൊക്കെ ഏലം കൃഷി വ്യാപകമാകാത്തൊരു കാലത്ത് ഏലത്തിന് ന്യായമായ വില അന്ന് ലഭിച്ചിരുന്നോ?
0: അന്ന് ന്യായമായ വില ലഭിച്ചിരുന്നില്ല. 90-92 കാലഘട്ടത്തിലെല്ലാം ഇവിടെ പ്രധാനമായി അന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന തമിഴര് ഈ കൃഷി ആദായകരമല്ലാതെ ഇന്ന് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാതെ കൃഷി ഉപേക്ഷിച്ച് പോകുന്നതും തൊഴിലാളികൾക്ക് തോട്ടം വിഭജിച്ച് കൊടുക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 90-95 ശേഷം അല്പമായി വിലയുയർന്ന് ഏതാണ്ട് 2000-2005 കാലഘട്ടത്തിൽ പോലും ഏലത്തിന്റെ വില 225 to 300 രൂപയൊക്കെ ആയിരുന്നു. 2005 ശേഷം അത് 300 to 500 രൂപയിലേക്ക് മാറി. അങ്ങനെ കഴിഞ്ഞ 3 വർഷമാണ് വളരെ നല്ലൊരു 2004 മുതലാണ് വളരെ നല്ലൊരു വിലയിലേക്ക് പോയത്. ശരാശരി കഴിഞ്ഞ 3 വർഷമായി 2500 രൂപ വില ലഭിക്കുന്നുണ്ട്. അത് കർഷകരെ സംബന്ധിച്ച് ഒരു നല്ലൊരു ഇതാണ്. അതിനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗോട്ടിമലയിലെ കൃഷിയുടെ തകർച്ചയാണ്. അവിടെ കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെ തന്നെ അവിടെ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായി, കൃഷിയെ സാരമായി ബാധിച്ചു. ആ സാരമായി ബാധിച്ചുകൊണ്ട് അവിടുത്തെ ഉൽപ്പാദനം 30% 50% ഇടയിലേക്ക് കുറഞ്ഞു. ആ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെയും സമാനമായ അല്ല വരൾച്ച ബാധിച്ചു. അപ്പോൾ അവിടെയും ഇവിടെയും ഉൽപ്പാദനം കുറഞ്ഞു. ഏതാണ്ട് മൊത്ത ഉൽപ്പാദനത്തിൻ്റെ പകുതി മാത്രം, ലോകത്തുണ്ടാക്കുന്ന ഉൽപ്പാദനത്തിന്റെ പകുതി മാത്രമായി ഉൽപ്പാദനം ചുരുങ്ങി. ആ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് നമ്മളുടെ കയറ്റുമതി കഴിഞ്ഞ വർഷം ഏതാണ്ട് 16,000-17,000 ടണ്ണിലേക്ക് ഉയർന്നു. അത് ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഏലത്തിന് നല്ല ആകർഷകമായ ഒരു വില ലഭിക്കുന്നുണ്ട്. ഈ വർഷവും ആ വില തന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട വില ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: ഏലം കയറ്റുമതി ചെയ്യുന്ന ഒരാൾ കൂടിയാണല്ലോ, എത്ര കാലമായി കയറ്റുമതി പോലുള്ള വ്യാപാര രംഗത്തേക്ക് വന്നിട്ട്?
0: ഞങ്ങൾ പ്രധാനമായിട്ട് ഇന്ത്യയാണ് ബിസിനസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ ഡൽഹി, ബോംബെ, പൂനെ, കാൺപൂർ, അഹമ്മദാബാദ് അതുപോലെയുള്ള സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എക്സ്പോർട്ട് ഞങ്ങൾ ചെറിയ അളവിലേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട്, ഹെഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ്. ആ കമ്പനി ചെറിയ തോതിൽ എക്സ്പോർട്ടുകൾ നടത്തുന്നുണ്ട്. അത് പ്രധാനമായും ദുബായ് കേന്ദ്രീകരിച്ചാണ് അത് നടത്തുന്നത്.
1: ഈ ഏലത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു ഒരു രാജ്യം ഏതാണ്?
0: സൗദി അറേബ്യയാണ്. കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ നടന്നത് സൗദി അറേബ്യയ്ക്കാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ കയറ്റുമതിയുണ്ട്. സിംഗപ്പൂർ അതേപോലെ തന്നെ സിംഗപ്പൂർ യൂറോപ്പിലേക്ക് എല്ലാം ചെറിയ ക്വാണ്ടിറ്റികൾ കയറ്റി അയക്കുന്നുണ്ട്.
1: ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ഒരു ഉപയോഗം അല്ലെങ്കിൽ വിപണനം എങ്ങനെയാണ്?
0: പ്രധാനമായും ഇടുക്കിയും തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റും കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഗ്രേഡിങ് പാക്കിങ് എല്ലാം നടക്കുന്നത്. അത് ഇവിടെ നിന്ന് 100 ഗ്രാം 50 ഗ്രാം 100 ഗ്രാം മുതൽ പ്രധാനമായി 500 ഗ്രാം 1 കിലോ പാക്കിംഗ് ആണ് ഇവിടെ നിന്ന്. അത് 50 പാക്കറ്റ് ഒരു ബണ്ടലാക്കി ആ ബണ്ടൽ കവർ ചെയ്താണ് ഈ സാധനം അയക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇപ്പോഴെല്ലാം തന്നെ ഇവിടെ നിന്ന് വില ഫിക്സ് ചെയ്താണ് ഇവിടെ നിന്ന് അയക്കുന്നത്. ശരാശരി ഇവിടെ ലഭിക്കുന്ന വിലയിൽ നിന്ന് അവിടെ വിൽപ്പന പോയിന്റിൽ ചെല്ലുമ്പോൾ ഒരു 500 to 1000 രൂപ വ്യത്യാസത്തിലാണ് അവിടെ ഈ സാധനങ്ങൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, അതായത് ഉത്സവ സീസൺ, അങ്ങനെ എന്തെങ്കിലും ഒരു സീസണിൽ ഈ ഉത്തരേന്ത്യയിലെ വില കൂടാൻ സാധ്യതയുണ്ടോ?
0: വിലയല്ല, ഉപയോഗം കൂടുന്ന സമയമുണ്ട്. ഏതാണ്ട് നമ്മളുടെ ഓഗസ്റ്റ് മുതൽ ഡിസംബർ ജനുവരി മാസങ്ങൾ വരെയാണ് പ്രധാനമായിട്ടും ഏലത്തിന്റെ ഉപയോഗം കൂടുന്നത്. അതിന്റെ പ്രധാന

0: ഉത്സവ സീസണുകളിൽ ഓഗസ്റ്റ് പകുതിക്ക് ശേഷം ഓരോ സ്റ്റേറ്റുകളിൽ ഉത്സവങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായ രണ്ട് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദീപാവലിയും രണ്ട് റംസാനുമാണ്. ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം ഏലത്തിനുണ്ടാകുന്നത് ദീപാവലിക്ക് പ്രധാനമായ സ്വീറ്റ്സിലും അതേപോലെ തന്നെ കറി പൗഡറുകളിലും എല്ലാം നന്നായി ഏലം ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന സമയത്ത് ഏലത്തിന്റെ ഉപയോഗം വളരെ കൂടുകയും വില അതിനനുപാതികമായി വില ഉയരാനും സാധ്യതയുണ്ട്.
1: ഈ ഉത്തരേന്ത്യയിൽ മാർക്കറ്റിൽ ഈ വ്യാപാരികളുടെ ഇടപെടൽ എങ്ങനെയാണ്? ഈ ഏലത്തിന്റെ ഇവിടെ നിന്നുള്ള വ്യാപാരികളാണോ അവിടെ വിൽപ്പന നടത്തുന്നത്? അവിടുത്തെ വ്യാപാരികൾ ഇതിലേക്ക് വന്നിട്ടുണ്ടോ, ഈ രംഗത്തേക്ക്?
0: അവിടുത്തെ വ്യാപാരികൾ ഇവിടെ ഇടുക്കിയിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലുമുള്ള വ്യാപാരികളിൽ ഒരു 10% വ്യാപാരികൾ വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും വ്യാപാര ആവശ്യങ്ങൾക്ക് ഏലത്തിന്റെ വ്യാപാരത്തിനായി ഇവിടെ വന്നിട്ടുള്ള ആളുകളാണ്. അവർ ഇവിടെ നിന്ന് നേരിട്ട് സംഭരിച്ച് ഗ്രേഡ് ചെയ്ത് പാക്ക് ചെയ്ത് അയക്കുന്നു. മറ്റു 90% ഇവിടെയുള്ള വ്യാപാരികൾ ഇത് അവിടെയുള്ള ഹോൾസെയിലർക്ക് ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് വിൽക്കുകയാണ്. അത് 6 mm, 7 mm, 7.5 mm, 8 mm, അതേപോലെ തന്നെ പഴുത്ത കായ് മാത്രം, വായു പൊട്ടിയ കായ്, അങ്ങനെ പല ഐറ്റങ്ങളായിട്ട് തരം തിരിച്ച് അത് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്.
1: ഒരു ഹോൾസെയിൽ ഡീലർ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഇപ്പൊ കർഷകരുടെ ഒരു പ്രധാന ആക്ഷേപം ഏലത്തിന് വില കുറയുമ്പോൾ അത് വ്യാപാരികളുടെ ഇടപെടൽ മൂലമാണെന്ന് പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയാണോ ഈ വില കുറയ്ക്കുന്നത്?
0: അത് 100% ശരിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രധാന വ്യാപാരം നടത്തുന്ന ഒരു ഒരു ഗ്രൂപ്പ് ശ്രമിച്ചാൽ അങ്ങനെ താൽക്കാലികമായ ചെറിയ വിലയിടിവിനൊക്കെ സാഹചര്യമുണ്ട്. പക്ഷെ ഇതെല്ലാം വിപണിയിലെ ആവശ്യമാണ് വില നിയന്ത്രിക്കുന്നത്. വിപണിയിൽ ആവശ്യമുണ്ടെങ്കിൽ ആര് നിയന്ത്രിച്ചാലും വില താഴ്ത്താൻ കഴിയില്ല. പക്ഷെ വിപണിയിലെ ആവശ്യം ചുരുങ്ങുന്ന സമയത്ത് വില തന്നെ കുറയാൻ സാധ്യത കൂടുതലാണ്.
1: ഈ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണല്ലോ, അപ്പോ ഇതിന്റെ ഏലം കൃഷി മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
0: വേറെ കണ്ടിട്ടില്ല. ഇന്ത്യയിലല്ലാതെ വേറെ എങ്ങും ഏലം കൃഷി കണ്ടിട്ടില്ല.
1: ഇന്ത്യയിൽ തന്നെ ഇടുക്കിയിലാണോ കൂടുതലുള്ളത്?
0: ഇന്ത്യയിൽ തന്നെ ഇടുക്കിയിലാണ് ഏറ്റവും, കേരളത്തിലാണ്, കേരളത്തിൽ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഏല വ്യവസായം ഉള്ളത്.
1: ഇപ്പോ തമിഴ്നാട്ടിലൊക്കെ പല ഭാഗത്തും ഇങ്ങനെ ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞു എന്നൊക്കെ വാർത്തകൾ കേൾക്കാറുണ്ട്, അതിൻ്റെ അകത്തൊക്കെ യാഥാർത്ഥ്യം ഉണ്ടോ?
0: യാഥാർത്ഥ്യമുണ്ട്. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിനോട് സമീപത്ത് കിടക്കുന്ന താണ്ടിക്കുടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. കേസിപ്പെട്ടി, താണ്ടിക്കുടി എല്ലാം അടങ്ങുന്ന ഒരു പ്രദേശമുണ്ട്. കേരളത്തിന്റെ അത്രയും മഴ ലഭിക്കുന്ന ഒരു പ്രദേശമല്ല. ഒക്ടോബറിന് ശേഷം അവിടെ നമുക്കിവിടെ തുലാവർഷം എന്ന് പറയുന്ന മഴ അവിടെ നന്നായി ലഭിക്കുന്നുണ്ട്. ആ ലഭിക്കുന്ന സമയത്ത് അവിടെ ഇപ്പം ഏലം, ഇപ്പം കൃഷി കാപ്പിയാണ് പ്രധാനം അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, അത് മാറ്റി ഇപ്പം ഏലത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അവിടെ ഏലം കൃഷി വിജയമായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് തുടർന്നുള്ള വർഷങ്ങളിൽ അത്ര വിജയമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ കൃഷിയാണ്, പുതിയ കൃഷി വിജയകരമാണ്.
1: ഈ ആവശ്യക്കാരുടെ എണ്ണം കൂടിയത് മാത്രമാണോ ഈ വില ഇപ്പോൾ ഇങ്ങനെ ഒരു ശരാശരിയിൽ കൂടുതലായിട്ട് നിൽക്കാൻ കാരണം?
0: ആവശ്യക്കാരുടെ എണ്ണം കൂടിയത് ഒരു മാത്രമല്ല, ഇപ്പോൾ ഈ ഗോട്ടിമലയിലെ ഏലം ഉൽപാദനം കുറവ് വന്നത് ഒരു പ്രധാന ഘടകമാണ്. അതാണ് ഏലത്തിന് ഇത്രയും ആകർഷകമായ വില ഇപ്പൊ ലഭിക്കുന്നതിന് കാരണം.
1: ഈ ഗോട്ടിമലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏലം ഇറക്കുമതി ചെയ്തിരുന്നോ?
0: ചെയ്തിരുന്നു. നമുക്ക് അവിടുത്തെ മോശമുള്ള ക്വാളിറ്റി ഏലക്കായ എല്ലാം ഇന്ത്യൻ വിപണിയിലേക്ക് വന്നിരുന്നു. അത് കൽക്കത്ത പോലെയുള്ള, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം പ്രധാനമായി വിറ്റിരുന്നത് ഗോട്ടിമലയിൽ നിന്ന് വന്നിരുന്ന ഏലമാണ്. ഇപ്പോൾ അതല്ല, ലോകത്തെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇന്ത്യ ഏലമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്.
1: ഇപ്പോൾ ഈ ഏലത്തിലെ രാസ കീടനാശിനികളുടെ ഉപയോഗമൊക്കെ വിദേശ രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ?
0: അത് പ്രധാനമായിട്ട് കീടനാശിനികളെക്കാൾ ഉപരി ഫംഗിസൈഡിലാണ് ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ കൃഷിക്കാരും അതേപോലെ തന്നെ സ്പൈസ് എക്സ്പോർട്ടും എല്ലാം ചേർന്ന് അതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ശോഭനമായ ഒരു ഭാവിയുണ്ട്. അപ്പോൾ അത് വിവിധ സംഘടനകളെല്ലാം ഒന്ന് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി അതിന് കൃഷിക്കാർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി ഇത് നമ്മുടെ അനാവശ്യമായ ഫംഗിസൈഡുകൾ ഒഴിവാക്കിയാൽ അത് കയറ്റുമതി ഭാവിയിൽ നമ്മുടെ കയറ്റുമതിക്ക് വളരെ അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കും.
1: ചെറുകിട കർഷകരിൽ നിന്ന് ഏലക്ക വാങ്ങുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പരിശോധനകൾ നടത്താറുണ്ടോ?
0: അങ്ങനെ കൃഷിക്കാരിൽ നിന്ന് വാങ്ങുന്ന ഏലക്കായ്ക്ക് യാതൊരുവിധ പരിശോധനകളും നടന്നില്ല. അതിനുശേഷം ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഏതെല്ലാം കെമിക്കലുകളാണ് അല്ലെങ്കിൽ ഏതെല്ലാം ഫംഗിസൈഡുകളാണ് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ അത് ഈ ഇതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് അത് കയറ്റുമതി ചെയ്യുന്ന ഘട്ടത്തിലാണ്.
1: ഈ ഒരു സ്പൈസസ് ബോർഡിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഇപ്പോൾ ഏലം കൃഷിയിൽ?
0: സ്പൈസസ് ബോർഡ് കൃഷിയേക്കാൾ ഉപരി വിപണനത്തിലെല്ലാം അവർ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. കാർഷിക രംഗത്ത് അവരുടെ ഇടപെടലുകൾ പോരാ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.
1: ഈ മുൻപ് ലേല കേന്ദ്രങ്ങൾ ഇത്രത്തോളം ഉണ്ടായിരുന്നോ ഈ ചേട്ടനൊക്കെ ഈ ഏലം കൃഷി ആരംഭിച്ച കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വ്യാപാരം?

0: ഈ സ്പൈസസ് ബോട്ട് എല്ലാം ഓക്ഷൻ സെന്റേഴ്സിൽ നിന്നും വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാതെ നടത്തുന്ന ലേല കേന്ദ്രങ്ങളിൽ ഏത് സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അവിടെ പൂളി ചെയ്യുന്നവരെ, അത് കൃഷിക്കാർ ബാധിക്കാൻ സാധ്യതയുണ്ട്.
1: ഒരു സാധാരണ കർഷകൻ അയാൾ ഉൽപ്പാദിപ്പിച്ച ഏലക്ക ഇങ്ങനെ ഏതെങ്കിലും ഓക്ഷൻ സെന്ററുകളിൽ പതിയുന്നതാണോ അതോ ചില്ലറ വ്യാപാരികൾക്ക് വിൽക്കുന്നതാണോ മെച്ചം?
0: അത് ഓക്ഷൻ സെന്ററിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ 50ഓ 60ഓ 100ഓ 120ഉം എല്ലാം വ്യാപാരികൾ ഒരേ സമയം അത് കാണുകയും അതിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നവർക്ക് വിൽക്കുകയും ചെയ്യാം. ഒരു വ്യാപാര സ്ഥാപനത്തിൽ വിൽക്കുമ്പോൾ അത് വില കൂടുതലുമാകാം കുറവും ആകാം, പക്ഷെ അത് ഒരു വ്യാപാരിയാണ് വില തീരുമാനിക്കുന്നത്. മറ്റ് 50ഓ 100ഓ 120ഓ 180ഉം എല്ലാം വ്യാപാരികൾ ഒന്നിച്ചിരുന്ന് അതിൽ മെച്ചപ്പെട്ട വില ആരാണോ ഓഫർ ചെയ്യുന്നത് അവർക്കാണ് ഈ ഓപ്ഷനിൽ കൂടി ഏലക്ക പോകുന്നത്.
1: മിക്ക കർഷകർക്കും ഇതിനെക്കുറിച്ച് ഒരു അജ്ഞതയുണ്ട്. ഒരു ഓപ്ഷൻ സെന്ററിലെ ഏലക്ക പതിയുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്?
0: അത് നമുക്കിപ്പോൾ 50 കിലോയോ 100 കിലോയോ 500 കിലോയോ ഏലക്കായ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ 14 ഓക്ഷൻ സെന്റേഴ്സാണ് നിലവിലുള്ളത്. അവരുടെ
1: ഇടുക്കിയിലാണോ?
0: ഇടുക്കിയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ സമയത്താണ് ഇതിന്റെ ഓക്ഷൻ നടക്കുന്നത്. ഓക്ഷൻ സെന്റേഴ്സിന്റെ ഇത് പൂളി ചെയ്യുന്ന ഡിപ്പോകളുണ്ട്. ആ ഡിപ്പോയിൽ ഏലമായിട്ട് ചെല്ലുക, അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഏലക്ക അവർ കൊണ്ടുപോകുന്ന ചാക്കിൽ നിന്ന് അത് ഒന്നിച്ച് തറയിൽ കുടഞ്ഞ് അത് മിക്സ് ചെയ്ത് അതിൽ നിന്ന് 3 കിലോ സാമ്പിൾ എടുത്ത് ആ സാമ്പിൾ രണ്ട് പാക്കറ്റുകളിലാക്കും. ആ രണ്ട് പാക്കറ്റുകളിൽ ഒന്ന് കേരളത്തിലെ സ്പൈസസ് ബോർഡിന്റെ കീഴിലുള്ള ഓക്ഷൻ സെന്ററിലും ആ സെയിം സമയത്ത് ഒരു പാക്കറ്റ് തമിഴ്നാട്ടിലെ ഓക്ഷൻ സെന്ററിലും കച്ചവടക്കാർക്ക് വിതരണം ചെയ്യും. വിതരണം ചെയ്യുമ്പോൾ അവിടെ അത് കമ്പ്യൂട്ടറൈസ്ഡ് ഓക്ഷൻ സെന്റേഴ്സാണ്. അവിടെ നമ്മൾ 2 രൂപ വെച്ച് വില കൂട്ടിയാണ്, 2 രൂപയ്ക്ക് മേൽ ഉള്ള വില കൂട്ടി അത് ആ ഏതൊരു വ്യാപാരി വിളിക്കുന്നു ആ വ്യാപാരിക്കാണ് അത് ഉറപ്പിച്ചു കൊടുക്കുന്നത്. ഉറപ്പിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മൾക്ക് ആ വില സ്വീകാര്യമാണെങ്കിൽ നമ്മൾക്ക് അത് ആ ലേലത്തിൽ വിൽക്കാം, ഇല്ലെങ്കിൽ നമുക്കത് വിൽക്കുന്നില്ല എന്ന് പറയാനുള്ള അവകാശം കൃഷിക്കാർക്കുണ്ട്. ആ ലേലത്തിൽ പോയതിന് ശേഷം 12 ദിവസത്തിന് ശേഷം അതിന്റെ പണം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നത്.
1: ഓപ്ഷൻ സെന്ററാണ് ഈ പണം വ്യാപാരികളുടെ കയ്യിൽ നിന്ന് വാങ്ങി.
0: ഓപ്ഷൻ സെന്ററാണ് ഈ പണം കളക്ട് ചെയ്ത് വ്യാപാരികളിൽ നിന്ന് കളക്ട് ചെയ്ത് കൃഷിക്കാരുടെ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്.
1: ഇപ്പോൾ ശരാശരി 3000 രൂപ വിലയുണ്ടെങ്കിലും കൃഷി ചെലവുകൾ ഏതാണ്ട് അതിനോടൊപ്പം നിൽക്കുമെന്നൊക്കെ കർഷകരുടെ ഒരു പറയാറുണ്ട്. എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു അനുഭവം?
0: അത് പൂർണ്ണമായ ശരിയല്ല. ഇന്നിപ്പോ ശരാശരി 1 കിലോ ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്ന ചെലവ് അമിതമായി വർദ്ധിച്ചിട്ടുണ്ട്. വളങ്ങളുടെയും കീടനാശിനിയുടെയും തൊഴിലാളികളുടെയും എല്ലാം കൂലി അമിതമായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഏലം കൃഷി ചെയ്യുന്നത് ആദായകരമാണ്. ഇപ്പം നിലവിലുള്ള വിലയ്ക്ക് ഏലം കൃഷി ആദായകരമാണ്.
1: ശരാശരി 1 ഏക്കർ ഏലത്തോട്ടത്തിൽ നിന്ന് എത്ര കിലോ ഉണക്ക ഏലക്ക നമുക്ക് ലഭിക്കും?
0: ശരാശരി 500 കിലോ ഏലക്ക ലഭിക്കുന്നുണ്ട് ഒരു വർഷം. അതായത് നന്നായി കൃഷി ചെയ്യുകയാണെങ്കിൽ 500 കിലോ ഏലക്ക ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 1000 ഒക്കെ കിട്ടുന്ന ചുരുക്കം തോട്ടങ്ങളുണ്ട്. പക്ഷെ 500 കിലോ കൂട്ടണം. ഒരു 350 to 500 ആണ് ആവറേജ് എന്നും നമുക്ക് ലഭിക്കാൻ സാധ്യത കൂടുതൽ.
1: വർഷത്തിൽ എത്ര തവണ വിളവെടുക്കാൻ കഴിയും?
0: വർഷത്തിൽ ഏതാണ്ട് 60നും 90നും ഇടയ്ക്ക് ദിവസങ്ങളിലാണ് വിളവെടുക്കുന്നത്. 60 ദിവസത്തിന് മേളിൽ 90 ദിവസത്തിനുള്ളിൽ നമ്മൾ വിളവെടുക്കുന്ന വിളവെടുപ്പ് ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അതിനുശേഷം 60 ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബറോ അങ്ങനെ രണ്ടാമത് വിളവെടുപ്പ് വരും. അടുത്ത് നവംബർ ഡിസംബറുകളിൽ വരും. അടുത്ത് അതിനുശേഷം അത് ഒരു വേനലായി കഴിയുമ്പോൾ വിളവെടുപ്പിന്റെ ദൈർഘ്യം അല്ല അളവ് കുറയും. ഒരു 60 ദിവസം വേനലായി കഴിയുമ്പോൾ 60 എന്നുള്ളത് 90 ദിവസം ഗ്യാപ്പിൽ ചെറിയ അളവിലുള്ള ചെറിയ ക്വാണ്ടിറ്റിയെ ലഭിക്കുകയുള്ളൂ. അങ്ങനെ വേനൽ സമയങ്ങളിൽ 1-2 വിളവെടുപ്പ് നടത്തും. അപ്പൊ ശരാശരി ഒരു 5 വിളവെടുപ്പാണ് കൂട്ടാനുള്ളത്.
1: ഇപ്പോൾ ഒരു എൽനിനോ പ്രതിഭാസം മൂലം മഴ ഇത്തവണ കുറവാണ്. അത് ഈ ഏലം കൃഷിയെ ബാധിച്ചിട്ടുണ്ടോ?
0: ബാധിച്ചിട്ടുണ്ട്. ഈ ജൂണിലും ജൂലൈയിലും മഴ കുറഞ്ഞതിന്റെ പേരിൽ ഈ ഏലം പൂവിടുന്നതും പൂവിടുന്ന ഏലം കായായി മാറാനുള്ള സാഹചര്യം ഇല്ലാതെ വന്നു. അതുകൊണ്ട് പൂവിട്ടത് പോലും അത് പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ അത് നിന്ന് ഈ ഓഗസ്റ്റ് ആയതിന് ശേഷം അല്പം മഴ ലഭിക്കുകയും മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജൂണിലും ജൂലൈയിലും ഉൽപ്പാദനത്തിൽ ഒരു 20 to 30% കുറവ് വന്നിട്ടുണ്ട്.
1: വിപണിയിൽ അപ്പോൾ ഉൽപ്പാദനം കുറഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനം വിപണിയിലുണ്ടോ?
0: ഉൽപ്പാദനം കുറഞ്ഞതിന്റെ പ്രതിഫലനം വിപണിയിലുണ്ട്. 2500 to 2700 രൂപയിലായിരുന്നു ഏലത്തിന്റെ ശരാശരി വിപണനം നടന്നുകൊണ്ടിരുന്നത്. അത് 3000 to 3500 രൂപയിലേക്കായിട്ട് മാറിയിട്ടുണ്ട് ഈ ഉൽപ്പാദനം കുറഞ്ഞതിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഏലത്തിന്റെ വില ശരാശരി 3000 to 3500 ഇടയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
1: ഈ മേഖലയിലൊക്കെ ഈ തൊഴിലാളി ക്ഷാമം അനുഭവം

0: ഉൾപ്പെട്ടിട്ടുണ്ടോ?
1: ഇപ്പോൾ ഇവിടെ പ്രാദേശികമായ തൊഴിലാളികൾ ഇല്ല എന്ന് തന്നെ പറയണം. തമിഴ്നാട്ടിൽ നിന്നാണ് മുൻകാലങ്ങളിൽ ഇവിടെ വേലം കൃഷിക്ക് പ്രധാനമായും തൊഴിലാളികൾ വന്നുകൊണ്ടിരുന്നത്. കൂടുതൽ തൊഴിലാളികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരവില്ല. ഇപ്പോൾ പ്രധാനമായും വടക്കേ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് മധ്യപ്രദേശ്, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നത്.
0: ദീർഘകാലമായി ഈ വ്യാപാര രംഗത്തുള്ള ഒരാൾ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഏലം കൃഷിയുടെ ഒരു ഭാവി എന്താണ്?
1: ഏലം കൃഷിക്ക് ചൂട് അമിതമായാൽ ഏലം കൃഷി നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറാം. ഇപ്പോൾ ശോഭനമായ ഭാവിയാണ് ഏലം കൃഷിക്കുള്ളത്. കാരണം കാലാവസ്ഥ ഇത്രയും അനുയോജ്യമായ ഒരു പ്രദേശം മറ്റ് ഇന്ത്യയിലും മറ്റു ഒരു സ്ഥലങ്ങളിലുമില്ല. അതുകൊണ്ട് ഏലം കൃഷിക്ക് ഇപ്പോൾ ഒരു നല്ല ഭാവിയാണ് കാണുന്നത്.
0: ഈ വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം, അനുഭവം എങ്ങനെയാണ്?
1: വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പ്, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഓരോ വർഷങ്ങളിലും ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭാവിയിൽ ഏലത്തിന് നല്ലൊരു വില ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ.
0: ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ഉള്ള പോലെ ഒരു കയറ്റുമതി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇല്ലായിരുന്നു മുമ്പ്, ഇപ്പോഴുണ്ടോ?
1: അത് കൂടി വരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മുൻകാലങ്ങളിലെ ഏലം വന്ന ചെറിയ അളവിലെ ഏലം ഔഷധ നിർമ്മാതാക്കൾ പോലെയുള്ള ആളുകളെ ഏലം വാങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൽ നിന്ന് മാറി സൂപ്പർ മാർക്കറ്റിലുള്ള ഏലം പാക്കറ്റുകൾ കൺസ്യൂമർക്ക് വാങ്ങാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് കൃഷിക്കാർക്ക് ഭാവിയിൽ വളരെ പ്രയോജനം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ ഉപയോഗം കൂടുന്നത്.
0: ഈ ആഭ്യന്തര വിപണിയിൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കല്ലാതെ ഏലക്ക ഉപയോഗിക്കുന്നുണ്ടോ?
1: ഭക്ഷ്യ ആവശ്യങ്ങൾക്കല്ലാതെ ഏലക്ക ഉപയോഗിക്കുന്നുണ്ട്. ഔഷധ നിർമ്മാതാക്കൾ, അതേപോലെ തന്നെ ലിക്കർ, ബിവറേജ് ഉൾപ്പെടുന്ന എല്ലാ മേഖലയും ഏലം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഏലത്തിന് ഇന്ന് നന്നായി ഉപയോഗം കൂടി വരുന്നുണ്ട്. അത് ഭാവിയിൽ കൃഷിക്കാർക്ക് ഒരു അനുയോജ്യ സാഹചര്യം ഉണ്ടാകും.
0: ഈ കുരുമുളക് കൃഷി ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണല്ലോ, ഇപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ?
1: ഇപ്പൊ കുരുമുളക് കൃഷി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അതിന്റെ ഉൽപ്പാദനവും പുതിയ ആവർത്തന കൃഷി, പുതിയ കൃഷി ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭാവിയിൽ അത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഏലത്തിന് ഇടവേളയായിട്ട് കുരുമുളക് ചെയ്താൽ അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു, ഏലത്തിന് ഏതെങ്കിലും കാരണവശാൽ വില കുറഞ്ഞാൽ അത് നമുക്കൊരു ഒരു ഇൻകം ഏൺ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ.
0: രോഗബാധ മൂലമാണോ കുരുമുളക് കൃഷി ആളുകൾ ഉപേക്ഷിച്ചത്?
1: രോഗബാധയും വിലയിടിവും, കുറച്ചുകൂടെ ആകർഷകമായ കൃഷി ഏലം, അങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് ഏലം കൃഷിയിലേക്ക് തിരിയാനുണ്ടായ.
0: ശരാശരി ഇപ്പോ കുരുമുളകിന് വില എന്താണ്? അത് ലാഭകരമാണോ?
1: 700 രൂപയാണ് ശരാശരി ഇപ്പൊ വില ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുരുമുളകിന്. അത് ലാഭകരമാണെന്ന് പറയാൻ കഴിയില്ല. വർഷത്തിൽ ഒരു വിളവെടുപ്പേ കഴിയുള്ളൂ. ശരാശരി ഒരു ചെടിയിൽ നിന്ന് ലഭിക്കുന്നത് 1.5 കിലോ മുതൽ 3 കിലോ വരെ കുരുമുളകാണ്. അത് ആദായകരമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ.
0: ചേട്ടന്റെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു?
1: വിദ്യാഭ്യാസ കാലഘട്ടം ഞാൻ രാജകുമാരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി വരെ വിദ്യാഭ്യാസത്തിന് പോയിട്ടുള്ളൂ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മ, ഭാര്യ, രണ്ട് മക്കൾ. രണ്ട് മക്കളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. മൂത്തയാൾ ഡെന്റിസ്റ്റാണ്. വിവാഹശേഷം ന്യൂസിലൻഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോൻ ബിസിനസ്സിൽ എന്നോടൊപ്പം ഉണ്ട്. മോൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. മരുമോള് രാജകുമാരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ഇപ്പോൾ വീട്ടിലുണ്ട്.
0: മറ്റു കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏലം കൃഷിയിലേക്ക് കൂടുതലായിട്ട് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നുണ്ടോ?
1: ഏലം കൃഷിയിലേക്ക് കൂടുതലായിട്ട് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നുണ്ട്.
0: ഈ വില കൂടുതലാണ് അതിന്റെ ഒരു
1: വില? അത് പ്രധാന ഒരു ഘടകമാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ലഭിക്കുന്ന നല്ലൊരു വില ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏലം കൃഷിയിലേക്ക് കൂടുതൽ യുവാക്കൾ വരുന്നുണ്ട്. അതൊരു നല്ല നല്ലൊരു കാര്യമാണ്. കാരണം ഏതെങ്കിലും സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യും, അതിൽ നിന്ന് അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്.
0: ശ്രോതാക്കളോട് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ഒപ്പം ചേട്ടന്റെ കാർഷിക സബരിക്കും വ്യാപാര പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.
1: നന്ദി.
2: സേനാപതിയിലെ കർഷകനും വ്യാപാരിയുമായ ശ്രീ ബേബി പുൽപ്പറമ്പിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. കാർഷിക ജീവനം പരിപാടിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ചിപ്പിക്കൂൺ. എക്കാലവും കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് ചിപ്പിക്കൂൺ. വീട്ടിലെ അടുക്കളയിൽ പോലും ഇത് വളർത്താം. ചിപ്പിക്കൂൺ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് ലളിതമായി വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. കൂൺ കൃഷി പരിശീലകനും സംരംഭകനുമായ ശ്രീ കെ പരമേശ്വരൻ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന്. കേരളത്തിൽ എല്ലായ്പ്പോഴും ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായ ഈ ഭക്ഷ്യവസ്തു വീട്ടിലെ അടുക്കളയിൽ പോലും വളർത്താൻ സാധിക്കും. പരമാവധി ശുചിത്വം പാലിക്കണമെന്ന് മാത്രം. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 75% ആർദ്രതയുമാണ് അനുകൂലം. കൂൺ വിത്ത് സ്പോൺ. മാധ്യമമായി വൈക്കോൽ അല്ലെങ്കിൽ ഉണങ്ങിയ വാഴക്കൈ, ഇല, നീളം കൂടിയ പുല്ലുകൾ എന്നിവ കൃഷിക്ക് ഉപയോഗിക്കാം. പോളിത്തീൻ കവറോ പ്ലാസ്റ്റിക് സഞ്ചിയോ കൂടെയായാൽ എല്ലാമായി. കൃഷിരീതി. നന്നായി ഉണങ്ങിയ പുതിയ വൈക്കോൽ ആവശ്യാനുസരണം എടുക്കുക. വാഴയിലയോ കൈയോ പുല്ലോ ആണെങ്കിൽ 3 ഇഞ്ച് നീളത്തിൽ മുറിക്കുക.

0: വൈക്കോൽ 8 മുതൽ 18 മണിക്കൂർ വരെ വെള്ളത്തിൽ താഴ്ത്തി വച്ച് കുതിർക്കുക. എന്നിട്ടത് പുറത്തെടുത്ത് വെള്ളം വാലാൻ വൃത്തിയുള്ളിടത്ത് 15 മിനിറ്റ് വയ്ക്കുക. വീണ്ടും ഒരു പാത്രത്തിൽ 4-5 ലിറ്റർ വെള്ളമെടുത്ത് കുതിർത്ത വൈക്കോൽ അതിലിട്ട ശേഷം പാത്രമടച്ച് 1 മണിക്കൂർ ആവിയിൽ വേവിക്കുക. അണുവിമുക്തമാക്കിയ ഈ മാധ്യമം ഡെറ്റോൾ കൊണ്ട് തുടച്ച ഒരു പ്രതലത്തിൽ വിതറി കഴിവതും വെയിൽ കൊള്ളിക്കാതെ ഉണക്കണം. ഇടയ്ക്കിടെ കുടഞ്ഞിടുക. കൃഷിക്ക് ആവശ്യമായ വൈക്കോലിലെ ഈർപ്പനില 30% മുതൽ 40% വരെയാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു പിടി വൈക്കോലെടുത്ത് പിഴിയണം. വെള്ളം തുള്ളിയായി ഇറ്റു വീഴാതിരിക്കുക, ഒപ്പം വൈക്കോലിൽ ഈർപ്പം ഉണ്ടായിരിക്കുക, ഇതാണ് പരുവം. ഇങ്ങനെ പാകപ്പെടുത്തിയ വൈക്കോൽ 20 സെന്റിമീറ്റർ ചുറ്റളവിലും 8 സെന്റിമീറ്റർ ഉയരത്തിലും ചുമ്മാടുകളായി ചുറ്റിവെക്കുക. ഡെറ്റോൾ കൊണ്ട് വൃത്തിയാക്കിയ ഒരു പ്ലേറ്റിൽ 1 കവർ സ്പൂണിന്റെ പകുതി ഭാഗമെടുത്ത് കൈകൊണ്ട് ഞെരടി വേർതിരിച്ച് 6 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചു വയ്ക്കുക. എന്നിട്ട് 30x60 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25x50 സെന്റിമീറ്റർ വലിപ്പമുള്ള സുതാര്യമായ പോളിത്തീൻ കവർ എടുത്ത് അതിന്റെ ചുവടറ്റം നൂൽ കൊണ്ട് കെട്ടി ഉരുണ്ട ആകൃതിയിലാക്കുക. എന്നിട്ട് കവറിനകത്ത് ഒരു ചുമ്മാട് ഇറക്കി വെച്ച് കൈകൊണ്ട് അമർത്തി മുകൾ ഭാഗം നിരപ്പാക്കണം. ഈ ചുമ്മാടിനു മുകളിൽ 6 ഭാഗിച്ചു വച്ചതിൽ ഒരു ഭാഗം വിത്തിൽ നിന്ന് കുറച്ചെടുത്ത് ചുമ്മാടിന് മുകളിൽ കവറുമായി ചേരുന്ന ഭാഗത്ത് അരികിലൂടെ ഒരേ അളവിൽ ഒരു ചുറ്റിടുക. മധ്യഭാഗത്ത് വിത്ത് വേണ്ട. ഇതിനു മുകളിലൂടെ വീണ്ടും അടുത്ത ചുമ്മാട് ഇറക്കി വച്ച് ചെറുതായി അമർത്തി നിരപ്പാക്കുക. 2 ഭാഗം വിത്തെടുത്ത് ആദ്യത്തേതുപോലെ ഇടുക. ഇപ്രകാരം ബാക്കിയുള്ള ഓരോ ചുമ്മാടും ഇറക്കി വച്ച് ഓരോ ഭാഗം വിത്തും ഇടുക. ഏറ്റവും മുകളിൽ കുറച്ച് വിത്ത് ചുമ്മാടിന് മീതെ വിതറാം. ഇനി കവറിന്റെ മുകൾ ഭാഗം നൂലുകൊണ്ട് കൂട്ടിക്കെട്ടാം. ഇങ്ങനെ തയ്യാറാക്കുന്നതാണ് ബെഡ് അഥവാ തടം. കവറിന്റെ വലുപ്പമനുസരിച്ച് ചുമ്മാടിന്റെ എണ്ണത്തിലും വിത്തിന്റെ അളവിലും വ്യത്യാസം വരുത്താം. ഇപ്പോൾ ബാക്കി ഭാഗിച്ചു വെച്ച പകുതി വിത്തിൽ ഒരു ബെഡ് കൂടി ചെയ്യേണ്ടതാണ്. തയ്യാറാക്കിയ ഈ ബെഡിന്റെ ചുറ്റിലും 2 മില്ലിമീറ്റർ ചുറ്റളവുള്ള 30 പരം ദ്വാരങ്ങൾ ചെറിയ ആണിയോ ഈർക്കിലോ സൂചിയോ ഉപയോഗിച്ച് കുത്തിയുണ്ടാക്കുക. ഈ ബെഡുകളെ വെളിച്ചവും ചൂടും കുറഞ്ഞ തണുത്തതും വായുസഞ്ചാരവും ഉള്ളതുമായ മുറിയിൽ ഉറുമ്പും എലിയും നശിപ്പിക്കാതെ മേശമേലോ തറയിലോ ഉരിയിലോ 15 ദിവസം സൂക്ഷിക്കാം. ചെറിയ തോതിൽ വിപണനത്തിനാണെങ്കിൽ സിറ്റൗട്ടിൽ കറുത്ത കൊതുകുവലയോ ഷെയ്ഡ് നെറ്റോ കെട്ടി മറച്ചിട്ട് മുകളിൽ 2 അടി വ്യത്യാസത്തിൽ ചരടോ കമ്പിയോ പൈപ്പോ വെച്ച് ഓരോ പൈപ്പിലും 2 അടി അകലത്തിൽ ഒരു ഉറയിൽ 5 ബെഡുകൾ ഒന്നിനു താഴെ ഒന്നായി തൂക്കിയിടുക. ചെറിയ സ്ഥലത്ത് കൂടുതൽ ബെഡുകൾ ക്രമീകരിക്കാൻ പറ്റും. ഇത്തരത്തിൽ 15 ദിവസം സൂക്ഷിച്ചു കഴിഞ്ഞ ബെഡുകളിൽ കൂൺ തന്തുക്കൾ പടർന്നു കയറി നല്ല വെളുത്ത നിറമായി മാറും. ഈ വെളുത്ത നിറമാണ് മൈസീലിയം. പൂർണ്ണ വളർച്ചയെത്തിയ തടങ്ങളിൽ ബ്ലേഡ് കൊണ്ട് 1 ഇഞ്ച് നീളത്തിൽ 10-15 സ്ഥലത്ത് ചെറിയ കീറലുകൾ ഉണ്ടാക്കുക. എന്നിട്ട് രാവിലെയും വൈകിട്ടും ചെറിയ തോതിൽ നനയ്ക്കുക. സ്പ്രേയറും ഉപയോഗിക്കാം. 1 ആഴ്ച കൊണ്ട് കൂൺമുട്ടുകൾ പ്രത്യക്ഷപ്പെടും. മുട്ടുകൾ ഒരു പയർമണിയുടെ വലിപ്പം ആയാൽ 3-4 ദിവസമാകുമ്പോൾ കൂണിനെ ഏതെങ്കിലും ഒരു വശത്തേക്ക് കറക്കി ചുവടോടെ ഇളക്കിയെടുക്കാം. കൂൺ വന്നുകഴിഞ്ഞാൽ വെള്ളം തളി പാടില്ല. വെള്ളം വീണാൽ കൂൺ അഴുകും. പകരം ബെഡിനടുത്ത് നനഞ്ഞ തുണികൾ തൂക്കിയിട്ടാലും മതി. ആദ്യം വിളവെടുപ്പ് കഴിഞ്ഞ ഏതാനും കീറലുകൾ കൂടി ഉണ്ടാക്കി വെള്ളം തളി ആവർത്തിക്കുക. 10 ദിവസത്തിനകം 2ാമതും കൂൺ മുളയ്ക്കും. ഇത് നേരത്തേതുപോലെ പാകമാകുമ്പോൾ പറിച്ചെടുക്കാം. വീണ്ടും വെള്ളം തളിക്കുക. അടുത്ത 15 ദിവസത്തിനുള്ളിൽ 3ാം പ്രാവശ്യവും കൂൺ മുളച്ചു വരും. 3 വിളവെടുപ്പ് കഴിയുമ്പോൾ ബെഡ് ഉണ്ടാക്കി 45 മുതൽ 50 ദിവസം കാലാവധിയാകും. വീണ്ടും വെള്ളം തളിച്ചുകൊണ്ടിരുന്ന് വല്ലപ്പോഴും കുറച്ച് കൂൺ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം കവർ മാറ്റിക്കളഞ്ഞ് അവശിഷ്ടം ജൈവവളമായി എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം.
1: കാർഷിക ജീവനം സമാപിക്കും.

0: ഇന്ന് കാർഷിക ജീവനത്തിൽ സേനാപതിയിലെ കർഷകനായ ശ്രീ ബേബി പുൽപ്പറമ്പിലുമായുള്ള അഭിമുഖം കേൾക്കാം. ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇംഗ്ലീഷ് വ്യാകരണ ക്ലാസ് പാർട്സ് ഓഫ് സ്പീച്ച് അവതരിപ്പിക്കുന്നത് ശ്രീജ ദേവി. പത്ത് മുപ്പതിന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഹൃദയരാഗങ്ങൾ.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്.

ജില്ലാ പോലീസ് ഓഫീസിന് കീഴിൽ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്ററിലേക്ക് DCRC കൗൺസിലർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സൈക്കോളജി ബിരുദാനന്തര ബിരുദവും കൗൺസിലിംഗിൽ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുക. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ അപേക്ഷിക്കാം. ADDL@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഓൺലൈനായും അഡീഷണൽ സൂപ്രണ്ട് ഓഫീസ് പോലീസ് ജില്ലാ പോലീസ് ഓഫീസ് ഇടുക്കി കേരളം 68 56 02 എന്ന വിലാസത്തിൽ തപാൽ വഴിയും അപേക്ഷ അയയ്ക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാസം. ഇൻ്റർവ്യൂ 10 സെപ്റ്റംബർ നടക്കും. ദേവികുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിനായി വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡിഫാം അല്ലെങ്കിൽ ബിഫാം വിജയകരമായി പൂർത്തിയാക്കിയവരും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ രജിസ്ട്രേഷൻ ഉള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയും യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം 24 ഓഗസ്റ്റിന് രാവിലെ 11 മണിക്ക് ദേവികുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04865926251 എന്ന ഫോൺ നമ്പറിലോ chcdvkm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04865926251. ഇമെയിൽ വിലാസം

0: chcdvkm@gmail.com. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസക്കാരായ വിമുക്ത ഭടന്മാർക്കും വിമുക്ത ഭട വിധവകൾക്കും പ്രായം, വരുമാന പരിധി, സേവനകാലം എന്നിവയ്ക്ക് വിധേയമായി 2026 സൈനിക ബോർഡ് മീറ്റിംഗിനോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വരുമാന സർട്ടിഫിക്കറ്റ്, വാർഷിക വരുമാനം 200,000 രൂപയിൽ താഴെ, വിമുക്ത ഭട തിരിച്ചറിയൽ കാർഡ്, ഡിസ്ചാർജ് ബുക്ക്, ബാങ്ക് പാസ്ബുക്കിൻ്റെ 1-ാം പേജ് എന്നിവയുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 30 മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04862222904. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കോണ്ടോ, കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം സെപ്റ്റംബർ 2 രാവിലെ 10:30 മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനായി നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 62385999660 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 62385999660. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി സംവദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി നവീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം നാളെ മഹാബലിപുരത്ത്. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ, മാധ്യമം, സാമ്പത്തിക ശാസ്ത്രം, പൊതുനയം എന്നീ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണെന്നും രാഷ്ട്രപതി ഓർമ്മപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൂടുതൽ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി മാറ്റണമെന്ന് സുപ്രീംകോടതി. ഇതിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശദീകരിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിച്ചു. സുരക്ഷിതമായ അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രത്യേക പരീക്ഷാ കേന്ദ്രങ്ങൾ, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കണമെന്നും നീറ്റ്, യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെ കോടതി അറിയിച്ചു. 4 റെയിൽവേ പദ്ധതികളും 1 ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: पांच बहुत बड़े फैसले लिए हैं। पहले चार प्रोजेक्ट्स हैं जो कि रेलवे के हैं और पांचवा प्रोजेक्ट हाईवे का है। पहले चार प्रोजेक्ट में

0: जो हावड़ा से चेन्नई की रूट है, मेन लाइन है, इस मेन लाइन के क्वाड्रुपलिंग के डिसीजंस हैं और एक है कटक से पैरादीप रेलवे लाइन का क्वाड्रुपलिंग का थर्ड एंड फोर्थ लाइन, और पांचवा प्रोजेक्ट है मुजफ्फरपुर से सीतामढ़ी होते हुए सोनबरसा एक तक ये फोर लेन हाईवे बनाने का टोटल 13,041 करोड़ रुपीज के प्रोजेक्ट आज कैबिनेट ने अप्रूव किए।
1: ബീഹാറിലെ NH 22 ഭാഗമായ മുസാഫർപൂർ സീതാമഹർഷി സോൺബാർസ പാതയെ നാലുവരിയായി ഉയർത്തുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 82.57 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പൂർത്തിയാകുന്നതോടെ പ്രാദേശിക ഗതാഗത സൌകര്യം ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. സിംഗപ്പൂരിൽ നടക്കുന്ന 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ യോഗത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകാനുള്ള പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി അവലോകനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, വിദഗ്ധ മാർഗനിർദ്ദേശം, രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് ലളിതമായി സമീപിക്കാനാകുന്ന ഘടന എന്നിവ ഉറപ്പാക്കുന്ന ദേശീയ സംവിധാനം സജ്ജമാക്കാൻ ഓൺലൈൻ പരിശീലനത്തിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ചെന്നൈയിലെത്തും. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ സദേൺ സോൺ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സോണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. മേക്ക് ഇൻ ഇന്ത്യ ചട്ടക്കൂടിന് കീഴിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചും പ്രതിരോധ ഉൽപാദനത്തിലെ സഹകരണത്തെക്കുറിച്ചും ചർച്ച നടക്കും. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഷിൻജിറോ കൊയ്സുമി ഇന്ന് മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചു. ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. കേരളത്തിൽ ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. കേരളത്തിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ 8th class വരെയാണ് ഉച്ചഭക്ഷണ പദ്ധതിയുള്ളത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇന്നും നാളെയും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. പേർഷ്യൻ ഗൾഫിന്റെ തെക്കൻ തീരത്തുള്ള രാജ്യങ്ങൾ US സൈന്യത്തിന് സഹായം നൽകരുതെന്ന് ഇറാൻ സായുധ സേനയുടെ മുന്നറിയിപ്പ്. മേഖലയിലെ സൈനിക താവളങ്ങളിലെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാൻ അറിയിച്ചു. US ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്ത് കുറഞ്ഞ ചെലവിൽ മികച്ച നിലവാരമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ടണൽസ് ആൻഡ് ബ്രിഡ്ജസ് കോൺഫറൻസ് 2026 നാലാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുണനിലവാരമില്ലാത്ത DPRകളും അപര്യാപ്തമായ ഭൌമശാസ്ത്രപരമായ വിവരങ്ങളും പദ്ധതി ചെലവ് വർദ്ധിക്കാനും കാലതാമസത്തിനും സുരക്ഷാ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: നാച്ചുറലി പഹലി ബാത് യേ കി അബ് ക്വാലിറ്റി കെ സാത്ത് ഹമേ കോയി കോംപ്രമൈസ് നഹീ കർനാ. ദൂസരെ ഹമാരെ യഹാ ജോ കൽപ്രിറ്റ് ഹൈ വോ ഹൈ DPR ബനാനെ. യേ ഘർ മേ ബൈഠ് കെ DPR ബനാതെ ഗൂഗിൾ പേ ദേഖ് കർ. ഇത്നെ ഘട്ടിയാ ക്വാലിറ്റി കെ DPR ബനാതെ ഹൈ കി ആജ് റോഡ് മേ 5 lakh एक्सीडेंट हो रहे, 1,80,000 डेथ हो रही है, 40% एक्सीडेंट हमारे रोड पर होते और सब रोड पर प्रॉब्लम डिफेक्टिव DPR.
1: ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം.

0: 372 റൺസ് വിജയലക്ഷ്യവുമായി അഞ്ചാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക 206 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി മാനവ് സുധർ 6 വിക്കറ്റ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് കളിയിലെ താരം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണ് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. 17 ദിവസത്തെ ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5-നാണ്. ഹോം ഗ്രൌണ്ടിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ പ്രാദേശിക പിന്തുണ പ്രതീക്ഷിക്കുന്നതായി ട്രിവാൻഡ്രം റോയൽസ് ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമ്മൾ പ്ലെയേഴ്സ് എല്ലാവരും റിയലി എക്സൈറ്റഡ് ആണ്. സോ എല്ലാവരും വന്ന് കാണാം. നമ്മൾ മാക്സിമം സപ്പോർട്ട് ഈ വർഷം പ്രതീക്ഷിക്കുന്നു. മാക്സിമം വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ ഹോം ടീമിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്നുള്ള ലോക്കൽ സപ്പോർട്ട് നമ്മൾ തീർച്ചയായും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ ഈ ലീഗ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സ് നമ്മുടെ ഈ ലീഗ് ഒന്നുകൂടെ വളരാനും എല്ലാത്തിനും സഹായിക്കുന്നുള്ളൂ. സോ എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
0: കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 312 4611 പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 290 പേരെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കൊളംബിയയിലെ ജനങ്ങളോട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി സംവദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി നവീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം നാളെ മഹാബലിപുരത്ത്. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യഗീതികളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: അമൂല്യഗീതികൾ.
1: പൂനില പട്ടുടുത്ത് നെറുകയിൽ പൊട്ടുതൊട്ട് കാൽത്തള കൈവള തോടകൾ ആടകൾ മെഹീലണിഞ്ഞ് മലരണിപ്പന്തലിൽ മരതക ദീപങ്ങൾ തെളിക്കണം. ഉത്രാടം പുലരുമ്പോൾ മനസ്സിൽ ഉല്ലാസം വേണം. ഊഞ്ഞാലിലാടാൻ ഉണ്ണികൾ വേണം. ആവണിത്തുടി എന്നു തുടങ്ങുന്ന ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി ശ്രീകുമാർ ഈണം നൽകിയ ഗാനം. പാടിയവർ എം ജി ശ്രീകുമാർ, സുജാതാ മോഹൻ.

പൂമണിപ്പൊയ്കയിൽ നീ എന്തേ മുങ്ങിക്കുളിക്കാത്തു, താമര നാമ്പിലെ കുമ്പിളിലെ ചന്ദനം ചാലിച്ച് ചാർത്താത്തത് എന്താണ്? ഓണം വന്നത് ഉത്രാടത്തുമ്പി നീ അറിഞ്ഞില്ലേ? ആവണിപ്പൂവിൽ എന്നു തുടങ്ങുന്ന ഗാനം. രചന പി സി അരവിന്ദൻ, പി കെ ഗോപി. സംഗീതം കെ എസ് വെങ്കിടേഷ്. ആലാപനം സംഗീതാ മാധവ്.

പാലമരച്ചോട്ടിൽ എൻ്റെ പൊന്നാമ്പൽ കൂട്ടിൽ ഒരിക്കൽ ഞാൻ നിന്നോടൊപ്പം കൂടാൻ വരും. നിനക്കായി ഓണവില്ലിൻ കൊമ്പിൽ ഒരു ഊഞ്ഞാലും തീർക്കും. പാലമരച്ചോട്ടിൽ എന്നു തുടങ്ങുന്ന ഗാനം. രചന ബിച്ചു തിരുമല. സംഗീതം വേണി ഇഗ്നേഷ്യസ്. പാടിയത് മോഹൻലാൽ.

കണ്ണാന്തളി പൂത്ത കുന്നിന് ചാരെ, പൊന്നോണ നിലാപ്പുഴയുടെ മീതെ, മോഹവഞ്ചികളുടെ ചാരെ, ഒത്തൊരുമിച്ച് നാം തുഴഞ്ഞ കാലം മനസ്സിൽ പീലി വിടർത്തുന്നു. മലർ മൂടി, കുളിർ ചൂടി, പിന്നെയും മറ്റൊരു പൊൻചിങ്ങം വന്നു. പി സി അരവിന്ദൻ, പി കെ ഗോപി എന്നിവരുടെ രചനയ്ക്ക് കെ എസ് വെങ്കിടേഷ് ഈണം നൽകിയ ഗാനം. പിന്നെയും പൂഞ്ചിങ്ങം എന്നു തുടങ്ങുന്ന ഗാനം പാടിയത് ഉണ്ണിമേനോൻ.

0: ശ്രോതാക്കളെ, ഇന്നത്തെ അമൂല്യഗീതികൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ?
1: അമൂല്യഗീതികൾ
0: അമൂല്യഗീതികൾ വീണ്ടും അടുത്ത ബുധനാഴ്ച 7:35 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ അഞ്ജു കേപ്പക്കുട്ടൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 9:30 എം എസ് മാധവിക്കുട്ടി ഐ എ എസ് പങ്കെടുക്കുന്ന ആവണി പൊന്നു ഞാൻ സ്പൈസ് എഫ് എമ്മിലൂടെ കേൾക്കാം.

ഇന്ന് രാത്രി 10:30 നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ തങ്ങൾക്ക് ആവശ്യപ്പെട്ട ഗാനങ്ങൾ വാട്സപ്പിലൂടെ സന്ദേശത്തിലൂടെ അറിയിക്കുക.

ಕಣಿವೆ. ಆಕಾಶವಾಣಿ ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ ചിത്രീകരണം രചന ആതിര വിജയ്.

0: വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ പ്രസക്തമാകുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്നിൻ്റെ കടന്നുപോക്ക്. അത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. വായിച്ചാൽ വിളയും, ഇല്ലേൽ വളയും. അതെ, ഒരു വളച്ചിലിലാണ് ഇന്നത്തെ തലമുറ. പുസ്തകഭാരം മുതുകിലേറ്റിയുള്ള വളച്ചിലല്ല അത്. വായനയുടെ വായ്ത്താരികൾ മറന്നൊരു ബാല്യകാലത്തിൻ്റെ ചുരുളൽ. അത് പുസ്തകഭാരം ഏൽപ്പിക്കുന്നതിനേക്കാൾ മാരകം. മുത്തശ്ശി കഥകൾ മനസ്സിൽ കോറിയിട്ട് നന്മ മരങ്ങളും പുള്ളുവൻപാട്ടിൻ്റെ ശീലികൾ അലയടിച്ചിരുന്ന ഗ്രാമീണ ജീവിതങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് റീലുകളിലൂടെ അടിച്ചേൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അത്ര കണ്ട് മാറിയോ? മാറി. അതിശയോക്തി ഒട്ടും വേണ്ട. മുഖവരയുടെ ആവശ്യമെന്തിന്? ഒരു കാലത്ത് പുസ്തക വായനകൾ തീർത്ത വായനയുടെ ചില്ലുജാലകം തകർത്ത് പുറത്തേക്കിറങ്ങാൻ മടിപിടിച്ചിരുന്ന മലയാളികളെ ഓർത്ത് അഭിമാനിച്ചിരുന്നിടത്ത് ഇന്ന് ഡിജിറ്റൽ യുഗത്തിൻ്റെ മേൽക്കോയ്മയാണ്.
1: എന്താണ് ഡിജിറ്റൽ യുഗം? വിവരങ്ങൾ അനലോഗ് അല്ലാതെ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുകയും കൈമാറുകയും ചെയ്യുന്ന യുഗമാണത്. കുറച്ചുകൂടി വ്യക്തമാക്കാം. സ്റ്റാഫ് റൂമിലെ പൊടിപിടിച്ച പുസ്തകക്കെട്ടുകൾ, ഓഫീസിലെ തുരുമ്പിച്ച അലമാരകൾ, അവയിലെല്ലാം നിറഞ്ഞിരുന്ന അക്ഷരങ്ങൾ ഇന്ന് വെളിച്ചത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നു. കമ്പ്യൂട്ടറുകൾക്ക് വായിക്കാൻ പറ്റുന്ന ഡിജിറ്റൽ രൂപത്തിൽ. ഈ മാറ്റത്തിന്റെ പേരാണ് ഡിജിറ്റൽ യുഗം. അതെ, കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ, ഫോണിന്റെ വിരൽത്തുമ്പിൽ. പുസ്തകങ്ങൾ PDFകളായും കത്തുകൾ വാട്സപ്പ് സന്ദേശങ്ങളായും, ടിവി

0: കുറക്കാനും കഴിയുന്നു. ഇങ്ങനെ കാര്യങ്ങൾ അനായാസേന കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നേറ്റമാണ് ഈ യുഗം സൃഷ്ടിച്ചത്.
1: രാവിലെ ഓഫീസിൽ പോകാനുള്ള മാതാപിതാക്കളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഉണരുന്ന ഒരു കുട്ടി കിടക്കയിൽ കിടന്ന് കുറച്ചു സമയം കരഞ്ഞു നോക്കി. വേണ്ട ശ്രദ്ധ കിട്ടുന്നില്ല. മാതാപിതാക്കളുടെ മുന്നിലെത്തി വാശിയോടെ കരയുന്നു, എന്നെ ഒന്ന് എടുക്കൂ, ഒന്ന് ആശ്വസിപ്പിക്കൂ. ഇതെല്ലാമാകാം ആ കരച്ചിലിന്റെ ലക്ഷ്യം. തിരക്കിട്ട ജോലിയിൽ കരച്ചിലകറ്റാൻ ആദ്യം കാണിച്ച എളുപ്പവഴി തുടക്കത്തിൽ കുറച്ച് സമയം, പിന്നെ പിന്നെ അത് ആഹാരം കഴിപ്പിക്കുന്ന സമയം, കളിക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, അങ്ങനെ എല്ലാമായി മാറുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയോ മണമോ, എന്തിന് എന്താണ് ആഹാരം എന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് കുട്ടി അത് കഴിക്കുന്നത്. കളിക്കാൻ കൂട്ടുകാരില്ലാതെ മുതിർന്നവരെ ശല്യം ചെയ്യുമ്പോൾ അവിടെയും എളുപ്പം, ഫോണിലെ കാർട്ടൂണുകൾക്കൊപ്പം കളിക്കാൻ തന്നെ. ഇത്തരത്തിൽ യാന്ത്രികത വേട്ടയാടുന്ന ഇടങ്ങൾ, അവിടെ ചിന്തകളുടെ വൈവിധ്യങ്ങളില്ല. താരാട്ടുപാട്ടിൻ്റെ ഈരടികൾ കേട്ട് ഉറങ്ങേണ്ടിടത്ത് റീലുകളിൽ സ്ക്രീനിൽ കണ്ണം നട്ട് എപ്പോഴൊക്കെയോ ഉറങ്ങിപ്പോകുന്നു. ഇങ്ങനെയാണ് വേണ്ട രീതിയിൽ ശ്രദ്ധ ലഭിക്കാത്ത കുട്ടികൾക്ക് ഒരു ദിനം കടന്നു പോകുന്നത്. ദിനചര്യ പോലെ ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. കരച്ചിലകറ്റാൻ രക്ഷകനായവൻ പിന്നീട് ശിക്ഷകനായി മാറുന്ന സ്ഥിതി. ഇത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്ന ഓരോ ബാല്യത്തിനും നമുക്ക് എന്താണ് പകരം നൽകാനാവുക? അതിരിക്കട്ടെ, നിങ്ങളുടെ കുട്ടി ഇന്ന് എത്ര മണിക്കൂർ സ്ക്രീൻ നോക്കി?
0: അമ്മിഞ്ഞപ്പാൽ കുടിക്കേണ്ട വായിൽ നിന്ന് ആദ്യം വരുന്ന വാക്ക് കോക്കോമെലൻ. അമ്മ എന്ന് വിളിക്കും മുമ്പ് അലക്സ എന്ന് വിളിക്കാൻ പഠിക്കുന്നു. ഇന്നത്തെ കുട്ടികളുടെ ഭാഷ ഡിജിറ്റലാണ്. കണ്ണീരിന് ഇമോജി, സന്തോഷത്തിന് ലൈക്ക്, ദേഷ്യത്തിന് ഫയർ ഇമോജി, സ്നേഹം പറയാൻ ഒരു ഹാർട്ട്. ടൈപ്പ് ചെയ്യാൻ മടിയാണ് കുട്ടികൾക്ക്. ഇന്ന് മൂന്ന് ഭാഷ: മലയാളം, ഇംഗ്ലീഷ്, ഇമോജി. കത്തുകളിലെ പ്രിയപ്പെട്ട എന്ന വാക്ക് ഹായ് ആയി. എന്ന് സ്വന്തം എന്നത് സെൻഡ് ഫ്രം ഐഫോണായി. വികാരങ്ങൾ 280 ക്യാരക്ടറിൽ ഒതുങ്ങി. ടൈപ്പിംഗ് എന്ന് ഫോണിൽ കണ്ടാൽ തന്നെ ക്ഷമ നശിക്കുന്നു. സീനായിട്ടും റിപ്ലൈ വന്നില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീണ പോലെ. 2026 പഠനം 10 വയസ്സുള്ള 37% കുട്ടികൾക്കും ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട്. 24% പേർക്ക് ഇൻസ്റ്റാഗ്രാം. സോഷ്യൽ മീഡിയയിൽ ഇത്തരം അക്കൗണ്ടുകളൊക്കെ എടുക്കണമെങ്കിൽ 13 വയസ്സ് ആകണമെന്ന നിയമം ആർക്കറിയാം? ഇത് വളർച്ചയാണോ അതോ വളച്ചൊടിക്കലോ? സ്ക്രീനിങ്ങിന്റെ അധിക ഉപയോഗം കുട്ടികളിൽ ശാരീരിക പ്രവർത്തനം കുറയ്ക്കുന്നു. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ശാരീരിക പ്രവർത്തനം വേണ്ടിടത്താണിത്. 90% പഠനങ്ങളും കുട്ടികളിലെ ഈ പ്രവണതയെ കൂടുതൽ ശരിവയ്ക്കുന്നതാണ്. കുട്ടികളിലെ മാനസിക വികസന ശേഷി, ഉറക്കം, സ്കൂൾ പെർഫോമൻസ് ഇവയെല്ലാം ഇത് പ്രതിസന്ധിയിലാക്കുന്നു.
2: കഴിഞ്ഞ 23 വർഷമായി അധ്യാപന രംഗത്തുള്ള ഒരാളെന്ന നിലയിൽ 2 തലമുറകളുടെ മാറ്റങ്ങളെ തൊട്ടറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ജനിച്ചപ്പോഴേ കൈകളിൽ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുമായി വളർന്ന ജെൻസി കുട്ടികളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്.
3: അധ്യാപികയായ അനില പി നായർ:
2: അവരുടെ മുൻപിൽ വലിയ സാധ്യതകളുടെ ലോകമാണുള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫ്രീലാൻസിങ്ങും കണ്ടന്റ് ക്രിയേഷനും ഡിസൈനിങ് വീഡിയോഗ്രാഫി ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുന്ന കുട്ടികൾ ഇന്നുണ്ട്. ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേർതിരിവുകളൊന്നുമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് മനസ്സ് അവർക്കുണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാല് ഇതിന്റെ മറുപുറം നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവുമുണ്ട്. പണ്ടൊരിക്കലും നമ്മൾ വാങ്ങി നൽകിയ ഫോണുകൾ ഇന്ന് കുട്ടികളുടെ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവയുടെ രസം പിടിച്ച കുട്ടികൾക്ക് സ്കൂളിൽ എത്ര രസമായിട്ട് നമ്മൾ ക്ലാസ് എടുത്താലും ഇന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവര്. അപ്പോൾ ഗുരുവിനെ ദൈവത്തെ പോലെയൊക്കെ കണ്ടിരുന്ന പഴയ തലമുറയിലെ കുട്ടികളൊന്നും അല്ല ഇന്നുള്ളത്. അവര് സ്വന്തം സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും ഒക്കെ മുൻഗണന നൽകുന്നവരാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താല് പഴയ രീതിയിലുള്ള കർശനമായ അച്ചടക്ക രീതി

0: ഒന്നും ഇന്നത്തെ തലമുറയിൽ ഫലപ്രദമല്ല. അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ നമ്മളെ ഒന്ന് കേൾക്കാൻ പോലും അവര് തയ്യാറാകത്തുള്ളൂ. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തോടെ വലിയൊരു വിഭാഗം കുട്ടികൾ ഇന്ന് വായനയിൽ നിന്ന് വളരെയധികം അകന്നുപോയിട്ടുണ്ട്. പാഠപുസ്തകം പോലും വായിക്കുവാൻ അവർക്ക് ഇന്ന് താല്പര്യം ഇല്ല. വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള പഠനമാണ് അവരിന്ന് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഡിജിറ്റൽ ആൻഡ് വിഷ്വൽ ലേണിംഗും മൈക്രോ ലേണിംഗ് AIയുടെ സഹായത്തോടെയുള്ള പഠനവും അതിലൂടെയൊക്കെയാണ് ഇന്ന് അവർ പരീക്ഷയെ നേരിടുന്നത് തന്നെ. ചുറ്റു നടക്കുന്ന കാര്യങ്ങളൊന്നും അവര് ശ്രദ്ധിക്കുന്നില്ല, അറിയുന്നില്ല. വീടിന്റെ ഒരു മുറിക്കുള്ളിൽ അടച്ചിരുന്ന് ഓൺലൈൻ ഗെയിമുകളിലും ഒക്കെ മുഴുകിയിരിക്കുന്ന അതിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ വളരെയേറെ ഉണ്ടെന്ന്. അവർ ഹൃദയം കൊണ്ട് സംസാരിക്കുകയോ വൈകാരികമായിട്ട് പ്രതികരിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു തണുപ്പൻ മനോഭാവം അവരുടെ ഒരു മുഖമുദ്രയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറെ കുട്ടികൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഈ ഒരു ബന്ധനങ്ങൾ പലപ്പോഴും കുട്ടികളെ ലഹരിയുടെയും വഴിതെറ്റലുകളുടെയും ഒക്കെ ചതിപ്പുഴിയിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് നമ്മൾ. മാറുന്ന സാങ്കേതിക വിദ്യക്കൊപ്പം അതിവേഗം സഞ്ചരിക്കുന്ന പുതിയ തലമുറ എന്നാ മാറ്റത്തെ ഭയത്തോടെ നോക്കിക്കണ്ട് അതിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു പഴയ തലമുറ, ഇവ തമ്മിൽ വലിയൊരു വിടവ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. വിടവ് നികത്തി കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. വെറുതെ പാഠങ്ങൾ പഠിപ്പിച്ച് തീർക്കുന്നതിനപ്പുറം സോഷ്യൽ മീഡിയയുടെ ഡിജിറ്റൽ ലോകത്തിന്റെയും ഒക്കെ ചതിക്കുഴികളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാനായിട്ട് അധ്യാപകർക്ക് ഇന്ന് സാധിക്കണം.
1: എക്കണോമിക് സർവേ 2026 പറയുന്നു, ഡിജിറ്റൽ അമിത ഉപയോഗം വൈകാരിക ക്ഷേമത്തെ ബാധിക്കുന്നു. ശാരീരിക പ്രവർത്തനം കുറഞ്ഞതിനാൽ ചെറുപ്പത്തിലെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നു. 10 വയസ്സിൽ പ്രമേഹം, 12 വയസ്സിൽ നടുവേദന, 15 വയസ്സിൽ ഉറക്കഗുളിക, 18 വയസ്സിൽ കണ്ണട. ഇതാണ് ഡിജിറ്റൽ യുഗം കുട്ടികൾക്ക് കൊടുത്ത ഗിഫ്റ്റ്. ഇനി ശാരീരിക അവസ്ഥ നോക്കിയാലോ? 8 മണിക്കൂർ സ്ക്രീൻ, കഴുത്ത് 45 ഡിഗ്രി കുനിഞ്ഞിരിക്കും. അതിനെ ഡോക്ടർമാർ വിളിക്കുന്നത് ടെസ്റ്റ് നെക്ക് എന്നാണ്. വിരൽ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ട്രിഗർ ഫിംഗർ. കണ്ണാണെങ്കിലോ വരണ്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമായി മാറുന്നു. സൂര്യനെ കാണാതെ വൈറ്റമിൻ ഡി കുറവ്, എല്ല് പൊടിയും. ഇനി മാനസികാരോഗ്യമോ? സ്ക്രീൻ നോക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ അടിക്കും. അതൊരു ലഹരിയാണ്. ലൈക്ക് വന്നാൽ ഹാപ്പി, ലൈക്ക് കുറഞ്ഞാൽ ഡിപ്രഷൻ. ഫിൽട്ടറിട്ട ഫോട്ടോ കണ്ട് സ്വന്തം മുഖം വെറുക്കുന്ന 13 വയസ്സുകാരി, ബോഡി ഷെയ്മിംഗ് എന്ന വാക്ക് അവൾ പഠിക്കുന്നത് കമൻ്റ് ബോക്സിൽ നിന്ന്. പബ്ജിയിൽ തോറ്റതിന് സ്വന്തം അച്ഛനമ്മമാരെ കൊന്ന 22 വയസ്സുകാരൻ. വർഷം 20,000 കുട്ടികൾ ഡിജിറ്റൽ അഡിക്ഷൻ കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ടത്രേ. 20,000 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 55 കുട്ടികൾ, ഒരു സ്കൂൾ ബസ് നിറയെ കുട്ടികൾ, അതും എല്ലാ ദിവസവും.

വായിച്ചും ചിന്തിച്ചും കളിച്ചും വളരേണ്ട ബാല്യകാലങ്ങൾ ഇന്ന് സഞ്ചാരപാതയാകെ തിരിഞ്ഞു. മൊബൈൽ ഗെയിമുകൾ തീർത്ത വിസ്മയ ലോകത്തിന് അടിമകളായി പോകുന്ന കുരുന്നുകൾ. അവിടെ ചിന്താശേഷിയില്ല, സർഗാത്മകതയില്ല, തികച്ചും ഒരു യാന്ത്രികത. മൈതാനങ്ങളിലെ ഒത്തുകൂടലും കളികളുമെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാൻ പണിപ്പെടുകയാണ്. കണ്ടത്തിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? കണ്ടമോ? എന്താ കണ്ടം? അത് വയലുകൾ. എന്താ വയലുകൾ? ചോദ്യം ഒന്നിൽ നിന്നും നീണ്ടുപോകുന്നു. പിന്നെ നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? അതാണ് ഇന്നത്തെ അവസ്ഥ. കുട്ടികളെ അടക്കിയിരുത്താൻ ഇപ്പോൾ മൊബൈൽ മതി. അനുസരണയുള്ള പാവകളെ പോലെ അവർ അതിനു മുന്നിൽ ഇരിക്കുന്നു. ആഹാരം കഴിപ്പിക്കാൻ, കളിപ്പിക്കാൻ, എന്തിന് ഉറക്കാൻ പോലും റീലുകൾ ചെയ്യുകയാണ്. ഒരു ഡിജിറ്റൽ മാധ്യമം ഇത്രയേറെ സ്വീകാര്യതയോടെ മുന്നേറുന്നുണ്ടെങ്കിൽ അതിൽ അത്രമാത്രം അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്ന വസ്തുതയും നാം അറിയാതെ പോകരുത്. യാന്ത്രികതയാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ബാല്യത്തിനും ഇന്ന് സഹനശേഷിയുടെ

0: കരുത്തില്ല. പലപ്പോഴും നിസ്സഹായത സൃഷ്ടിക്കുന്ന ഉൾവലിച്ചിലിൽ അപകടങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എടുത്തു ചാടുകയാണ് ഇന്നത്തെ കുട്ടികൾ.
1: ഈ മുതിർന്നവരുടെ ബാല്യകാല ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് എപ്പോഴും പറയാനുള്ളത് മഴയത്ത് കടലാസ് തോണി കളിച്ചതും വൈകുന്നേരങ്ങളിലും തൊടിയിലും പറമ്പിലും ഓടിക്കളിച്ചതും അല്ലെങ്കിൽ മുത്തശ്ശി കഥകൾ കേട്ട് ഉറങ്ങിയതും ഒക്കെ അതൊരു നല്ല ലോകമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യും.
2: സൈക്കോളജിസ്റ്റായ എൽആർ മധുചൻ,
1: മുതിർന്നവരെ സംബന്ധിച്ച് ആ പഴയകാലം ഒരു നല്ല ലോകം തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളെ അതേപടി തന്നെ കടലാസ് തോണി കളിക്കാനും തൊടിയിലും പറമ്പിലും ഓടി കളിക്കാനും അങ്ങനെയാണ് ബാല്യം എന്ന് അവരോട് നിഷ്കർഷിക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് അപാകതകളുണ്ട്. ഒരു നീല വെളിച്ചത്തിന്റെ ചതുരക്കൂട്ടിനുള്ളിൽ, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണുകളുടെ തിളങ്ങുന്ന സ്ക്രീനിൽ ഇന്നത്തെ ബാല്യം ഒതുങ്ങിപ്പോയി എന്നാണ് നമ്മൾ പരാതി പറയുന്നത്. അതുകൊണ്ടാണ് ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമുക്ക് ഗൗരവമായി ചിന്തിക്കേണ്ടത്. അമിതമായ ഫോൺ ഉപയോഗം എന്ന് നമ്മൾ പറയുന്നല്ലോ, അപ്പൊ അതിൽ തന്നെ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം മിതമായി ഫോൺ ഉപയോഗിക്കണം എന്നുള്ളത്. ഫോൺ ഉപയോഗിക്കാതെ ഒരു പുതിയ തലമുറ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കാരണം ഫോണെന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ഡിവൈസാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് ആ തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അമിതമായി ഉപയോഗിക്കാതെ നോക്കുക, അതിനാവശ്യമായ ഒരു അവബോധം അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാത്തിടത്തോളമാണ് ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാവുന്നു, കഴുത്തുവേദന ഉണ്ടാവുന്നു, വ്യായാമമില്ലായ്മ മുതലുള്ള അമിതവണ്ണം ഉണ്ടാവുന്നു, ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നു. ഇതൊക്കെ മാനസികാരോഗ്യത്തിൽ വളരെ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മണിക്കൂറുകളോളം ഗെയിമുകളിലും റീലുകളിലും മുഴുകിയിരിക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷി, അതായത് അറ്റൻഷൻ സ്പാൻ എന്ന് പറയും, അത് വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, വാശി പിടിക്കുക, ക്ഷമയില്ലായ്മ, പിന്നെ ഫോൺ മാറ്റിവെച്ചാലുണ്ടാകുന്ന ഒരു പരിഭ്രാന്തിയൊക്കെ ഉണ്ട്. അതിനെ പറയുന്ന നോമോഫോബിയ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഇന്ന് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പരിഭ്രാന്തി പെട്ടെന്ന് ചില ആത്മഹത്യാ പ്രവണതകളിലേക്കോ ആത്മഹത്യാ ചിന്തകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മറന്നു പോകരുത്. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് പാരന്റ്സ് അല്ലെങ്കിൽ ഒപ്പമുള്ള മുതിർന്നവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഉമ്മറത്തോ ഭക്ഷണത്തിന്റെ ആ തീന്മേശയിലോ ഒക്കെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഒപ്പം ഇരിക്കുന്നുണ്ട്, പക്ഷെ ആരും തമ്മിൽ സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും കണ്ണുകൾ സ്വന്തം ഫോണുകളിലാണ്. പിന്നെ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന പുസ്തക വായനയാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് പുസ്തകമെന്ന് പറയുന്ന ആ ടൂള് തന്നെ വേണമെന്നില്ല. ഡിജിറ്റലായിട്ട് വായിച്ചാലും മതിയാവും. ഭാവനയും ചിന്താശേഷിയും വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ മറ്റ് പല സുഖം തരുന്ന കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോകും എന്നുള്ളതാണ്.
3: ഒരേ വീട്ടിൽ നാല് പേർ, നാല് മുറി, നാല് ഫോൺ, നാല് ലോകം. ഒരേ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടും സംസാരിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. ചോറ് വിളമ്പിട്ടുണ്ട് എന്ന് അമ്മ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും. എല്ലാവരും തംസപ്പ് ഇമോജി ഇടും. പിന്നെ എഴുന്നേറ്റ് വന്ന് ആഹാരം കഴിക്കും. ആരോടും വേണ്ടില്ല. ഇത് കുടുംബമാണോ അതോ വൈഫൈ കണക്റ്റഡ് ഡിവൈസസ് ആണോ? 2024 NCERB ഡേറ്റ ഇങ്ങനെ പറയുന്നു. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ 96.6% കേസിലും പ്രതി അറിയുന്ന ആളാണ്. അതിൽ ഓൺലൈൻ ഫ്രണ്ട് എന്ന വിഭാഗമാണ് ഏറ്റവും കൂടുതൽ, 22,308 കേസുകൾ. ഫ്രണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയി. ഒരിക്കലും കാണാത്ത, ശബ്ദം പോലും കേൾക്കാത്ത ഒരാൾക്ക് നമ്മുടെ കുട്ടി വീട്ടിലെ ഫോട്ടോ അയക്കുന്നു, വീടിൻ്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു, ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടേ ഉറങ്ങൂ. അമ്മ അടുത്ത് കിടക്കുമ്പോഴും കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫോണിലാണ്. ഡിജിറ്റൽ യുഗം തന്ന ലോകം വലുതാണ്, പക്ഷേ നമ്മുടെ വീടുകൾ ചെറുതായിപ്പോയി.
0: എന്താണ് ഇവിടെ സംഭവിച്ചത്? ജനറേഷൻ ഗ്യാപ്പോ? കുടുംബ ബന്ധങ്ങൾ പോലും ഉലയുന്ന തരത്തിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കാൻ ഈ തലമുറ മാറ്റം കൊണ്ട് കഴിഞ്ഞു. വിവര സാങ്കേതിക വിദ്യയുടെ അഭിമാന നേട്ടങ്ങളിൽ ഡിജിറ്റൽ യുഗവും സ്ഥാനം പിടിച്ചു. ലോകത്തെവിടെയിരുന്നും നമുക്ക് എന്ത് നിയന്ത്രിക്കാം? എല്ലാം അഭിമാന നിമിഷങ്ങൾ. എന്നാൽ നമ്മൾ കാണാതെ പോയത്

0: വളർന്നു വരുന്നൊരു ബാല്യത്തെയാണ്. ഡിജിറ്റൽ മുന്നേറ്റത്തിന്റെ കുത്തൊഴുക്കിൽ അവരും ഭാഗമായി, അല്ലെങ്കിൽ ഭാഗമാക്കി. തിരക്ക് പിടിച്ച ജീവിതത്തിൽ കുട്ടികളോടുള്ള സമീപനങ്ങളിലും മാറ്റങ്ങൾ വന്നു. സെൽഫോൺ ജീവിതങ്ങൾ തീർക്കുന്ന സെൽഫിഷ് യുഗത്തിലാണ് ഇന്നത്തെ ജനറേഷൻ. മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചറിയാൻ, ചിന്തിക്കാൻ, എന്തിന് വായന പോലും ഇന്നത്തെ ജനറേഷന് അന്യം നിന്നു പോകുന്നു. കവി പറഞ്ഞ പോലെ, നേരമില്ലുണ്ണിക്ക് നേരമില്ല, നേരം പോ കോതുവാൻ നേരമില്ല. മുറ്റത്തെ മാവിന്റെ തോളിലൊന്നേറുവാൻ, മാവിലൊന്നാടുവാൻ നേരമില്ല. അധിക സമയവും സ്ക്രീനിൽ ചെലവഴിക്കാനും പബ്ജി ഗെയിമിംഗിൽ റാങ്ക് കയറ്റാനും ശ്രമിക്കുമ്പോൾ സ്വന്തം റാങ്കിനെപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. അറിഞ്ഞുകൊണ്ട് ഡിജിറ്റൽ യുഗത്തിന് അടിമകളാകുന്ന ഒരു വശം, സാഹചര്യവും സമയവും പാഴാക്കുന്നവർ. ഇനി മറ്റൊരു വശമുണ്ട്, ട്രെൻഡിങ്ങിനനുസരിച്ച് മാറ്റപ്പെടുന്നവർ. അറിയില്ലെന്ന് പറഞ്ഞാൽ സമൂഹം എന്ത് കരുതും, ഞാനും അതിനൊപ്പം മുന്നേറണം എന്ന വാശിയിൽ അടിമകളാകുന്നവർ.
1: ഞാൻ വേദഭദ്ര, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളുടെ ജനറേഷൻ എപ്പോഴും ഫോണിലാണെന്ന് ഒരു പരാതിയുണ്ട്. പക്ഷേ ഫലപ്രദമായി ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാങ്കേതിക വിദ്യയ്ക്ക് നെഗറ്റീവും പോസിറ്റീവുമായ വശങ്ങളുണ്ട്. പുതുതലമുറ എപ്പോഴും ഫോണിലെ നെഗറ്റീവ് സൈഡ് മാത്രം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു വാസ്തവവും ഇല്ല. മൊബൈൽ ഫോണിലാണ് എൻ്റെ ഡാൻസും ക്ലാസ്സും സ്കൂളിലെ നോട്ട്സും എല്ലാം സേവ് ചെയ്തിരുന്നത്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കാണുന്നതും ഫോണിലൂടെയാണ്. സാങ്കേതിക വിദ്യ ഏറ്റവും പുരോഗമിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ചവരായതുകൊണ്ട് ഞങ്ങൾ അതുമായി ഏറെ പൊരുത്തപ്പെടുന്നു. ഓൺലൈൻ ക്ലാസ്സും ഡിജിറ്റൽ പേയ്മെന്റും ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ഇപ്പോൾ ജീവിക്കുന്ന ഒരു തലമുറയ്ക്കും ചിന്തിക്കാൻ കഴിയില്ല.
2: ഇന്ന് സമൂഹത്തിൽ കുട്ടികളിൽ ഏറിയ ശതമാനവും അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് കാരണവും ഡിജിറ്റൽ പിറവി തന്നെ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2020 ശേഷം സെൽഫോണിൻ്റെയും മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങളുടെയും അതിപ്രസരണ വലയത്തിലകപ്പെട്ടത് ഏകദേശം 50%ത്തിലധികം കുട്ടികളാണ്. അവയിൽ തന്നെ നഗരങ്ങളിലെ 49% കുട്ടികളും, അതായത് 9 മുതൽ 17 വയസ്സ് വരെയുള്ളവർ, ദിവസവും 3 മണിക്കൂറിൽ കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ ചെലവഴിക്കുന്നു. അതിൽ ഡിജിറ്റൽ അഡിക്ഷന് സാധ്യതയുള്ള പെരുമാറ്റം കാണിക്കുന്നവർ അതിലും എത്രയോ കൂടുതലാണ്. ഉറക്കക്കുറവ്, അമിത വാശി, പഠിതത്തിൽ പിന്നാക്കം എന്നിവയാണ് ഡിജിറ്റൽ അഡിക്ഷന്റെ ലക്ഷണങ്ങളായി പഠനങ്ങൾ പറയുന്നത്.
3: ഞാൻ സഹദേവൻ വിജയൻ, സൈബർ സുരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചേർത്തല സ്വദേശിയായ ഒരു രക്ഷിതാവ്.
4: നമ്മുടെ വീടുകളിലേക്കൊന്ന് കണ്ണോടിച്ചാലറിയാം, ഇന്ന് കുടുംബങ്ങളിലെ ക്വാളിറ്റി ടൈം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരിക്കുന്ന പരസ്പരം സംസാരിക്കുന്ന നിമിഷങ്ങൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ഡിജിറ്റൽ ലോകങ്ങളിലേക്ക്, സ്വന്തം സ്ക്രീനുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇവരുടെ ലോകത്ത് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞു സ്ക്രീനുകൾക്കപ്പുറം പലപ്പോഴും സ്വന്തം ചുറ്റുപാടിലെ കാര്യങ്ങളിൽ വലിയ താല്പര്യമോ ഉത്തരവാദിത്വമോ ശ്രദ്ധയോ ഇവർക്കൊന്നും കാണാറുമില്ല. അതേസമയം ലോകത്തിൻ്റെ ഏതോ കോണിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഇവർ അമിതമായി ആകുലപ്പെടുകയും ചെയ്യുന്നത് കാണാം. ഏറ്റവും സങ്കടകരമായ കാര്യം കുട്ടികളിൽ കണ്ടുവരുന്ന അക്ഷമയും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ശ്രദ്ധയുമാണ്. അവരുടെ അറ്റൻഷൻ സ്പാൻ വല്ലാതെ ചുരുങ്ങി വരുന്നുണ്ട്. ക്ലാസ് മുറികളിലെ അധ്യാപനം, പ്രസംഗങ്ങൾ, പുസ്തക വായന, ഇതൊക്കെ അവർക്കിന്ന് അസഹനീയമായി മാറിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം റിസൾട്ട് തരുന്ന ഷോർട്സ്, റീൽസ്, ഓൺലൈൻ ഗെയിമുകൾ എന്നിവയോടാണ് അവർക്ക് പ്രിയം. ഇത് കുട്ടികളുടെ സർഗാത്മകതയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ്. പല വീടുകളിലും കരയുന്ന കുഞ്ഞുങ്ങളെ അടക്കി നിർത്താൻ മാതാപിതാക്കൾ കൊടുക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. വ്യക്തികൾക്കിടയിലുള്ള പരസ്പരാശ്രയം പഠിക്കേണ്ട കുഞ്ഞു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ തുടങ്ങുന്ന മൊബൈൽ യൂസർ ഇൻട്രാക്ഷനുകൾ കുട്ടികളിൽ വ്യക്തിത്വ വൈകല്യങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് വായിച്ചതോർക്കുന്നു. ഇത്തരം പ്രത്യാഘാതങ്ങളെ ഒരു പരിധിവരെ മനസ്സിലാക്കി പല രക്ഷിതാക്കളും മൊബൈൽ ഉപയോഗം നിയന്ത്രിച്ചിരുന്ന അവസരത്തിലായിരുന്നുവല്ലോ കോവിഡും ഓൺലൈൻ ക്ലാസ്സുകളും വന്നത്. അങ്ങനെ പഠനത്തിനായി നമ്മൾക്ക് തന്നെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് പഠനത്തിനപ്പുറം അവർ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കുക രക്ഷിതാക്കൾക്ക് ഒട്ടും തന്നെ എളുപ്പമല്ല. ചില വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നത് നിയമവിരുദ്ധമാക്കുകയോ ശക്തമായി നിയന്ത്രിക്കുകയോ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തമാണ് ഇതെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയെപ്പോലെ ഇത്രയും വലിയ ജനസംഖ്യയും ഉപഭോക്താക്കളുമുള്ള രാജ്യത്തിന് എന്തുകൊണ്ട് ഇതിനായി നമ്മുടേതായ ഒരു പോളിസി ഉണ്ടാക്കിക്കൂടാ? മൊബൈൽ നിർമ്മാതാക്കൾ കുട്ടികൾക്കായി പ്രത്യേകം ചൈൽഡ് ഫ്രണ്ട്ലി ഫോണുകളും OS വേർഷനുകളും നിർമ്മിക്കാൻ നിർദ്ദേശിക്കണം. സോഫ്റ്റ്വെയർ രംഗത്തെ അധികാരായ നമ്മുടെ രാജ്യത്തിന് ഇത് അനായാസം നടപ്പാക്കാവുന്നതേ ഉള്ളൂ. പേരൻ്റൽ കൺട്രോളുകളും AI സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് അനാവശ്യ കോണ്ടന്റുകൾ തടയാനും ഫോൺ അറിവ് നേടാനുള്ള ഒരു പഠന സഹായിയായി മാത്രം പ്രവർത്തിക്കാനും സാധിക്കുന്ന സംവിധാനങ്ങൾ നിർബന്ധമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയട്ടെ.
2: ലോകാരോഗ്യ സംഘടന ഇങ്ങനെ പറയുന്നു, 2 വയസ്സിൽ താഴെ സ്ക്രീൻ പാടില്ല. 2 വയസ്സുമുതൽ 5 വയസ്സുവരെ ദിവസവും 1 മണിക്കൂർ മാത്രം. 5 വയസ്സുമുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പരമാവധി 2 മണിക്കൂർ. കുട്ടികളിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും ഈ കാലയളവിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2018 232 സൈബർ കേസുകൾ എന്നതിൽ നിന്നും 2022 ആയപ്പോഴേക്കും 1823 ആയി. ഏകദേശം 8 മടങ്ങ് വർധനവ്. 2024 NCRB ഡേറ്റ പ്രകാരം കുട്ടികൾക്കെതിരായ 10 സൈബർ കുറ്റകൃത്യങ്ങളിൽ 9 എണ്ണവും കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്നും 92 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
0: മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്ന കവിവചനം തിരുത്തിപ്പാടുന്ന കാലമാണിത്. മാതാപിതാക്കളോടുള്ള സാമീപ്യത്തെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ അനുഭവിച്ചറിയുന്നത് അടുക്കുന്നത് നവമാധ്യമങ്ങളോടാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവർ കേട്ട് ശീലിച്ച ഡിജിറ്റൽ യുഗത്തിന്റെ വേഗത, അത് മാതാപിതാക്കളുടെ സാമീപ്യത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ അതിലേക്ക് അവരെ അടുപ്പിക്കുന്നു. പിറന്നു വീണ് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവരത് കണ്ടു തുടങ്ങുകയല്ലേ. ചിരിക്കാൻ പഠിപ്പിക്കുന്നതും ഇണങ്ങാനും പിണങ്ങാനും കരയാനും പിന്നെ പിന്നെ ചിന്തിക്കുന്നത് പോലും അത് കണ്ടുകൊണ്ട് തന്നെ. ആഡംബര ജീവിതത്തിന്റെ മേലങ്കി അണിഞ്ഞവരാണ് ഇന്നത്തെ ജനറേഷൻ. ലഭ്യമാകുന്ന എല്ലാ റിസോഴ്സിനെയും അവർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. എന്താണ് അവരുടെ ആവശ്യം, അത് അവർ വിരൽത്തുമ്പിൽ സാധിച്ചെടുക്കുന്നു. പിന്നെ എന്തിനവർ തിരിഞ്ഞു ചിന്തിക്കണം?
2: ആശയങ്ങൾ പങ്കിട്ട് വീടുകൾ കളിചിരികളുടെ പൂന്തോട്ടമാക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. യാന്ത്രികതയിൽ നെട്ടോട്ടമോടുന്ന മുതിർന്നവരെ കണ്ട് പഠിക്കാനല്ലേ ഇന്നത്തെ ബാല്യത്തിന് കഴിയൂ. അവരോട് സംവദിക്കാനും സമയം ചെലവിടാനും സമയം കണ്ടെത്താതെ ആകുമ്പോൾ അവരും പതിയെ അതിലേക്ക് കടക്കുന്നു. സ്വന്തമായ കാഴ്ചപ്പാടുകളിൽ സംവദിക്കാനും കാര്യങ്ങൾ ലാഘവത്തോടെ ഉൾക്കൊള്ളാനും അവരെ പ്രാപ്തരാക്കുകയാണ് മുതിർന്നവർ ചെയ്യേണ്ടത്. ഡിജിറ്റൽ മാധ്യമങ്ങളിൽ അകപ്പെട്ടുപോയ കുട്ടികളുടെ മേൽ തങ്ങളുടെ സ്വപ്നങ്ങൾ കൂടി അടിച്ചേൽപ്പിച്ച് അവരെ കൂടുതൽ മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിടാതെ വ്യക്തമായ ആശയ രൂപീകരണങ്ങൾക്ക് വേദികൾ ഒരുക്കുക. പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കാനുള്ള കരുത്തു പകരുക.
5: ഇതിന് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന, മനഃശാസ്ത്രപരമായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഡിജിറ്റൽ ഡീടോക്സ് അഥവാ നോൺ ഫോൺ ടൈം എന്ന് പറയുന്നത്. ദിവസവും കുറച്ചു സമയമെങ്കിലും വീടുകളിൽ ആരും ഫോൺ ഉപയോഗിക്കുന്നില്ല, അത് നിർബന്ധമായിട്ടൊരു ശീലമാക്കി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ തീൻമേശയ്ക്ക് അരികിലായിരിക്കുന്ന സമയത്ത് ഫോൺ പൂർണ്ണമായും ഒഴിവാക്കുക. പിന്നെ കുട്ടികളോടൊപ്പം പുറത്തുപോയി കളിക്കാനും പുസ്തകങ്ങൾ വായിച്ചു നൽകാനും സമയം കണ്ടെത്തുക. കേരളത്തിൽ എത്ര മ്യൂസിയം ഉണ്ടെന്നറിയുമോ? എത്ര പുരാവസ്തു ശേഖരങ്ങൾ ഉണ്ട് എന്നറിയുമോ? എത്ര ശില്പങ്ങൾ ഉണ്ടെന്നറിയുമോ? ഇതൊക്കെ ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പോയി കാണാൻ പറ്റുന്ന ഇഷ്ടംപോലെ മ്യൂസിയങ്ങളുണ്ട്, ഇഷ്ടംപോലെ പുസ്തകോത്സവങ്ങൾ നടക്കുന്നുണ്ട്. കാണിക്കേണ്ടതും അറിയേണ്ടതുമായ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊണ്ട് കാണിക്കാതെ അവർ മൊബൈൽ ഉപയോഗിക്കുന്നു എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണ് എന്നുള്ളതൊരു വലിയ ചോദ്യമായിട്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും അവർക്കൊരു പുസ്തകം സമ്മാനമായി നൽകുക, മൊബൈലിൽ നിന്ന് മാറി കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും അവർക്ക് സമ്മാനമായി നൽകുക. ഇങ്ങനെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ വിചാരിച്ചാൽ കുട്ടികളെ കൃത്യമായി ഒരു ഡിജിറ്റൽ ഡീടോക്സ് ശീലം വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
0: തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ ക്ലിനിക് പ്രവർത്തിക്കുന്നു.

ഗെയിം അടിമകളായ കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ കേന്ദ്രം. പ്രതീക്ഷയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രജ്ഞതാ മാർഗരേഖ. ഓൺലൈൻ ക്ലാസ് 30 മിനിറ്റിൽ കൂടരുത്. CBSE സ്കൂളുകളിൽ സൈബർ ഹൈജീൻ ക്ലാസ് നിർബന്ധം. മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. നാളെകളുടെ പുത്തൻ പ്രതീക്ഷകൾ അവരിലും ഊർജം പകരട്ടെ. അപ്പോൾ നമുക്കൊരുമിച്ച് അവരോട് പറയാം, ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിൽ ആരാകിലും നല്ലതെന്നുത്തരം. ഉച്ചയ്ക്ക് തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ട് തലോടും തണുപ്പാക്കുക. ഇറ്റുവെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക. ആപത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നൊരുത്തന് കൂടെ കരുത്തിന്റെ കൂട്ടാവുക.

0: ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന ആതിര വിജയ്, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, നിർവഹണ സഹായം ധന്യ എം ടി, നിർവഹണം സെവിൻ ജിഹാൻ. ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
1: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാൻമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്കച്ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തെരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ

0: വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. ചോദ്യ പേപ്പർ ചോർച്ച തടയുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൂടുതൽ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമായി മാറ്റണമെന്ന് സുപ്രീം കോടതി. ഇതിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നത് വിശദീകരിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിച്ചു. 4 റെയിൽവേ പദ്ധതികളും 1 ദേശീയപാതാ പദ്ധതിക്കും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ സതേൺ സോണൽ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. തമിഴ്നാട്ടിലെ എല്ലാ നിയമസഭാ അംഗങ്ങൾക്കും പുതിയ വാഹനം, ഡ്രൈവർ സഹായി എന്നിവയ്ക്കൊപ്പം ഇന്ധന ചെലവിനായി പ്രതിമാസം 75,000 രൂപയും നൽകുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുമായി ഫലപ്രദമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനാണ് പദ്ധതിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചെന്നൈയിൽ 300 കോടി രൂപ ചെലവിൽ 400 കിടക്കകളുള്ള പുതിയ ആശുപത്രി, മുഖ്യമന്ത്രിയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായുള്ള തുക 25 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, പാൽ സംഭരണ വില ലിറ്ററിന് 41 രൂപയാക്കുക എന്നീ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം നടത്തി. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ജീവനക്കാർക്ക് 20% ബോണസും 10,000 രൂപ ഓണം അഡ്വാൻസും നൽകാൻ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ ധാരണ. സെപ്റ്റംബർ 2-ാം വാരത്തിൽ RPL സന്ദർശിക്കുമെന്നും തൊഴിലാളികളുടെ മറ്റ് പ്രശ്നങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാമെന്നും മന്ത്രി ഉറപ്പു നൽകി. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കനകക്കുന്നിൽ മറ്റന്നാൾ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഓണക്കാല തിരക്ക് കണക്കിലെടുത്ത് അധിക സർവീസ് ഏർപ്പെടുത്തുമെന്ന് KSRTC. സെപ്റ്റംബർ 2 വരെ ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും 9447071021 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൊതുക് ജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നാളെ സംസ്ഥാന വ്യാപകമായി ലോക കൊതുക് ദിനം ആചരിക്കും. കൊതുക് ദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി K.മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ആഡംബര ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30

0: 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മരട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് എറണാകുളത്ത് പ്രാദേശിക മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. പി ഐ ബി കേരളം ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായി. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ലക്ഷദ്വീപ് പുതുച്ചേരി തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. അവധി ദിവസങ്ങളിൽ അനധികൃതമായി പാറയും മണ്ണും ഖനനം ചെയ്യുകയും കടത്തിക്കൊണ്ടുപോവുകയും നിലം നികത്തുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ. എല്ലാ താലൂക്കുകളിലും പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്ന് പാകിസ്ഥാൻ നിയമമന്ത്രി. ഇമ്രാൻഖാനെ ഇസ്ലാമാബാദിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പാകിസ്ഥാൻ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്ര ദർശനത്തിന്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവച്ചു. എന്നാൽ രജിസ്ട്രേഷൻ നേരത്തെ പൂർത്തിയാക്കി സാധുവായ RFID കാർഡുകൾ കൈവശമുള്ളവർക്ക് തീർത്ഥാടനത്തിന് അനുവാദമുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. റിമി ടോമിയും നിഖിൽ മാത്യുവും ചേർന്ന് പാടിയ ഗാനം ചിത്രം ആംഗ്രി ബേബീസ് ഇൻ ലവ്. ഗാനശില്പികൾ അനൂപ് മേനോൻ, ബിജിബാൽ.

0: പാർട്സ് ഓഫ് സ്പീച്ച്. ഇംഗ്ലീഷ് വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വെള്ളനാട് ജി കാർത്തികേയൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീജ ദേവി എ.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: 자유레인지인데 쌉다. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: ആകാശവാണി
2: ആവണി പൊന്നുഞ്ഞാൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആവണി പൊന്നുഞ്ഞാൽ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയാണ്. മാം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ സാഹിത്യ നഗരം എന്ന നിലയിലും സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലും ഒക്കെ വളരെ പ്രശസ്തമാണ്. കോഴിക്കോട് കളക്ടർമാരുടെ ഒരു റോൾ എപ്പോഴും പൊതുജനമധ്യത്തിൽ വളരെ പ്രസക്തവുമാണ്. ആ രീതിയിൽ വളരെ സ്നേഹവായ്പോടുകൂടി കളക്ടർമാരെ സ്വീകരിക്കുന്ന ഒരു നാടാണ് മാഡത്തിനത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ഓണക്കാലത്ത് സംസാരിക്കുമ്പോൾ മാഡത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, ഓർമ്മകൾ, അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.
4: ഓണക്കാലം എനിക്ക് എന്റെ ഓർമ്മയിൽ എപ്പോഴും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഓരോ ദിവസവും ഓരോ വീട്ടിലായിരിക്കും. ഉത്രാടത്തിന്റെ അന്ന് എന്റെ വീട്ടിലാണെങ്കിൽ തിരുവോണത്തിന്റെ അന്ന് വേറൊരിടത്തായിരിക്കും, അമ്മയുടെ വീട്ടിലായിരിക്കും, മാമന്റെ വീട്ടിലായിരിക്കും. അപ്പം ഓരോ സ്ഥലത്തും കസിൻസിന്റെ എല്ലാവരെയും ഗെറ്റ് ടുഗതറും ഓരോ ദിവസം ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡും ഒക്കെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയം അതായിരുന്നു. അങ്ങനെ നല്ല ഓർമ്മകളാണ് ഓണത്തെ പറ്റിയിട്ടുള്ളത്.
3: വലിയ തിരക്കുള്ള സമയമാണെന്ന് ഞങ്ങൾക്കറിയാം. ഓണാഘോഷം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ടാവുമല്ലോ അല്ലേ?
4: കുറെ കൂടെ ഒഫീഷ്യൽ ആയി എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം പഴയ പോലെ അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ഒന്നും ഇപ്പൊ നടക്കാറില്ല. എനിക്കൊന്നും ആ ഒരു കൂട്ടായ്മ ഞങ്ങൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വരുന്ന ഓണക്കാലത്താണ്. ഓണത്തിനാണല്ലോ നമുക്ക് ഈ 4-5 ദിവസം അടുപ്പിച്ച് അവധി കിട്ടുന്ന ഒരു സമയമുള്ളത്. അപ്പം സ്റ്റാഫ് ആണെങ്കിലും അതിന്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും ഫാമിലി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സമയമുള്ളത് കാരണം. സാധാരണ പോലെ റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. അത് പൊതുവേ കളക്ടർ പീരീഡിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. ഓണക്കാലത്താകുമ്പോൾ പോലും അത്രയും റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ മാത്രമല്ല സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഈ ഒരു സമയത്ത് ഡ്യൂട്ടി വരാറുണ്ട്. എപ്പോഴും അങ്ങനെയുള്ള വർക്ക് ഉണ്ടാവും. ഇപ്പോൾ
3: മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട കാലമാണ്. ആ സമയത്ത് ഒരു ദുരിതത്തിലായിരുന്ന കേരളത്തിന്റെ ചിത്രം, ആ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന ഓണം വന്നൊരു കാലം, ആ കാലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായും അത്തരം അനുഭവങ്ങളും ഇതിനോട് ചേർത്ത് പറയാനുണ്ടാവുമല്ലോ.
4: പ്രളയത്തിന് ശേഷമുള്ള ഒരു ഓണം മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഓണമായി എന്നാണ് എൻ്റെ ഓർമ്മ. പത്രത്തിൽ ആ സമയത്ത് വരുന്ന വാർത്തകളും പത്രത്തിലെ ക്യാമ്പുകളിൽ ഓണം ആഘോഷിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ഹോപ്പിന്റെ, ഒരു പ്രത്യാശയുടെ ഒരു മെസ്സേജ് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. നമ്മൾ ഒരുമിച്ച് തന്നെ അതിജീവിക്കും എന്നുള്ളൊരു കാര്യം, അത് ഇപ്പോഴും ഓർമ്മയിലെ നല്ലൊരു കാര്യമായിട്ട്. അതായത് എത്ര മോശം അനുഭവങ്ങളിലൂടെ പോയാലും അതിന്റെ ഉള്ളിൽ ഒരു ഗ്ലിമർ ഓഫ് ഹോപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നൊരു സമയമായിരുന്നു അത്. അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്.
3: മലയാളിയുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വാക്കാണ് ഓണം എന്ന് പറയുന്നത്. കാരണം തലമുറകളായി ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ, ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു പ്രതീതി ആ വാക്ക് നമ്മളിൽ ഉണർത്തുന്നുണ്ട്. അത് നൽകുന്ന ഒരു ഊഷ്മളത വളരെ വലുതാണ്. മാഡത്തിന് ആ വാക്ക് നൽകുന്ന അനുഭവം എന്താണ്?
4: ക്രിയേറ്റീവ് എക്സ്പ്രഷനിൽ ഇല്ല. പക്ഷെ ഇപ്പം എന്താഘോഷമാണെങ്കിലും എല്ലാവരും ഒരുപോലെയാണോ അതിനെ ആഘോഷിക്കുന്നതെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനെ വ്യത്യസ്തമാക്കുന്ന വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ആഘോഷമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സെക്യുലർ ആഘോഷങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ വേണം. അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് വരുന്നതും വേർതിരിവുകൾക്ക് അതീതമായിട്ട് ചിന്തിക്കാനും ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒക്കെ വളർന്നു വരാൻ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ.
3: ഒരു മലയാളി സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ആകാശവാണിയെ പോലുള്ള ഒരു മാധ്യമം വഹിച്ച പങ്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. മാഡത്തെ പോലെ വായനയും സംഗീതവും ഒക്കെ ആഴത്തിൽ താല്പര്യമുള്ള, ഇതുപോലുള്ള സാംസ്കാരിക ഇടപെടലുകളൊക്കെ സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു മാധ്യമം ആകാശവാണി എങ്ങനെയാണ് മാഡത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളത്?
4: റേഡിയോ എന്റെ ചെറുതിലെ അച്ഛന് BPLന്റെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പാട്ട് കേൾക്കുന്നതൊക്കെ ഓർമ്മയുണ്ട്, തീരെ ചെറുതിലേ ഉള്ളു. അപ്പം ആ സമയത്ത് വെങ്കലം എന്ന് പറയുന്ന സിനിമയൊക്കെ ആ ടൈമിൽ ഇറങ്ങിയതായിരുന്നു. അപ്പം അതിന്റെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ നമ്മുടെ റേഡിയോയിൽ കേൾക്കുന്നത് ഓർമ്മയുണ്ട്. റേഡിയോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആളെ എന്റെ അച്ഛമ്മയായിരുന്നു. അപ്പം പുള്ളിക്കാരി TV ഒന്നും കാണാറേ ഉണ്ടായിരുന്നില്ല. TV എനിക്ക് തോന്നുന്നില്ല അച്ഛമ്മയുടെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോ മാത്രം കേൾക്കുന്ന ഒരാളായിട്ട് മാറി. അപ്പം ആള് വളരെ അപ്ഡേറ്റഡ് ആണ്. കാരണം മറ്റുള്ള FM ചാനൽസ് വെച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അതിൻ്റെതായ ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അവതരണ ശൈലി ഉണ്ടല്ലോ. അതുമാത്രമല്ല അധികം ബഹളങ്ങളില്ലാത്തൊരു റേഡിയോ ആണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഫുൾ ടൈം അത് കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ ഉണ്ടാവും, എനിക്ക് തോന്നുന്നു അവർലി അപ്ഡേറ്റ്സ് ആയിട്ട് വാർത്തകളും വരാറുണ്ട്. അപ്പം വളരെ അപ്ഡേറ്റഡ് ആണ് പുള്ളിക്കാരി, എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആള് വളരെ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ റേഡിയോ അതിനെ പറ്റി കേൾക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മ വരുന്നത് അച്ഛമ്മയുടെ ഒരു രൂപമാണ്. ഓണത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പാട്ട് ഈ ഉത്രാടപ്പൂനിലാവേവാന്ന് പറയുന്നൊരു ആ സോങ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിലേക്ക് വരുന്ന. അതാണ്

0: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പലപ്പോഴും പാട്ടുകൾ എന്ന് പറയുന്നത് റേഡിയോയിലൂടെ ഒഴുകി വരുന്ന സംഗീതമാണ്. അല്ലാതെയുള്ള മാധ്യമങ്ങളിലൂടെ പാട്ട് കേൾക്കാൻ തുടങ്ങിയ തലമുറ പിന്നീട് ഉയർന്നു വന്നതാണ്. തീർച്ചയായും മാഡത്തിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, മാഡത്തിൻ്റെയൊക്കെ മാതാപിതാക്കളുടെയൊക്കെ ഒരു കാലത്ത് ആദിമ ഓർമ്മകളിൽ ഒരു പക്ഷേ മാധ്യമം എന്ന നിലയിൽ, പാട്ടിൻ്റെ ഒരു സ്രോതസ് എന്ന നിലയിൽ റേഡിയോ തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആ ഒരു കുട്ടിക്കാലവുമായി ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ, ഓർമ്മകൾ, അതിലേക്ക് ഒന്ന് മടങ്ങിപ്പോവുകയാണെങ്കിലോ?
1: എന്റെ വീട്ടില് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഒരു നല്ല ലിസണറാണ്, നല്ല പാട്ടുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അച്ഛൻ സിനിമാ പാട്ടുകൾക്ക് അപ്പുറം ക്ലാസിക്കൽ മ്യൂസിക് അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആ സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അത് കേട്ട് ശീലമാവുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ ആ ടൈമിലൊക്കെ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ ഇതിലെന്താണ് ഇതിലൊരു ഭംഗിയുള്ളത്, ഇതിലെന്തായി അച്ഛൻ ഇതിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. പക്ഷെ പിന്നീട് വളർന്നു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ കേട്ടിരുന്ന അതേ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറി. പിന്നീടാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ഒക്കെ മനസ്സിലാവുന്നത്.
0: അതിരുകളില്ലാത്ത ഒരു സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ പാട്ടുകളുടെ ഒരു വൈവിധ്യം വളരെ വിപുലമായിരിക്കും. അതേസമയം നമ്മുടെ ഒരു പാരമ്പര്യ രീതികളിലേക്ക്, നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലേക്കൊക്കെ പോകുമ്പോൾ കർണാടക സംഗീതം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ക്ലാസിക്കൽ സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്, അതിനൊരു വലിയ ഒരു ദൗത്യമുണ്ട്, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുണ്ടോ?
1: ഇപ്പോ എല്ലാം കേൾക്കുന്ന ഒരാളാണ്. ക്ലാസിക്കൽ കേൾക്കും, കർണാട്ടിക് കേൾക്കാൻ ഇഷ്ടമാണ്, ഹിന്ദുസ്ഥാനി കേൾക്കാൻ ഇഷ്ടമാണ്. ഹിന്ദുസ്ഥാനി വളരെയധികം ഇഷ്ടമാണ്, ഗസൽസ് ഒക്കെ കേൾക്കാൻ. മെഹദി ഹസനെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതിനപ്പുറം സംഗീതം എന്നുള്ളൊരു, നമ്മൾ അതിനെ കുറെ കൂടെ ബൗണ്ടറീസ് ഇല്ലാണ്ട് കാണണം എന്നുള്ള ഒരു രീതിയിൽ ഇപ്പം കാണാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലാ തരത്തിലുള്ള വെസ്റ്റേൺ മ്യൂസിക്കും ആസ്വദിച്ചു തുടങ്ങി. വെസ്റ്റേൺ ക്ലാസിക്കൽ ആസ്വദിക്കും, റോക്ക് മ്യൂസിക് ആസ്വദിക്കും, ഈവൻ പോപ്പ് സോങ്സ് ആസ്വദിക്കും. അങ്ങനെ അൺകൗണ്ടായിട്ട് ഞാൻ എല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസിക്കൽ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ഗർഷോമില് സോങ്ങില് പറയാൻ മറന്ന പരിഭവങ്ങൾ വളരെ ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. എനിക്കറിയില്ല അത് ഓണത്തിന്റെ മൂഡിലുള്ള പാട്ടാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ആണ്.

നമ്മൾ തുടക്കത്തിലെ സൂചിപ്പിച്ചു, സംഗീതം എന്ന് പറയുന്നത് ഒരു ഭിന്ന അഭിരുചിയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പൊതുവെ ആൾക്കാർക്ക് വലിയ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് ഉത്സവാഘോഷങ്ങളൊക്കെ വരുമ്പോൾ അത്തരം ഒരു മൂടുള്ള പാട്ടുകൾ, വൈബുള്ള പാട്ടുകൾ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. പക്ഷേ ഒരു വ്യക്തിനിഷ്ഠമായി ആലോചിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്നത് വ്യത്യസ്തമായ പാട്ടുകളാവാം. വിവിധങ്ങളായ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന്

0: നിലയിൽ മാഡത്തിന്റെ ഒരു സംഗീത താല്പര്യത്തിലേക്ക് നമ്മൾ ഒന്നും കൂടി കടന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാനുണ്ടാവുക?
1: മലയാളത്തിൽ അങ്ങനെ ഉള്ള സോങ്സ് എന്ന് പറയുമ്പോൾ രമേശ് നാരായണന്റെ സോങ്സ് ഒരുവിധം എല്ലാം അങ്ങനെയല്ലേ, ഒരു ഹിന്ദുസ്ഥാനി ടച്ചോട് കൂടിയ ക്ലാസിക്കൽ സോങ്സ് ആണല്ലോ. അതിൽ പുള്ളിയുടെ മകൾക്ക് എന്ന് പറയുന്ന സിനിമയിൽ മുഗിലിൻ മകളെ എന്ന് പറയുന്ന സോങ് ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം ഒരു ഹാപ്പിനെസ്സിനപ്പുറം ചിലപ്പം ഒരു ഗ്രീഫ് ഉണ്ടാവാം, സാഡ്നെസ് ഉണ്ടാവാം, ചിലപ്പോൾ ഒരു ലോങ്ങിങ് ഉണ്ടാവാം, അങ്ങനത്തെ ഒരു ഇമോഷൻസ്, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്ന സോങ്സ് ആണ്. ഓണം മൂഡാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമുള്ള ഒരു സോങ് ആണ് മുഗിലിൻ മകളെ എന്ന് പറയുന്നത്.

0: നമ്മുടെയൊക്കെ രസനകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ്, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളാണ്, അതിൽ സംശയമില്ല. അപ്പോൾ അത് പലരെയും പല രീതിയിലാണ് അതിനുമായി അടുപ്പിക്കുന്നത്. ചിലർക്കത് ഏറെ പ്രിയപ്പെട്ടതാണ്, ചിലർക്കൊരു കയ്യകലം നിർത്തേണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ മലയാളിയെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ പങ്കുവച്ചിട്ടുള്ളൊരു മാധ്യമം എന്ന് വേണമെങ്കിൽ പറയാം. അമാരത്തിൻ്റെ ഒരു സിനിമാ അനുഭവങ്ങൾ എങ്ങനെയാണ്? സിനിമകൾ റെഗുലറായിട്ട് കാണുന്ന ഒരാളാണോ? ഈ തിരക്കുകൾക്കിടയിൽ അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ?
1: സിനിമ കാണാറുണ്ട്, സിനിമ വളരെ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു കോളേജ് ലെവലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറെക്കൂടെ ലോക സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, അങ്ങനെ സിനിമകൾ കാണാൻ ശ്രമിക്കാറുമുണ്ട്. കുറച്ച് ഡീസന്റ് സിനിമകൾ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അടുത്ത് കണ്ട മൂവി ബാലനാണ് ഞാൻ അടുത്ത് കണ്ടത്. അതിൽ എല്ലാ കോമ്പോസിഷൻസും രസമുള്ള കോമ്പോസിഷൻസ് ആയിട്ട് തോന്നിയായിരുന്നു. സുഷിൻ ശ്യാമിന്റെ നല്ല രസമുള്ള പാട്ടുകളായിട്ടാണ് തോന്നിയത്. അപ്പം അതിൽ എങ്ങോട്ടാ എന്ന് പറയുന്ന സോങ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്.

പലതരം പാട്ടുകളെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരാളെന്ന് മാഡം സൂചിപ്പിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പല പാട്ടുകൾ നോക്കുകയാണെങ്കിൽ മലയാള സംഗീത ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളൊരു പാട്ട്

0: വേഷത്തിലൊരു പാട്ടാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അത്രയും വ്യൂസ് ഒരു പാട്ടിനും സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അത്തരം പാട്ടുകളെ മാഡം സ്വീകരിക്കാറുണ്ടോ, കാണാറുണ്ടോ, വിലയിരുത്താറുണ്ടോ, എങ്ങനെയാണ് അതിനോടുള്ള ഒരു സമീപനം?
1: തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പാട്ടുകളും ഇഷ്ടമാണ്, നല്ല രസമുള്ള അത്തരത്തിലുള്ള പാട്ടുകളെല്ലാം. ഇപ്പം പഴയ AR റഹ്മാൻ സോങ്സ് ഒക്കെ ഭയങ്കര രസമല്ലേ കേൾക്കാൻ. അപ്പം മുക്കാല മുക്കബ്ല ഒക്കെ ഭയങ്കര രസമാണല്ലോ കേൾക്കാൻ. അതെല്ലാം ഹമ്മ ഹമ്മ അതെല്ലാം ഞാൻ കേൾക്കും. ഇന്നൊരു ജോണർ എന്നുള്ള രീതിയിലല്ല ഞാൻ കേൾക്കാറ്, അതിനെ ആ സമയത്ത് ആസ്വദിക്കാൻ തോന്നുന്നതെല്ലാം ഞാൻ കേൾക്കും. ആവേശത്തിൽ തന്നെ ഇല്ലുമിനാറ്റി വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു, നല്ല രസമായിട്ട് തോന്നുന്ന ഒരു പാട്ടായിരുന്നു.

0: ഗാനസാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ശരിക്ക് വളരെ ആഴത്തിലുള്ള ഒരു സാഹിത്യ ശാഖ തന്നെയാണ്. ആ രീതിയിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. എഴുത്തിൽ കൂടുതൽ താല്പര്യമുള്ള, വായനയിൽ കൂടുതൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഈ ഒരു സാഹിത്യ ശാഖയെ, ഈ വരികളെ, രചനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലെന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടോ?
1: എഴുതുന്നതിൽ എനിക്ക് മുഹ്സിൻ ബനാരിന്റെ എഴുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. എനിക്ക് വടക്കൻ ശൈലികളും വടക്കൻ ലാംഗ്വേജിന്റെ ഒരു സിംപ്ലിസിറ്റിയും ഒന്നും എനിക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെനിക്ക് മനസ്സിലാവുന്നത് ബനാരിയുടെ ലിറിക്സിലൂടെയാണ്. അതിന്റെ ഒരു താളാത്മകമായിട്ടുള്ള വരികളും ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ വളരെ ചുരുക്കം വാക്കുകളിൽ എങ്ങനെയാണ് ഇതിങ്ങനെ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ലിറിക്സ് എപ്പോഴും ഞാനൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും സൂക്ഷ്മമായിട്ട് അതിനെ വായിച്ചു നോക്കിയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അറബി മലയാളത്തിന്റെ ഒരു ബ്യൂട്ടി എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം അങ്ങനെ മലബാരി ബാംഗർ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്

0: ഈ ചലച്ചിത്ര പിന്നണി ഗായകരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും. ഒരുപാട് തലമുറകളെ രസിപ്പിക്കുകയും അവരുടെ ഒരു ഭാവനയെ ഉദ്ദീപിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് പാട്ടുകാരും അവരുടെ ശബ്ദവും നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും. താരതമ്യേന ഒരു പുതുതലമുറയിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ ആ രീതിയിൽ നമ്മൾ പാട്ടിനെ സമീപിക്കുകയാണെങ്കിൽ പാട്ടുകാരുടെ ഒരു ശബ്ദം, അവരുടെ ഒരു അവതരണം, മേഡത്തെ ആകർഷിച്ചിട്ടുള്ള പാട്ടുകാരനോ പാട്ടുകാരിയോ ആരാണെന്നൊന്ന് പറയാൻ പറ്റുമോ?
1: ശക്തിശ്രീ ഗോപാലന്റെ ശബ്ദം വളരെ വ്യത്യസ്തമായ സൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സൗണ്ടാണ്. അവരുടെ കരയരുതേ വെറുതെ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്, വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു.

0: പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വികാരങ്ങൾ, അനുഭൂതികൾ എന്ന് പറയുന്നത് പ്രതിജന ഭിന്നമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൊതു ശ്രോതാക്കളുടെ ഒരു പൊതു താല്പര്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർക്കൊരു വിഷാദ ഛായയിലുള്ള പാട്ടുകളാണ് ഞങ്ങളുടെയൊക്കെ ശ്രോതാക്കൾ കൂടുതലും ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ഈ തത്സമയ പരിപാടികളിൽ, അതുപോലെ ആൾക്കാർ എസ് എം എസിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകൾ, വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പാറ്റേൺ ഓഫ് സോങ്സ്, അതിലൊരു വിഷാദ ഛായ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. മാഡത്തിന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? അങ്ങനെ ഒരു താല്പര്യമുണ്ടോ?
1: പൊതുവേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് ഞാൻ വളരെ മെലാൻകുളിക് ആയിട്ടുള്ള സോങ്സ് കേൾക്കുന്ന ആളാണെന്നുള്ളതാണ്. മേ ബി ദാറ്റ് കുഡ് ബി ട്രൂ. കാരണം കറങ്ങിത്തിരിഞ്ഞ് ചില സോങ്സ് അങ്ങോട്ട് തന്നെ വരാറുണ്ട്, ആ ഒരു മൂഡിൽ വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ എം എ സാഡ് പേഴ്സൺ, കോൺസ്റ്റന്റ്ലി അങ്ങനെ ഒരു സാഡ്നെസ് ഇതിലിരിക്കുന്ന ആളൊന്നും അല്ല, അതുകൊണ്ടല്ല. പക്ഷെ ആ ഒരു ജോണറിലുള്ള സോങ്സ് കുറച്ചുകൂടി ഗൃഹാതുരത ഉണർത്തുന്ന സോങ്സ് ആയിട്ടൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എല്ലാ തരത്തിലുള്ള മൂഡും എനിക്കിഷ്ടമാണ്. എന്റെ ഓർമ്മയിൽ വരുമ്പോൾ ഇപ്പം 10 വെളുപ്പിൻ എന്ന് പറയുന്ന സോങ് വെങ്കലത്തിലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ആണ്. അതും ഇറ്റ്സ് ചിയർഫുൾ, ഇറ്റ് ഹാസ് ദാറ്റ് ഒരു കൾച്ചറൽ എലിമെന്റ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള സോങ്സും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്.

0: ഹിന്ദുസ്ഥാനി സംഗീതം അതുപോലെ ഗസൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കേൾക്കുന്ന ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു പേഴ്സണൽ ചോയ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും നമ്മളെ ശ്രോതാക്കളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാഡത്തിന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഒരു ഹിന്ദുസ്ഥാനി മേഖലയിൽ നിന്ന് പറയുകയാണെങ്കിൽ ആരാണ്?
1: മെയിൽ വോയിസിന്റെ കാര്യത്തിൽ എന്റെ ചോയ്സ് എപ്പോഴും മെഹദി ഹസൻ ആണ്. നോട്ട് ജസ്റ്റ് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ദൈവം ഒരാണാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ആരുടേതായിരിക്കും, എപ്പോഴും മനസ്സിലിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ച ഒരു ശബ്ദമാണ് മെഹദി ഹസന്റെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു ഗോഡ്ലി പ്രസൻസ് ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ശബ്ദമാണ് അവരുടെ. നവാസിഷ്കരം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മലയാളത്തിലെ തന്നെ വേറൊരു സോങ് ഉണ്ട്, നമ്മുടെ ഇശൽ തീൻ കണം എന്ന് പറഞ്ഞ് പഴയ ഗസൽ എന്ന് പറഞ്ഞ മൂവിയില് ഒരു സോങ്ങുമായിട്ട് എനിക്ക് കുറച്ച് സാമ്യം തോന്നിയിട്ടുള്ളൊരു ഗസലാണത്. പക്ഷെ കുറച്ചൊരു ഹാപ്പിനെസ് ഉള്ളൊരു ഗസലുമാണ്.

0: എന്തായാലും വളരെ തിരക്ക് പിടിച്ച ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കുറച്ച് സമയം ആകാശവാണിക്ക് വേണ്ടി കണ്ടെത്തി ഞങ്ങളെ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇരിക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ ഓണത്തിന്റെ ഒരു സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം കൂടിയായി നമുക്ക് ഇതിനെ കാണാം. പ്രിയ ശ്രോതാക്കളോട് ഓണത്തെക്കുറിച്ച് അവസാനമായി ഒരു ആശംസ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
1: എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വളരെ സന്തോഷപൂർണ്ണമായിട്ട് തന്നെ എല്ലാ കോഴിക്കോട്ടുകാരും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ, നല്ല സന്തോഷം ഉണ്ടാവട്ടെ, തുടർന്ന് ഈ വർഷം മുഴുവൻ അവരുടെ സന്തോഷം നിലനിൽക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം.
2: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും നമ്മളോട് പങ്കുവച്ചത് കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി IAS. അഭിമുഖം ബോബി സി മാത്യു. നിർവഹണം തേജസ്വിനി നായർ. നിർവഹണ സഹായം വിനോദ് ബി കെ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: 자유레인지인데 잡다. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി സ്പൈസ് എഫ് എം വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യമായി ഹൃദയരാഗങ്ങളിലൂടെ സമർപ്പിക്കുന്ന ഗാനം ഗിരീഷ് ആവശ്യപ്പെട്ടതാണ്. ഗിരീഷിൻ്റെ സ്ഥലം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ടൈഗർ സലീം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയും എസ് യേശുദാസും പാടിയ ചിത്രം ഗാനമാണ് ഗിരീഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിങ്ങത്തെന്നൽ തേരേറി എന്ന് തുടങ്ങുന്ന ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിലെ എങ്ങു നിന്നു വന്ന പഞ്ചവർണക്കിളി എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അശ്വിൻ ആനച്ചാൽ. ഈ ഗാനം പാടിയിരിക്കുന്നത് ചിത്ര. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, ദേവ്ജ്യോതി മിശ്ര.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: വൈക്കത്തു നിന്നും ബെൻസി ബിജു ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗന്ധർവം എന്ന ചിത്രത്തിലെ പ്രണയതരംഗം നിലവിലുണർന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. കൈതപ്രത്തിൻ്റെ വരികൾ, SP വെങ്കടേഷിൻ്റെ സംഗീതം. ഹൃദയരാഗത്തിലൂടെ ഈ ഗാനം കേൾക്കാം.

നരിവേട്ട എന്ന ചിത്രത്തിന് വേണ്ടി സിദ്ധ് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും പാടിയ കണ്ണോട് കണ്ടപ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേവികുളത്ത് നിന്നും പുഷ്പ. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ്.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: പാവം പാവം രാജകുമാരൻ എന്ന ചിത്രത്തിലെ പാതിമയും മറന്നതെന്തേ ഈ ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്നും റോണിലാൽ. യേശുദാസ് പാടിയ ഗാനം ഹൃദയരാഗത്തിലൂടെ കേൾക്കാം.
2: പാതിമേ മറന്നതെന്തേ

0: പൊന്നോണ വാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: ഞങ്ങളുടെ ഷോപ്പിലെ അബ്ദുൾ മജീദ് സാറിൻ്റെ ജന്മദിനമാണ് നാളെ. സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അന്തിവയിൽ പൊന്ന് എന്ന ചിത്രത്തിലെ ശ്രാവണം വന്നു നിന്നെ തേടി എന്ന ഗാനം ഹൃദയരാഗത്തിലൂടെ കേൾപ്പിക്കാമോ? ചോദിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും സലിത ജയങ്കർ, ശ്രീനന്ദ എന്നിവരാണ്. അബ്ദുൾ മജീദ് സാറിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് ഹൃദയരാഗത്തിലൂടെ ഈ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്, ONV കുറുപ്പ്, സലിൽ ചൗധരി എന്നിവർ ചേർന്ന് ഒരുക്കിയ ഈ ഗാനം ഹൃദയരാഗത്തിലൂടെ കേൾക്കാം.

ഗ്രാംസ്ലാൻഡിൽ നിന്നും മഹാ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ കറുത്ത പെണ്ണ എന്ന് തുടങ്ങുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയും ബേണി ഇഗ്നേഷ്യസും ചേർന്ന് ഒരുക്കിയ ഈ ഗാനം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും ചിത്രയും.

മാഹിയിൽ നിന്നും ജ്യോതിലക്ഷ്മി ഹൃദയരാഗത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സുമംഗലിയുടെ കഥ എന്ന ചിത്രത്തിൽ ചിലങ്കേ ചിരിക്കൂ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. എസ് ജാനകി പാടിയ ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, സംഗീതം ശ്യാം.

മൂന്നാറിൽ നിന്നും ജനീറ്റ ആവശ്യപ്പെട്ട ജോസഫ് എന്ന ചിത്രത്തിലെ ഈ ഗാനത്തോടെ ഇന്നത്തെ ഹൃദയരാഗങ്ങൾ സമാപിക്കുന്നു. വീണ്ടും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.